ആകാശവാണി കവരത്തി മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന വീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 31. മലയാള വർഷം 1201, മിഥുനം 7. 2026 ജൂൺ 21, ഞായറാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 49 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എം കെ പോക്കർകുട്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് സ്വാസ്ഥ്യം യോഗയിലൂടെ എന്ന പരമ്പര 7/5/90 തികഞ്ഞ് ആകാശവാണി. ഇതിൽ കൽപ്പീനി ദ്വീപിലെ എം കെ ഹാജറും മാബി പങ്കെടുക്കുന്നു. 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 യുവവേദി എന്ന പരിപാടിയിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റും കോഴിക്കോട് സ്വദേശിയുമായ ശ്രീ ജലാൽ മാഗ്നസ് പങ്കെടുക്കുന്നു. 8:30 കേന്ദ്ര സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗിന്റെ ലക്ഷദ്വീപ് സന്ദർശന റിപ്പോർട്ട് കേൾക്കാം. തുടർന്ന് വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ഭാഗികമായി മേഘാവൃതമായിരിക്കും. ലക്ഷദ്വീപിൽ ഇന്ന് ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യത. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി 32 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 25 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുമ്പോൾ അമിനി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് ദ്വീപിൽ 33 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 27 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തിയിട്ടുണ്ട്.

പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗാഭ്യാസ പ്രകടനത്തിന്റെ ദൃക്സാക്ഷി വിവരണം കേൾക്കാം ഡൽഹിയിലെ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ

0: ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി ദശലക്ഷക്കണക്കിന് പൌരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
1: Can help us. It helps us tune our bodies to be flexible. It keeps our energy level high. It also helps us maintain a calm, stress-free life and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൌരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായി ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൌജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആന്റ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75%ത്തിലധികം തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200-ൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആന്റ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആന്റ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ

രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആന്റ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തികവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 ഗോളുകൾക്കാണ് നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ട്യൂണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29th ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40.
1: ഇന്ന് പ്രകാശധാരയിൽ അന്താരാഷ്ട്ര യോഗ ദിനം. ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
0: മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5:00.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
3: മായാമുദ്രകൾ,
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: ജോനാതൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗള്ളിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം പകർന്ന് എവിജിൻ ആൻ ആമി ആലപിച്ച ഗാനം ചിത്രം ബ്രോഡാഡി.

ബദ്രി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീനിവാസ് സുജാത ആലപിച്ച ഗാനം. ഗാനരചന പളനി ഭാരതി, സംഗീതം രമണഗോകുല.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പി കെ എന്ന ചിത്രത്തിനുവേണ്ടി സ്വാനന്ദ് കിർക്കറെ രചന നിർവഹിച്ച് ശന്തനു മൊയ്ത്ര സംഗീതം പകർന്ന ഗാനം പാടിയിരിക്കുന്നത് സോനു നിഗം, ശ്രേയ ഘോഷൽ എന്നിവർ ചേർന്നാണ്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ആകാശവാണി
1: റീഗൽ ജ്വല്ലേഴ്സ് പുലിമുട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: ഇന്ത്യയുടെ മുൻകൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെ 2015 മുതൽ എല്ലാ വർഷവും ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിച്ചു വരുന്നു. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. 175 രാജ്യങ്ങൾ ഈ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസമാണ് ജൂൺ 21. യോഗ ശീലമാക്കുന്നതിലൂടെ ലഭിക്കുന്ന ശാരീരിക മാനസിക ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്കായി ലോക സംഗീത ദിനം ജൂൺ 21 ആഘോഷിക്കപ്പെടുന്നു. 1982 ഫ്രാൻസിലാണ് ഈ ദിനം ആദ്യമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. അന്നത്തെ ഫ്രഞ്ച് സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലാങ്, പ്രശസ്ത സംഗീതജ്ഞൻ മോറിസ് ഫ്ലൂററ്റ് എന്നിവരുടെ ആശയമായിരുന്നു ഇത്. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 100+ രാജ്യങ്ങളിൽ ഈ ദിവസം വിപുലമായി ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ജൂൺ 21 ലോക ഹൈഡ്രോഗ്രാഫി ദിനം ആചരിക്കുന്നത്. സമുദ്രങ്ങൾ, കടലുകൾ, നദികൾ തുടങ്ങിയ ജലാശയങ്ങളുടെ ഭൌതിക സവിശേഷതകൾ അളക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയായ ഹൈഡ്രോഗ്രാഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. 2009 ജൂൺ 21 ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൽ നിന്ന് സ്വയം ഭരണാധികാരം നേടിയത്. 2008 നവംബറിൽ ഗ്രീൻലാൻഡിൽ നടന്ന പൊതു വോട്ടെടുപ്പിൽ 75.5% ജനങ്ങളും കൂടുതൽ സ്വയം ഭരണാധികാരം വേണമെന്ന പ്രമേയത്തെ അനുകൂലിച്ചു. ഈ ജനവിധിയുടെ അടിസ്ഥാനത്തിൽ ഡാനിഷ് പാർലമെന്റ് നിയമം പാസാക്കുകയും 2009 ജൂൺ 21 ഗ്രീൻലാൻഡിന്റെ ദേശീയ ദിനത്തിൽ ഇത് ഔദ്യോഗികമായി നടപ്പിലാക്കുകയും ചെയ്തു. പ്രശസ്തനായ ഫ്രഞ്ച് ദാർശനികനും നോവലിസ്റ്റും നാടകകൃത്തുമായ ഷാൻ പോൾ സാർത്ത് ജനിച്ചത് 1905 ജൂൺ 21. 1964 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ ഔദ്യോഗിക ബഹുമതികൾ തന്റെ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ആ പുരസ്കാരം നിരസിച്ചു. നൊബേൽ സമ്മാനം സ്വയം നിരസിച്ച അപൂർവം വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായ ബേനസീർ ഭൂട്ടോ 1953 ജൂൺ 21 ജനിച്ചത്. 1988 പാകിസ്ഥാന്റെ 11th പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിതാ ഭരണാധികാരിയായി അവർ മാറി. 1988 മുതൽ 1990 വരെയും പിന്നീട് 1993 മുതൽ 1996 വരെയും അവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഇന്തോനേഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന സുകർണോ 1970 ജൂൺ 21 അന്തരിച്ചത്. ഡച്ച് ഭരണത്തിൽ നിന്ന് ഇന്തോനേഷ്യ സ്വാതന്ത്ര്യം നേടിയതിനെ തുടർന്ന് 1945 മുതൽ 1967 വരെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. 1961 നെഹ്റുവിനൊപ്പം ശേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുത്ത 5 പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ അസ്ഥിരതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ 8th പ്രധാനമന്ത്രിയായിരുന്ന ചെന്നൈ സോഷ്യലിസ്റ്റ് നേതാവ് ചന്ദ്രശേഖർ ഔദ്യോഗികമായി പദവിയൊഴിഞ്ഞത് 1991 ജൂൺ 21. കോൺഗ്രസിന്റെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച അദ്ദേഹത്തിന് 7 ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാജീവ് ഗാന്ധിയുടെ വസതിക്കു മുന്നിൽ ഹരിയാന പോലീസ് ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചതും അദ്ദേഹം രാജി സമർപ്പിച്ചതും. എങ്കിലും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ അദ്ദേഹം കെയർ ടേക്കർ പ്രധാനമന്ത്രിയായി തുടർന്നു. അന്നേ ദിവസമാണ് PV നരസിംഹറാവു പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്. ചരിത്രത്തിൽ വിസ്മയങ്ങൾ സൃഷ്ടിച്ച അമേരിക്കൻ ദീർഘദൂര നീന്തൽ താരം ഫ്ലോറൻസ് ചാഡ്വിക് സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിലേക്കുള്ള ജിബ്രാൾട്ടർ ചാനൽ നീന്തിക്കടന്നത് 1983 ജൂൺ 21. വെറും 5:06 കൊണ്ടാണ് അവരെ കടലിടുക്ക് നീന്തി പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുലിമുട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
0: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആകാശവാണി
0: ഓർമ്മിച്ചപ്പ് വിസ്മൃതിയുമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തട്ട എന്ന സ്ഥലത്ത് നിന്നും ഷാജിദ എ ആർ. കത്ത് വായിക്കാം. കുട്ടിക്കാലത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മയാണ് ഞാൻ നിന്നോട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അന്ന് 5-ലോ 6-ലോ പഠിക്കുന്ന സമയം, ഞാൻ പഠിക്കുന്ന സ്കൂളിലെ തന്നെ അധ്യാപകനായ എന്റെ അച്ഛൻ മനുഷ്യരെ എന്ന പോലെ തന്നെ ജന്തുക്കളെയും അതിരറ്റ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാകാം എവിടുന്നോ ഒരു നല്ല പട്ടിക്കുഞ്ഞിനെ ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അവന് ഞങ്ങൾ കൈസർ എന്ന് പേരിട്ടു. കഴുത്തിലൊരു ബെൽറ്റും കുഞ്ഞുമണിയുമൊക്കെയായി അവൻ ഞങ്ങളോടൊപ്പം കളിക്കുന്നിടത്തും പഠിക്കുന്നിടത്തുമൊക്കെ കൂട്ടുകൂടുമായിരുന്നു. ചെവിയാട്ടിയുള്ള അവന്റെ ഓട്ടം കാണാൻ നല്ല രസമായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ മധ്യവേനലവധിയുടെ പരീക്ഷാകാലം വന്നെത്തി. വേനലവധിയുടെ പരീക്ഷാ ചൂടിനൊപ്പം ഞങ്ങളുടെ നാടിന്റെ നാഥനായ കൂവളശ്ശേരി മഹാദേവരുടെ ഉത്സവ കൊടിയേറ്റകാലം കൂടിയായിരുന്നു അത്. അക്കൊല്ലത്തെ വേനലവധി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു എനിക്കും ചേച്ചിക്കും. ഉത്സവം പ്രമാണിച്ച് ഉച്ചഭാഷണിയിലൂടെയുള്ള പാട്ടിന്റെ ശബ്ദത്തിനിടയിലൂടെയായിരുന്നു പഠിത്തം. അങ്ങനെ ഒരുവിധം പഠിച്ചെന്ന് വരുത്തി ഒപ്പമുണ്ടായിരുന്ന

കൈസറിനെയും തുടലിട്ട് പൂട്ടി ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവാൻ തയ്യാറായി. അവനെ ഒന്നുകൂടെ കാണണമെന്ന് കരുതി അവന്റെ അടുത്ത് ചെന്നപ്പോൾ അവനെ കാണാനില്ല. എല്ലായിടവും തിരഞ്ഞ് അവസാനം റോഡിലിറങ്ങി നോക്കിയപ്പോൾ റോഡിന്റെ സൈഡിൽ അവശനായി കിടക്കുന്ന കൈസറിനെ കണ്ടു. ഏതോ വണ്ടി തട്ടിയതാകണം. ഓടിപ്പോയി എടുത്തപ്പോ അവശനാണെങ്കിലും ശരീരത്തിൽ ഒരൊറ്റ മുറിവ് പോലും കണ്ടില്ല. പരീക്ഷയ്ക്ക് പോകാനുള്ള ധൃതിയിൽ സുരക്ഷിതനാക്കി ഒരിടത്ത് കിടത്തി. അച്ഛനോട് പറഞ്ഞ് വൈകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന സമാധാനത്തോടെ ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. പരീക്ഷ എഴുതുമ്പോഴും മനസ്സ് അവന്റെ അടുത്തായിരുന്നു. അങ്ങനെ ഒരുവിധം പരീക്ഷ എഴുതിയെന്ന് വരുത്തി വീട്ടിലേക്ക് ഓടുകയായിരുന്നു ഞങ്ങൾ. ഓടി അവന്റെ അരികിലെത്തിയെങ്കിലും എത്ര വിളിച്ചിട്ടും അവൻ ഉണർന്നില്ല. കടവായിലൂടെ രക്തമൊലിച്ചിറങ്ങിയ അവൻ ഞങ്ങളോട് വിട പറഞ്ഞിരുന്നു. അതോർക്കുമ്പോൾ ഇപ്പോഴും നെഞ്ചുപിടയും. അന്ന് അവനെ തെരഞ്ഞു നടന്ന് അവശനായി കണ്ട സമയത്ത് പശ്ചാത്തല സംഗീതം എന്ന പോലെ ഉച്ചഭാഷിണിയിലൂടെ ഒഴുകിവന്ന ആ ഗാനം ഇന്ന് എവിടെ കേട്ടാലും അവന്റെ ദയനീയമായ ആ നോട്ടം എന്റെ മനസ്സിലൊരു മുറിവായി ഓടിയെത്തും. അറിയാതെ കണ്ണു നനയിക്കും. ആ ഗാനം തെരുവ് ഗീതം എന്ന ചിത്രത്തിലെ ഹൃദയം ദേവാലയം എന്ന് തുടങ്ങുന്നതാണ്. അത് ഞങ്ങളുടെ കുഞ്ഞു കൈസറിന്റെ ഓർമ്മയ്ക്കായി കേൾപ്പിക്കുമെന്ന് കരുതട്ടെ. സ്നേഹപൂർവം, ഷാജിദ എ ആർ. ഇതേ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മാങ്കാവിൽ നിന്ന് ബാൽജയറാമും കത്തയച്ചിട്ടുണ്ട്. ബാൽജയറാം ഓർമ്മകളൊന്നും പങ്കുവച്ചിട്ടില്ല, എങ്കിലും ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ ഹൃദയസ്പർശിയായ ഓർമ്മ പത്തനംതിട്ട ജില്ലയിലെ ഷാജിദ പങ്കുവച്ചതാണല്ലോ. ഗാനം കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി, ജയവിജയ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഹരിപ്പാട് നിന്നും രജനി. 2026 ജൂൺ 21 ഞങ്ങളുടെ അയൽക്കാരനായ കൊന്നശ്ശേരിൽ ചന്ദ്രമോഹൻ എന്ന മോഹനൻ ചേട്ടന്റെ 75 ജന്മദിനമാണ്. എല്ലാ കാര്യങ്ങളെയും വളരെ വ്യത്യസ്തമായി കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം തന്റെ ഈ ജന്മദിനവും വളരെ വ്യത്യസ്തമായി തന്നെ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശവാസികളെ മുഴുവൻ ക്ഷണിച്ച് ആരുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങൾ വാങ്ങാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും കുടുംബങ്ങൾക്കും വ്യത്യസ്തമായ ഇവന്റുകൾ ഒരുക്കി വരുന്നവർക്ക് സമ്മാനങ്ങളും ഭക്ഷണവും കൊടുത്ത് ഒരു ദിവസം മുഴുവൻ ആഘോഷമാക്കാൻ കാത്തിരിക്കുന്ന മോഹനൻ ചേട്ടന് 100 ആശംസകൾ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായി തന്റെ ജന്മദിനം ആഘോഷിക്കുന്ന മോഹനൻ ചേട്ടന് ആകാശവാണിയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. കേൾക്കാം ആശംസകൾ, 100 ആശംസകൾ. ഹലോ മദ്രാസ് കീഴ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ പൂച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ.

മലയാളപ്പുഴയിൽ നിന്നും ബിജു എഴുതിയ കത്ത് ഇനി വായിക്കാം. ഓർമ്മച്ചെപ്പിനോട് ആദ്യമേ തന്നെ ഒരു നല്ല വാചകം പറയട്ടെ. ഓർമ്മകൾ കൂടുകൂട്ടാത്തവരാരും തന്നെ ഈ ലോകത്തിലില്ല. ഒന്നാന്തരം ആശയം ഉൾപ്പെടുത്തി അവതാരകരും അണിയറ പ്രവർത്തകരും ഇങ്ങനെ ഒരു പരിപാടി ശ്രോതാക്കളുടെ അരികിലെത്തിച്ചതിന് പ്രത്യേക നന്ദി ആദ്യമേ തന്നെ പറയട്ടെ. ഓർമ്മകളുടെ സുഖമുള്ള തലോടലിൽ കൂടെ തഴുകാൻ പ്രകൃതിയും പുഴകളും ആകാശവും എന്നിലേക്ക് പുണരുമ്പോൾ ഞാൻ അറിയുന്നു എന്തെന്നില്ലാത്ത അനുഭൂതിയാണ് ഇത്. ആരോ വിരൽ കൊണ്ട് സ്പർശിക്കുന്നത് പോലെ എന്നും ഒരു ചാറ്റൽ മഴയായി ഓർമ്മകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ഒരനുഭവം ഇവിടെ കുറിക്കട്ടെ. എനിക്ക് 10 വയസ്സ് പ്രായം. ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീട്ടിൽ മാത്രമേ റേഡിയോ ഉള്ളൂ. ദാരിദ്ര്യവും മറ്റും ഉള്ള കാലമാണ്. അരി വാങ്ങാൻ കാശില്ല. ചക്കയും കപ്പയും മാത്രം ഉണ്ടാക്കി കഴിക്കും. എങ്ങും തോടുകളും കുളങ്ങളും കശുവണ്ടിത്തോട്ടങ്ങളുമുണ്ട്. ഒരു ദിവസം അടുത്ത വീട്ടിൽ പകൽ 1 മണിയായപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു പാട്ട് കേൾക്കണം. അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞു, ഇപ്പൊ റേഡിയോ വയ്ക്കത്തില്ല. അന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ കഴിയാത്തതിൽ സങ്കടത്തോടുകൂടി ഞാൻ തിരിഞ്ഞു നടന്നു. ഇന്ന് ആ ചേച്ചിയില്ല, കശുമാവ് തോട്ടമില്ല, പുഴകൾ വീടുകളായി, തോടുകൾ റോഡുകളായി. ഇന്നും ആ സങ്കടം ഒരു കടലായി എന്റെ ഹൃദയത്തിൽ അലതല്ലുന്നു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നിന്നെ പുണരാൻ നീട്ടിയ കൈകളിൽ വേദനയോ വേദനയോ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. വെള്ളനാട് നാരായണൻ എഴുതി ഏറ്റവും ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇത്. ചിത്രം സരസ്വതീയാമം.

0: തുറന്നു പറഞ്ഞു മടുത്തു.
1: എന്തു പറ്റി?
0: പുതിയ കിറ്റ് ബാഗ് വേണം.
1: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
0: കറക്റ്റ്.
1: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം.
2: എത്തിയല്ലോ പുതിയ കിറ്റ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഓർമ്മിച്ചപ്പ് തുടരുന്നു.
2: ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന മറ്റൊരു സന്ദേശം ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ഞാൻ കഴക്കൂട്ടത്ത് നിന്ന് ജയകുമാർ. ഏകദേശം 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. ഒരു ദിവസം അമ്മ ഒരു കുപ്പിയും 1 രൂപയും തന്ന് എന്നെ എണ്ണ വാങ്ങാൻ പറഞ്ഞയച്ചു. ഞാൻ കടയിൽ ചെന്ന് കുപ്പിയും പൈസയും കൊടുത്തിട്ട് എണ്ണ വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ കുപ്പി നിറയെ എണ്ണ അളന്നൊഴിച്ചിട്ട് പറഞ്ഞു, 80 പൈസയ്ക്കുള്ള എണ്ണയെ ഈ കുപ്പിയിൽ കൊള്ളുകയുള്ളൂ, ബാക്കി 20 പൈസ ബാക്കി തന്നു. ഞാൻ 10 പൈസയ്ക്ക് തോടുള്ള കപ്പലട്ടി വാങ്ങി. ഇടതുകൈ നെഞ്ചോട് ചേർത്ത് അതിനിടയിൽ എണ്ണക്കുപ്പി സുരക്ഷിതമായി വെച്ചിട്ട് കപ്പലണ്ടി പൊതി തുറന്ന് ഓരോന്നായി എടുത്ത് ആസ്വദിച്ച് തിന്ന് വരുമ്പോൾ ഒരെണ്ണം താഴെപ്പോയി. അത് എടുക്കാനായി ഞാൻ കുനിഞ്ഞപ്പോൾ എണ്ണക്കുപ്പിയും എന്റെ കൂടെ കുനിഞ്ഞു. താഴെ വീണ കപ്പലണ്ടി കിട്ടി. പക്ഷേ കടക്കാരൻ നന്നായി അടയ്ക്കാത്തതുകൊണ്ടാണോ, എണ്ണയുടെ ഭാരം താങ്ങാത്തതുകൊണ്ടാണോ, കുപ്പിയുടെ വായിലെ കോർക്കടപ്പ് തെറിച്ചുപോയി. ബാക്കിയായ അരക്കുപ്പി എണ്ണയും കൊണ്ട് വീട്ടിൽ ചെന്നാൽ അടിയുറപ്പ്. എന്തു ചെയ്യും? റോഡരികിലെ പൈപ്പിൽ നിന്നും കുപ്പി നിറച്ച് ഞാൻ യാത്ര തുടർന്നു. വീടിനടുത്തെത്തിയപ്പോൾ പൊതിയിൽ കുറേ കപ്പലണ്ടി മിച്ചം. 20 പൈസ അടിച്ചു മാറ്റിയത് അമ്മ അറിയാൻ പാടില്ലല്ലോ. കപ്പലണ്ടി പൊതി അടുത്ത പറമ്പിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ചെന്നു. എണ്ണ കണ്ടതും അമ്മയുടെ ഭാവം മാറി. കയ്യിലിരുന്ന തവിയുടെ ചിരട്ടയിൽ പിടിമുറുക്കി. അതിന്റെ പിടി എന്റെ തുടയുടെ നേർക്ക് പല പ്രാവശ്യം ഉയർന്നു താണു. ഒപ്പം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നല്ല എണ്ണ മേടിച്ചോണ്ട് വാടാ എന്നൊരു ആക്രോശവും. ഞാൻ കരഞ്ഞുകൊണ്ട് വീണ്ടും കടയിൽ ചെന്ന് എല്ലാം പറഞ്ഞു. എണ്ണയില്ലാതെ തിരിച്ചു ചെന്നാൽ അമ്മ എന്നെ വീട്ടിൽ കയറ്റില്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. മനസ്സലിഞ്ഞ കടക്കാരൻ കുപ്പി നിറയെ വേറെ എണ്ണ തന്നു. 2 കൈകൊണ്ടും വളരെ ശ്രദ്ധയോടെ ആ കുപ്പിയുമായി വരുമ്പോൾ റോഡരികിലുള്ള ഒരു ഓടിട്ട വീട്ടിൽ നിന്നും ഒഴുകിയെത്തിയ ഒരു ഗാനം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്, ഇത് പെണ്ണുങ്ങൾ കലിതുള്ളും നൂറ്റാണ്ട്. ഞാൻ അടിച്ചു മാറ്റിയ 10 പൈസ നിക്കറിന്റെ പോക്കറ്റിൽ അപ്പോഴും പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ എണ്ണ വെള്ളത്തിൽ ലയിക്കാതെ പൊങ്ങിക്കിടക്കും എന്ന പാഠം പഠിച്ചു. ഓർമ്മിച്ചപ്പിലൂടെ സേതുബന്ധനത്തിലെ ഈ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് കഴക്കൂട്ടത്തുള്ള ജയകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾക്കാം. ഏതായാലും എണ്ണക്കുപ്പിയിൽ വെള്ളം നിറച്ചുകൊടുത്ത് ജയകുമാറിന്റെ ബുദ്ധി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാട്ട് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം സേതുബന്ധനം.

0: நிலைக்கும் நூற்றாண்டு.
1: ഓർമ്മച്ചപ്പിൽ ഇനി തൊടുപുഴ നിന്നും കെ കെ തോമസ് അയച്ച കത്താണ് പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്. June 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ നമ്മെ വിട്ടുപിരിഞ്ഞ ദിവസമാണല്ലോ. ഏതാണ്ട് 19 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെല്ലാം മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സത്യൻ എന്ന അഭിനയ പ്രതിഭയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മച്ചപ്പിലൂടെ ശ്യാമളച്ചേച്ചി എന്ന ചിത്രത്തിലെ കനകക്കിനാവിന്റെ കളിവെള്ളമിറക്കുമ്പോൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് കെ കെ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം.

തൃശൂർ ജില്ലയിലെ ചാവക്കാട് നിന്നും ആചാര്യ തിരുവത്രയാണ് ഓർമ്മച്ചപ്പിലെ അടുത്ത അതിഥി. അദ്ദേഹത്തിന്റെ കത്ത് വായിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. കാരണം വടിവൊത്ത അക്ഷരത്തിലാണ് അദ്ദേഹം കത്തുകൾ എഴുതി അയക്കാറുള്ളത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓർമ്മച്ചപ്പ് എന്ന പരിപാടി കേൾക്കുമ്പോൾ ഗൃഹാതുരത്വ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരികയാണ്. ചലച്ചിത്ര രംഗവും മനസ്സിലെന്നെന്നും തങ്ങി നിൽക്കുന്നു. നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു. ഗാനങ്ങൾ ആസ്വദിക്കുമ്പോൾ പ്രത്യേക അനുഭൂതിയും തോന്നാറുണ്ട്. ഇന്നും പഴയകാല മെലഡികൾ കേൾക്കണമെങ്കിൽ ആകാശവാണി എന്ന മാധ്യമം മാത്രമേ ഒരു മാർഗമുള്ളൂ. ശ്രോതാക്കളുടെ മനമറിഞ്ഞിട്ട് തന്നെ ആകാശവാണി അതേപോലെ തന്നെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. 90-ന്റെ നിറവിൽ നിൽക്കുന്ന ആകാശവാണി ഇനിയും വൈവിധ്യമാർന്ന ഇനങ്ങളിലൂടെ മുന്നോട്ട് തന്നെ സഞ്ചരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓർമ്മച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. അഹിംസ എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ കാറ്റ് താരാട്ടം എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ബിച്ചു തിരുമല എഴുതി, ഏറ്റവും മറിയണം പകർന്ന് യേശുദാസും എസ് ജാനകിയും പാടിയ

0: ചർച്ചപ്പ് തുടരുന്നു.
1: സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് ഓർമ്മകൾ ഇങ്ങനെ തുറക്കാം പതുക്കെ പതുക്കെ. അങ്ങനെ പതുക്കെ പതുക്കെ ഓർമ്മകളുടെ കവാടം തുറന്നു വരുന്നത് ആരാണ്? തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ കത്തയച്ചിരിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഹരിപ്പാട് രാഗലയം മ്യൂസിക് സൊസൈറ്റിയുടെ വാർഷികം ഹരിപ്പാടുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. രാഗലയം ചെയർമാൻ എ. ഇ. കൃഷ്ണൻ നമ്പൂതിരി.

സാർ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നു. സംഗീതം, നൃത്ത അരങ്ങേറ്റം ഗംഭീരമായി നടക്കുന്നു. പിന്നെ പാടാനുള്ള അവസരം, രക്ഷാകർത്താക്കൾ ചിലരൊക്കെ പാടി, എനിക്കും കിട്ടിയ ഒരവസരം. ഞാൻ പാടിയത് നീലഗിരിയുടെ സഖികളെ എന്ന ഗാനമാണ്. ശ്രോതാക്കളിൽ ഒരാളായി പ്രശസ്ത സംഗീതജ്ഞൻ എ.ഇ. വാമനൻ നമ്പൂതിരിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി കൈയടിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇന്ന് ഓർമ്മിച്ചപ്പിലൂടെ ഞാൻ അന്ന് പാടിയ സുപ്രഭാതം എന്ന ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ, സുന്ദരേശൻ തൃക്കുന്നപ്പുഴ. വയലാർ എഴുതി, MS വിശ്വനാഥൻ ഈണം പകർന്ന്, ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം പണിതീരാത്ത വീട്.

0: സ്വാഗതം.
1: ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് നിന്നും ബീന പ്രശാന്ത് അയച്ച കത്ത് ഓർമ്മിച്ചപ്പിൽ കിട്ടിയിട്ടുണ്ട്. കത്ത് വായിക്കാം. ഞാൻ ബീന പ്രശാന്ത് ഹരിപ്പാട് നിന്നും കത്തെഴുതുന്നു. ഓർമ്മിച്ചപ്പിലേക്ക് എഴുതണമെന്ന് പലപ്പോഴും വിചാരിച്ചതാണ്, ഇതുവരെ നടന്നില്ല. എങ്കിലും ഈ കത്ത് പരിഗണിക്കുമല്ലോ എന്ന് എന്റെ ഓർമ്മയ്ക്ക് തുല്യമായ കഥ ഓർമ്മിച്ചപ്പിലൂടെ കേട്ടപ്പോൾ ഇനി കത്തെഴുതിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു. എന്റെ അടുത്ത കൂട്ടുകാരിയാണ് സിജ, സൗമ്യ എന്ന് ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. എന്റെ കൂടപ്പിറപ്പിന് തുല്യമായ രേഖ അക്ക. ഞങ്ങൾ മൂന്നുപേരും അടങ്ങുന്ന ഒരു കാലമുണ്ടായിരുന്നു 1986, ഞങ്ങളുടെ കുട്ടിക്കാലം. രേഖ അക്കയുടെ വീടിനടുത്ത് ഒരു വയലുണ്ടായിരുന്നു.

എള്ള് കൃഷി ചെയ്യും. രേഖ അക്ക തെങ്ങിനടുത്തിരിക്കും. ഞാനും സിനിയും എള്ളിന്റെ ഇടയിലൂടെ പാട്ടുപാടി അഭിനയിക്കും. മനുവങ്കൾ എന്ന സിനിമയിലെ ഒരു കിളി ഇരുകിളി, പിന്നെ കണ്ണാന്തുമ്പി പോരാമോ, ആരണ്യകം, നഖക്ഷതങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ ഇഷ്ടഗാനമായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും ഇപ്പോൾ മൂന്നിടത്താണ്. രേഖ അക്ക ഓച്ചിറയിൽ, ഞാൻ ഹരിപ്പാട്, സിന്ധു കാനഡയിലും. ഞങ്ങൾക്ക് വേണ്ടി ഓർമ്മച്ചപ്പിലൂടെ മനുവങ്കൾ എന്ന ചിത്രത്തിലെ ഒരു കിളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് ഹരിപ്പാടുള്ള ബീന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തി എഴുതി, ശ്യാം ഈണം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ ജെ ജോഷിലാൽ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
1: ജോനാഥൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗല്ലിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം. മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ആകാശവാണി സമയം 10 മണി. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോ കത്തായി വായിച്ചു തുടങ്ങാം.
0: ആദ്യത്തെ കത്ത് കാർത്തിക അണ്ടല്ലൂർ അയച്ചതാണ്. 11ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നിരന്തര പരിശ്രമമുണ്ടെങ്കിൽ ആർക്കും വിജയം നേടാം എന്നതിനെക്കുറിച്ചായിരുന്നു. തോൽവിയിൽ പിന്മടങ്ങാതെ വീണ്ടും പരിശ്രമിക്കുക, ഓരോ പരാജയവും തിരിച്ചറിവുകളാണ് എന്ന് സുഭാഷിതകാരൻ അഭിപ്രായപ്പെട്ടു. ആകാശവാണി 9ാം തീയതി പ്രക്ഷേപണം ചെയ്ത മാപ്പിളപ്പാട്ട് ഭക്തിഗാനങ്ങൾ ഉഷാറായിരുന്നു. സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയിൽ നൽകിയ മറുപടിയിൽ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് നല്ല ഒരു ബോധവൽക്കരണമായിരുന്നു. 9ാം തീയതി ഹരിപ്പാട് മുരളിയൻ സംഘം അവതരിപ്പിച്ച ചെണ്ടമേളം നന്നായിരുന്നു. ഗാന്ധി സ്മൃതി നല്ല നിലവാരം പുലർത്തുന്നു. 7ാം തീയതി ഞായറാഴ്ചത്തെ ഏകതാര ലളിതഗാന പരിപാടി നന്നായിരുന്നു. 12ാം തീയതി രാഗാമൃതത്തിൽ ഗീത അനിൽകുമാർ പാടിയ കൃതികൾ തേൻമഴ ചൊരിഞ്ഞു. റേഡിയോ ഗ്രാമരംഗം നന്നായിരുന്നു. ഗ്രാമപൂർണിമയിൽ സാഹിത്യകാരൻ തിരുവല്ല രാജഗോപാൽ തിരുവല്ല ഗ്രാമത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞത് ഏറെ ഇഷ്ടപ്പെട്ടു.
1: പത്തനംതിട്ടയിൽ നിന്ന് തങ്കച്ചനാണ് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത്. 30ാം തീയതിയിലെ പുലർവേട്ടത്തിൽ ആയുരാരോഗ്യത്തിൽ ഡയറ്റീഷ്യൻ ജ്യോതി കൃഷ്ണ നാം കഴിക്കേണ്ട ആഹാരത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കേട്ടിരുന്നു. വളരെയധികം അറിവ് നൽകുന്നതായിരുന്നു ആ ഒരു പ്രഭാഷണം. 7ാം തീയതി പുലർവേട്ടത്തിൽ ബാലവേല നിരോധനത്തെപ്പറ്റി നടത്തിയ പ്രഭാഷണം കുട്ടികളെ ജോലിക്ക് നിർത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നതായിരുന്നു. 8ാം തീയതി സുഭാഷിതത്തിൽ ഡോക്ടർ സുധീർ കിടങ്ങൂർ നൽകിയ സന്ദേശം ഏവരും ശ്രദ്ധിക്കേണ്ടതാണ്. അന്നത്തെ ആയുരാരോഗ്യത്തിൽ ഡോക്ടർ പ്രശാന്ത് KS കുട്ടികളിലെ പൊണ്ണത്തടിയെക്കുറിച്ചും കരൾ രോഗത്തെക്കുറിച്ചും നടത്തിയ പ്രഭാഷണം രക്ഷിതാക്കൾക്ക് അറിവ് പകരുന്നതായിരുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ച് പൊതുജനം ഉണ്ടാക്കിയെടുത്ത ഭക്ഷണശീലത്തെപ്പറ്റി ഡോക്ടർ സുനി മേരി വർഗീസ് നടത്തിയ നിർദ്ദേശങ്ങളും ജങ്ക് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. ഡോക്ടർ അമർ മഴക്കാലത്ത് പിടിപെടുന്ന രോഗങ്ങളെക്കുറിച്ച് നടത്തിയ പ്രഭാഷണവും സന്ദർഭോചിതമായി എന്നാണ് ഈ ശ്രോതാവ് അറിയിക്കുന്നത്.
0: 13ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയെക്കുറിച്ചാണ് തൃശൂർ ചാവക്കാടുള്ള ആചാര്യ തിരുവത്ര എഴുതിയിരിക്കുന്നത്. വയറിളക്കത്തിന്റെ കാരണങ്ങളും പ്രതിവിധികളും എന്ന വിഷയത്തെ അധികരിച്ച് അരുവിക്കര ഹോമിയോ മെഡിക്കൽ ഓഫീസർ VS അജിത് നടത്തിയ പ്രഭാഷണം വളരെയേറെ ഉപകാരപ്രദമായി. ആചാര്യ തിരുവത്ര, ചാവക്കാട്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ് പുഴനാടാണ്. ഇതാ ഒരു ചോദ്യം പരിപാടിയിൽ ആകാശവാണിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷം. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായ കിളിക്കുഞ്ചൽ പുതിയ കിളികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് യാത്ര തുടരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കിളിക്കുഞ്ചലിന്റെ ആ കിളികളുടെ ചിലയ്ക്കുന്ന ശബ്ദത്തോടൊപ്പം കേൾക്കുന്ന പ്രത്യേക ട്യൂണും മനസ്സിന് പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തിൽ ഇങ്ങനെയും പഠിക്കാമെന്ന ചിത്രീകരണം രസകരമായിരുന്നു. ഉള്ളത് പറയാമെന്ന പരിപാടിയിൽ വളരെ രസകരമായി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഉള്ളടക്കം ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. മനോയാനത്തിൽ പറഞ്ഞ വൈകാരിക പാരമ്പര്യം എന്ന വിഷയം ഓരോ വ്യക്തിയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നല്ല മലയാളവും ഗുഡ് ഇംഗ്ലീഷും ഭാഷ നന്നായി കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗ്രാമകേരളത്തിൽ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും നൊസ്റ്റാൾജിയ ഉണർത്തുന്നതാണ്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന മിക്ക പരിപാടികളെക്കുറിച്ചും വളരെ വിശദമായി തന്നെ വിമല തോമസ് എഴുതിയിട്ടുണ്ട്.
0: ഗീതാകുമാരി ചെങ്ങന്നൂർ ആകാശവാണിയുടെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം എന്നെഴുതി തുടങ്ങി. ഉദയവേദത്തിൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ ലഭിച്ച ശിവഭക്തിഗാനങ്ങൾ നന്നായിരുന്നു എന്ന് അറിയിക്കുന്നു. ഉഷമലരിയിൽ ഉള്ളൂർ രചിച്ച കർണഭൂഷണം എന്ന കവിതയിലെ ഭാഗങ്ങൾ H രാജേഷ് ആലപിച്ചത് നന്നായിരുന്നു. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ കേൾപ്പിക്കുന്ന ഗാനങ്ങളും ശ്രീകുമാർ മുഖത്തലസാറിന്റെ അവതരണവും നന്നാവുന്നു. രഞ്ജിനി, ഗാനസല്ലാപം എന്നീ പരിപാടികളുടെ അവതരണവും ഇഷ്ടപ്പെടുന്നുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഗീതാകുമാരി ചെങ്ങന്നൂർ അയച്ച കത്ത്.
1: പുനലൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി എഴുതുന്നു. ഉദയഗീതത്തിൽ V മോഹൻ, RJ, മീര എന്നിവർ പാടിയത്, ആയുരാരോഗ്യത്തിൽ ഗർഭാശയ മുഴകളെപ്പറ്റി ശില്പ സംസാരിച്ചത്, നോവൽ സഞ്ചാരം ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും, കുരിപ്പുഴ സജീവിന്റെ വായനാശൈലി നന്നായിരുന്നു. 8:35 കേട്ട സ്മൃതി മധുരം, 11:02 കേട്ട ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ദന്താരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സഹായിച്ചു. 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ 12 വർഷം നല്ല പരിപാടിയാണ്. മനീഷ് അവതരിപ്പിക്കുന്ന ഹെലോ സന്ദേശഗാനം പരിപാടി എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഫോണിൽ വിളിച്ചാൽ ചിലർക്ക് ഭയങ്കര ജാടയും ചിലർക്ക് ദേഷ്യവുമാണ്. എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. 15ാം തീയതി കേട്ട രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉദ്യാനം എന്ന നോവലിന്റെ ശബ്ദാവിഷ്കാരം ഒരു സിനിമ കണ്ട പ്രതീതിയാണ് ഉണ്ടാക്കിയത് എന്നുകൂടി എഴുതിയിട്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നത്.
0: ആകാശവാണിയുടെ ഉദയഗീതം പരിപാടിയുടെ ഒരു ആരാധകനാണ് കണ്ണൂർ പാറക്കാടിയിലെ അഭിലാഷ്. ജൂൺ 4 ഉദയഗീതത്തിൽ കല്ലറ ഗോവൻ പാടിയ ഗാനങ്ങൾ ഇഷ്ടപ്പെട്ടു. വള്ളിക്കും മുരുകനും കല്യാണം, വേലേന്തി വിളയാടും വേദാന്തമേ തുടങ്ങിയ സുബ്രഹ്മണ്യ സ്തുതികൾക്കായി കാത്തിരിക്കുന്നു, കേൾപ്പിച്ചു തരാമോ? ഇത് ഉദയഗീതത്തിലൂടെ ഈ രണ്ട് ഗാനങ്ങൾ കേൾപ്പിക്കാൻ ഇത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തോട് ആവശ്യപ്പെടാം.
1: 11 പച്ചക്കറികളിൽ ഉണ്ടാകുന്ന മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സജീന നൽകിയ അറിവ് കർഷകർക്ക് വളരെ പ്രയോജനം ചെയ്തു എന്നാണ് കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രൻ എഴുതുന്നത്. അതുപോലെ അന്ന് ഉച്ചയ്ക്ക് 1 ഒരു വട്ടം കൂടി എന്ന ചലച്ചിത്രഗാന പരിപാടിയിൽ വിരളമായി മാത്രം കേട്ടുകൊണ്ടിരുന്ന ഗായകരുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കേൾപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്.
0: മലപ്പുറം വറ്റല്ലൂർ പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള അയച്ച കത്ത്. സാഹിത്യവേദിയിൽ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച 7 വാർഡ് എന്ന കഥയും മുല്ലക്കര ജെ സോമശേഖര പിള്ള അവതരിപ്പിച്ച വിശ്വമോഹിനി എന്റെ യാത്ര, അനിതാശരത്തിന്റെ സന്ധ്യ, പുതുവർഷപ്പുലരി എന്നീ കവിതകളും നന്നായിരുന്നു. 9 സാഹിത്യരംഗത്തിൽ അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച സൗഗന്ധിക പൂക്കൾ, തിരുത്ത്, വലത് കണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ, പച്ചത്തത്തകൾ എന്നീ കവിതകളും കെ എ ബീന അവതരിപ്പിച്ച കഴുത്തുപട്ടകൾ എന്ന കഥയും നല്ല നിലവാരം പുലർത്തി. രേഖാർ താങ്കൾ അവതരിപ്പിച്ച പ്രഭാഷണം സൈബറിടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായിരുന്നു. പരിശ്രമങ്ങളിൽ നിന്നും പിന്തിരിയരുതെന്നും ഭയപ്പെടുന്നതിന് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വ്യക്തമാക്കി ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അതുപോലെ തന്നെ ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ, കവനമന്ദിരം പങ്കജാക്ഷൻ, ഡെയ്സമ്മ ജെയിംസ്, സുധീർ കിടങ്ങൂർ, പ്രൊഫസർ ബി സുലോചന നായർ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു. ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ കവിത വേണുനാഥം സിജികുമാർ ആലപിച്ചത്, അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ ഖാലിദ് ആലപിച്ചത്, നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ രാഗോന്മാദം രവിശങ്കർ ആലപിച്ചതും അതീവ ഹൃദ്യമായി എന്നറിയിക്കുന്നു. ഉദയഗീതത്തിൽ പി ലീല ആലപിച്ച നാരായണീയം കേൾപ്പിച്ചതിന് ഏറെ നന്ദി അറിയിക്കുകയാണ് മലപ്പുറം വറ്റല്ലൂർ നിന്ന് പടപ്പറമ്പ് കെ രാമചന്ദ്രൻ പിള്ള.
1: ഉദയഭാനു പള്ളിപ്പാട് നിന്ന് എഴുതുന്നതും സുഭാഷിതത്തെ കുറിച്ച് തന്നെയാണ്. 10 മുൻപ് സുഭാഷിതം കേട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. ആ ബുക്ക് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതിക്കൊണ്ട് സുഭാഷിതം അവതരിപ്പിച്ച ഡെയ്സമ്മ ജെയിംസ്, കവനമന്ദിരം പങ്കജാക്ഷൻ, ബോധിനി പ്രഭാകരൻ നായർ, ബി സുലോചന നായർ എന്നിവരുടെയൊക്കെ സുഭാഷിതം ഏറെ ആകർഷിച്ചു എന്നാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്.
0: രാജി മരത്തങ്കോട് മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ അവതരിപ്പിച്ച സന്ദീപ് സുരേഷിന് നന്ദി അറിയിക്കുന്നു. നല്ല ഭംഗിയായി അവതരിപ്പിച്ചു. സാഹിത്യവേദിയിൽ സുരേഷ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, കെ ടി ഷാഹുൽ ഹമീദ് എഴുതി അവതരിപ്പിച്ച കഥ, സുശീലൻ നടുവത്ത് അവതരിപ്പിച്ച കവിത എന്നിവ എല്ലാം ശ്രദ്ധേയമായി. മായാനദി എന്ന കഥയാണ് വളരെ നന്നായി തോന്നിയത്. നേർമൊഴിക്ക് ഭാവുകങ്ങൾ, എ ശിവരാമനുമായി മനീഷ് MP നടത്തിയ അഭിമുഖം തികച്ചും വ്യത്യസ്തമായിരുന്നു. യുവവാണിയിൽ പരിസ്ഥിതി ദിനത്തിൽ യുവ ഗവേഷക ശ്രീചന്ദ്ര

0: മായി നടത്തിയ അഭിമുഖ സംഭാഷണം വളരെ നന്നായിരുന്നു. സാഹിത്യവേദിയിൽ ആതിര എം അവതരിപ്പിച്ച കവിതകൾ, ഇജാസ് യൂനസ് അവതരിപ്പിച്ച കഥ, ഇവയെല്ലാം നന്നായിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ മൊഴിയുറവുകൾ വീണ്ടും കേൾക്കാൻ കൊതി തോന്നുന്നു.
1: 11 ഉച്ചയ്ക്ക് പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ സംസാരിച്ചത് കേട്ടു. നല്ല വിവരമാണ് ഡയറ്റീഷ്യൻ ആ പരിപാടിയിലൂടെ നൽകിയത്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം വയലും വീടും പരിപാടിയിൽ ക്ഷീരകർഷകൻ വിനുവുമായി പശു വളർത്തലിനെ പറ്റി അഭിമുഖം നടത്തിയ ഷിബു ജോർജ് ഒരു കർഷകന്റെ ഭാഗത്തുനിന്ന് സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ അറിവും അനുഭവവും ക്ഷീരമേഖലയിൽ കടന്നുവരാൻ ഏവർക്കും ഒരു പ്രചോദനമാകട്ടെ. വിനുവിനും ഷിബു ജോർജിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള പരിപാടികൾ വിലയിരുത്തിക്കൊണ്ടാണ് വക്കം വാഹിദ് കല്ലറ കത്തയച്ചിരിക്കുന്നത്. കവനവന്തരം പങ്കജാക്ഷൻ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എസ് ചന്ദ്രിക ആലപിച്ച കുമാരനാശന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നുള്ള ഭാഗങ്ങളും ഉദയഗത്തിൽ ജി ശ്രീറാം, മോഹൻ, മീര എന്നിവർ പാടിയ പാട്ടുകളും രാത്രി 9:30 പി ആർ രതീഷിന്റെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 11-ാം തീയതി ഫാദർ തോമസ് കുറ്റിയിൽ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ രഞ്ജിനി സുധീരൻ ആലപിച്ച പന്തള കേരളവർമ്മയുടെ ഒരു കൊച്ചുകൂട്ടി എന്ന കവിതയും 6:15 മാലിനി ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയ ഉദയഗീതവും വളരെ ഇഷ്ടപ്പെട്ടു. 12-ാം തീയതി ബോധിനി പ്രഭാകരൻ നായർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ സൗമ്യ സനാതനൻ ആലപിച്ച ഡോക്ടർ അയ്യപ്പ പണികരുടെ കവിതയും ഉദയഗത്തിൽ ടി ആർ രാമകൃഷ്ണൻ, ടി ആർ രമ എന്നിവർ പാടിയ പാട്ടുകളും 10:00 രഞ്ജിനി വർമ്മ നയിച്ച സംഗീത സാധകവും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. 13-ാം തീയതിയിലെ പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതവും ഉഷമലരിയിൽ കലറഗോപൻ ആലപിച്ച വൈലോപ്പിള്ളിയുടെ പെരിയാറിനോട് എന്ന കവിതയും ഉദയഗത്തിൽ വിജയ് യേശുദാസ് പാടിയ പാട്ടും വളരെ ഇഷ്ടപ്പെട്ടു. 14-ാം തീയതി ഉഷമലരിയിൽ ജീവൻ പത്മകുമാർ ആലപിച്ച പി കുഞ്ഞിരാമൻ നായരുടെ കവിതയും 6:15 ശ്രീവത്സൻ ജെ മേനോൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി എന്നിവർ പാടിയ ഉദയഗീതവും 8:30 നോവൽ സഞ്ചാരവും 9:00 ജോഷിലാൽ പങ്കുവച്ച ഓർമ്മച്ചെപ്പും 12:00 ഏകതാരയിൽ കലവൂർ വിശ്വനാഥൻ പാടിയ ലളിതഗാനങ്ങളും 15-ാം തീയതി ഡോക്ടർ സുധീർ കിടങ്ങൂർ നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ എച്ച് രാജേഷ് ആലപിച്ച ഉള്ളൂരിന്റെ കർണഭൂഷണം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗങ്ങളും രാത്രി 9:30 ശരണ്യ വിമംഗൾ അവതരിപ്പിച്ച വീണക്കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 16-ാം തീയതി ഡെയ്സമ്മ ജെയിംസ് നടത്തിയ സുഭാഷിതവും ഉഷമലരിയിൽ അനിൽറാം ആലപിച്ച ബാലാമണിയമ്മയുടെ കവിതയും 6:15 ഉദയഗത്തിൽ റജു ജോസഫ് പാടിയ പാട്ടുകളും ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് വക്കം വാഹിദ് കലറ.
1: പുതിയകാവിൽ നിന്ന് സന്തോഷ് മത്തായി എഴുതുന്നത്, 15-ാം തീയതിയിലെ എഴുത്തുപെട്ടി നന്നായിരുന്നു. പണ്ടൊക്കെ എഴുത്തുപെട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ഒരാളുടെ ശബ്ദം നിരന്തരം കേൾക്കുമായിരുന്നു. ഇപ്പോൾ പലർ ചേർന്ന് എഴുത്തുപെട്ടി അവതരിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. കുരീപ്പുഴ സജീവ് അവതരിപ്പിച്ച എഴുത്തുപെട്ടി നന്നായിരുന്നു എന്നെഴുതിക്കൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്.
0: ചക്കുവരയ്ക്കിൽ നിന്ന് രാമചന്ദ്രപിള്ള അയച്ച കത്താണ് അടുത്തത്. ആകാശവാണി പതിവായി പ്രക്ഷേപണം ചെയ്തു വരുന്ന സുഭാഷിതങ്ങൾ ജീവിതത്തിന് നവനവ ഉന്മേഷം പകർന്നു തരുന്നു. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥ സുരഭിലമായിരുന്നു. ഒരു കുട്ടിയുടെ ചലനങ്ങളും പ്രയാണവും യഥാതഥമായി വർണ്ണിക്കുന്ന പന്തളം കേരളവർമ്മയുടെ ഒരു കൊച്ചുകുട്ടി എന്ന കവിത ഉഷമലരിയിൽ പ്രക്ഷേപണം ചെയ്തത് ഓരോ ശ്രോതാവിന്റെയും ശൈശവ ലീലാവിലാസങ്ങളെ ഓർമ്മിപ്പിച്ചു. 8-ാം തീയതി ചിത്രഭാനു അക്ഷരശ്ലോക സമിതി തിരുവനന്തപുരം അവതരിപ്പിച്ച പരിപാടി അതിന്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതായിരുന്നു. വനിതകൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തത് എന്നത് അഭിനന്ദനീയം തന്നെ. കാവ്യപാരായണ സുഖതമായ ഒരു നല്ല കഥാപ്രസംഗം കേട്ട ആഹ്ലാദം പ്രദാനം ചെയ്തു കല്ലുവാതുകൽ പുരുഷോത്തമനും സംഘവും അവതരിപ്പിച്ച ചന്ദനക്കട്ടിൽ എന്ന കഥാപ്രസംഗം. മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ചന്ദനക്കട്ടിൽ എന്ന ഖണ്ഡകാവ്യം കഥാപ്രസംഗമാക്കിയപ്പോൾ അതിലെ വരികൾ തന്നെ ഗാനങ്ങളായി ഉപയോഗിച്ചത് ഉചിതമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. രാമചന്ദ്രൻ പിള്ള, ചക്കുവരയ്ക്കൽ.
1: ആ കഥാപ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ് എം ഡി ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നീ ശ്രോതാക്കൾ എഴുതിയിരിക്കുന്നത്. നല്ല നിലവാരം പുലർത്തി. 10 ആണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കാഥിക സമ്രാട്ടിന്റെ അവതരണം പോലെ തോന്നി. അതേ ശൈലി, അതേ സംഗീതം, ചുരുക്കി പറഞ്ഞാൽ വളരെ നന്നായി. വി സാംബശിവൻ അവതരിപ്പിച്ച ഒരു കഥാപ്രസംഗം കേൾപ്പിക്കണം എന്നുകൂടി ശ്രോതാവ് ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം. 9-ാം തീയതി രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗം ശരാശരി നിലവാരം പുലർത്തി. രേഖ ആർ താങ്കൾ ചെയ്ത പ്രഭാഷണം വിജ്ഞാനപ്രദമെങ്കിലും പെട്ടെന്ന് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഗഹനമായ വിഷയമായിരുന്നു എങ്കിലും അവർ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് എല്ലാ മേഖലകളിലും സ്പർശിച്ചു. അനിൽ നീണ്ടകരയുടെ ആലാപനം നന്നായിരുന്നു. കെ ബീന അവതരിപ്പിച്ച കഥ ഏറെ ഹൃദ്യമായി. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: എത്ര തിരക്കുണ്ടായാലും ഞായറാഴ്ച 10:00 എഴുത്തുവെട്ടി സ്ഥിരമായി കേൾക്കും. പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കഴിയുമല്ലോ, അതുകൊണ്ടാണ്. ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ ഇവരുടെ സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു. ഞായറാഴ്ചത്തെ മൊഴിയുറവുകൾ വളരെ മികച്ചതാകുന്നുണ്ട്. 15-ാം തീയതി അഭിനയ ചക്രവർത്തി സത്യൻ സാറിന്റെ 55-ാം ചരമവാർഷികം ആയിരുന്നല്ലോ. ഓർമ്മച്ചെപ്പിൽ സത്യനെക്കുറിച്ചും സത്യൻ അഭിനയിച്ച ചിത്രത്തിലെ പാട്ടുകൾ ഉൾപ്പെടുത്തിയതും വളരെ നന്നായി എന്നറിയിക്കുകയാണ് ആർ ദിലീപ് കുമാർ മുതുകുളം. ഇനി ശ്രോതാക്കൾ അയച്ച മെയിലുകൾ പരിശോധിക്കാം.
1: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് ശ്രീജിത്ത് എം എസ് കോട്ടയം പനച്ചിക്കാട് നിന്നാണ്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടനുമായ ശരത്ദാസ് പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അതിമനോഹരമായി, റാണാഭുവൻ പാടിയ ലളിതഗാനങ്ങൾ കർണാമൃതമായി, മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഈ വിഷയത്തിൽ ഡോക്ടർ ഷാജി പറഞ്ഞ കാര്യങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നു.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിലാണ്. 12-ാം തീയതി സാഹിത്യവേദിയിൽ മുല്ലക്കര സോമശേഖരൻ അവതരിപ്പിച്ച വിശ്വമനോഹരി, എന്റെ യാത്ര എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. തകവ തോപ്പിൽ ലത്തീഫ് അവതരിപ്പിച്ച 7-ാം വാർഡ്, പോലീസിന്റെ കള്ളക്കേസ് മൂലം മെഡിക്കൽ കോളേജിൽ വെച്ച് ജീവൻ ഹോമിക്കേണ്ടി വന്ന ഒരു പാപം പെൻഷൻകാരന്റെ ദുരവസ്ഥയെ വരച്ചുകാട്ടി. അനില ശരത് അവതരിപ്പിച്ച കവിതകൾ സന്ധ്യ, പുതുവർഷ പുലരി എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 14-ാം തീയതി നിയമരംഗത്തിൽ പുനലൂർ TM തോമസ് അവതരിപ്പിച്ച ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രഭാഷണം, പ്രത്യേകിച്ച് 10 നിർദ്ദേശങ്ങൾ ഓരോ ഉപഭോക്താവും അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. എന്നാൽ വെള്ളക്കടലാസിൽ അപേക്ഷ അയച്ചാൽ മതിയെന്ന് പറഞ്ഞത് ശരിയല്ല, കമ്മീഷനിൽ നിന്ന് കിട്ടുന്ന പ്രത്യേക ഫോർമാറ്റ് ഉപയോഗിച്ച് വേണം അപേക്ഷ അയക്കാൻ എന്ന ഒരു തിരുത്ത് ശ്രോതാവ് അറിയിക്കുകയാണ്. പ്രഭാതഭേരിയിലെ അസംസ്കൃത വസ്തുക്കളുടെ ദൌർലഭ്യം, സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക കുടിശ്ശിക, വിപണന തടസ്സം എന്നിവ മൂലം കേരളത്തിലെ കയർ മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഇക്കാര്യം ചർച്ച ചെയ്ത 15-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി. രണ്ടു സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും പുരുഷബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉദ്യാനം എന്ന കൃതിയെ വിലയിരുത്തിയ 15-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. ഇന്നത്തെ ചെറുപ്പക്കാരാണ് നാളത്തെ വയോജനങ്ങൾ. വയോജനങ്ങളെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മുതിർന്ന പൌരന്മാർ നേരിടുന്ന അനീതി, ചൂഷണം, അവഗണന എന്നിവയ്ക്കെതിരെ ലോകമെമ്പാടും അവബോധം വളർത്താനും അവരുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കാനുമായി 15 ജൂൺ ആചരിക്കുന്ന ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യം വിശദമാക്കിയ വാർത്താ വീക്ഷണം അവസരോചിതമായി. ഗ്രാമീണ ജീവിതത്തിന്റെ സ്വച്ഛതയെ കവിതയിലേക്ക് ആനയിച്ച ജീവിതത്തിന്റെ പ്രസാദാത്മകത്വം കാവ്യ അക്ഷരങ്ങളിലൂടെ ആസ്വാദക മനസ്സിലേക്ക് പ്രവഹിപ്പിച്ച കവയത്രി കടത്തനാട്ട് മാധവമ്മയുടെ ശബ്ദം 16-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് ഇഷ്ടപ്പെട്ടു. 15-ാം തീയതി മുതൽ ആരംഭിച്ച സെൻസസിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച 16-ാം തീയതിയിലെ പ്രഭാതഭേരി അവസരോചിതമായി. 16-ാം തീയതി സർഗകേരളത്തിൽ പെരുമ്പടവും ശ്രീധരൻ അവതരിപ്പിച്ച കഥ കക്ഷി ഒരു വൃദ്ധന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ ബന്ധുക്കൾ നടത്തുന്ന വെപ്രാളങ്ങൾ വരച്ചുകാട്ടി. സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ തോന്യാസം, നായ എന്നിവ നന്നായിരുന്നു. ചന്ദ്രമതി അവതരിപ്പിച്ച വെന്റിലേറ്ററും കുറെ മനുഷ്യരും എന്ന കഥയും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര.
1: പയ്യന്നൂരിൽ നിന്ന് ലതീഷ് കുന്നുമ്മൽ എഴുതുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായ അവബോധം നൽകിയ പരിപാടിയായിരുന്നു കഴിഞ്ഞയാഴ്ച നിയമരംഗത്തിൽ പ്രക്ഷേപണം ചെയ്തത്. വിപണിയുടെ ചതിക്കുഴികളിൽ വീണുപോകുന്ന സാധാരണക്കാരന് താങ്ങാവേണ്ട നിയമവഴികളെക്കുറിച്ച് ഇത്ര ലളിതമായും ഹൃദ്യമായും അവതരിപ്പിക്കാൻ അവതാരകന് സാധിച്ചു. അഭിനന്ദനങ്ങൾ.
0: ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ അയച്ചമയിൽ, കേശ സംരക്ഷണം ആയുർവേദത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സ്മിത എസ് ശിവൻ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്നതും പല അബദ്ധധാരണകളും മാറ്റാൻ പര്യാപ്തവുമായിരുന്നു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലിന്റെ ആകുലതകൾ പലർക്കും താങ്ങാവുന്നതിനപ്പുറമാണെന്നുള്ള പരമയാഥാർത്ഥ്യം എടുത്തു പറഞ്ഞ് ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ലോക വയോജന അതിക്രമ ദിനത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തക ശ്രീലത VS തയ്യാറാക്കിയ വാർത്താവീക്ഷണം ഒട്ടേറെ ചിന്തകളും തിരിച്ചറിവുകളും പങ്കുവയ്ക്കുന്നതായിരുന്നു. ഇങ്ങനൊരു ദിനം ആചരിക്കുന്നതിന്റെ പ്രസക്തി ശരിക്കും മനസ്സിലാക്കി തന്നു ആ വാർത്താവീക്ഷണം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം അവതരിപ്പിച്ച പ്രഭാതഭേരി സെൻസസിനെ സംബന്ധിച്ച് നല്ലൊരു അവബോധമുണ്ടാക്കാൻ പര്യാപ്തമായി. വ്യക്തികളിലെയും കുടുംബങ്ങളിലെയും സാമ്പത്തിക നിയന്ത്രണത്തിന്റെയും സാമ്പത്തിക അച്ചടക്കത്തിന്റെയും വശങ്ങൾ പ്രതിപാദിച്ച പ്രഭാതഭേരി പ്രസക്തമായി. വായന ദിനത്തിൽ വായനയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ് ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിച്ച സുഭാഷിതവും വായന ദിനത്തിൽ ആശംസകൾ നേർന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ നടത്തിയ പ്രഭാഷണവും വായന ദിനത്തിന്റെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്നതായി.
1: കഴിഞ്ഞ ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയെക്കുറിച്ചാണ് താരാ ചെമ്പകശ്ശേരി എഴുതുന്നത്. ഈ പരിപാടിയുടെ ഉദ്ദേശം ശ്രോതാക്കളുടെ പഴയകാല ഓർമ്മകളും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാട്ടും എന്നതാണല്ലോ. പക്ഷേ ഈ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്ന ദിവസത്തിന്റെ പ്രത്യേകത കൂടി കണക്കിലെടുത്ത് കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓർമ്മകളാണോ എഴുതി അറിയിക്കേണ്ടത് എന്ന് തോന്നി 14-ാം തീയതിയിലെ ഓർമ്മച്ചെപ്പ് കേട്ടപ്പോൾ. അന്നത്തെ ദിവസം മഹാനടൻ സത്യന്റെ ഓർമ്മ ദിനമായിരുന്നു. തീർച്ചയായും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ പരിപാടിയുടെ ആമുഖമായി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പാടി അഭിനയിച്ച് ഒരു സിനിമാ ഗാനം കേൾപ്പിക്കാമല്ലോ. അന്നത്തെ ദിവസം ആകാശവാണി തിരുവനന്തപുരം നിലയം എല്ലാം തന്നെ അദ്ദേഹം പാടി അഭിനയിച്ച സിനിമകളിലെ പാട്ട് തന്നെയല്ലേ കേൾപ്പിക്കുന്നത്. പക്ഷേ ഓർമ്മച്ചെപ്പ് എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഈ പരിപാടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തരുത് എന്നൊരു അപേക്ഷയാണ്. ഇതിൽ വരുന്ന ചില കത്തുകളിൽ ഓർമ്മകളൊന്നും തന്നെ പങ്കിടാറില്ല, ഏതെങ്കിലും ഒരു പാട്ട് മാത്രം ആവശ്യപ്പെടും. ഓർമ്മച്ചെപ്പിലൂടെ പലരുടെയും ധാരാളം പഴയകാല ഓർമ്മകൾ കേൾക്കാനാണ് കാത്തിരിക്കുന്നത് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: ശ്രോതാവ് എഴുതിയിരിക്കുന്നത് ശരിയാണ്. ഓർമ്മച്ചെപ്പിൽ എന്തെങ്കിലും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കണം, അത് പല ശ്രോതാക്കളും അങ്ങനെ ചെയ്യാറുണ്ട്. ചില കത്തുകൾ മാത്രമേ അതില്ലാതുള്ളൂ. അതുപോലെ തന്നെ ഒരു മണിക്ക് ഗാനസല്ലാപം പരിപാടിയിൽ പല ശ്രോതാക്കളും വിളിച്ച് പാട്ട് ആവശ്യപ്പെടുന്നു, പാട്ട് സമർപ്പിക്കുന്നു എന്നതിലുപരി അവര് ഈ പറഞ്ഞപോലെ പാട്ടിന്റെ സവിശേഷതകളെ കുറിച്ചോ അല്ലെന്നുണ്ട് അവരുടെ നാട്ടിന്റെ എന്തെങ്കിലും ചോദിച്ചാൽ പോലും പലരും പറയാൻ വിമുഖത കാട്ടുന്നു. ഉടൻ തന്നെ അവർക്ക് പാട്ട് കേട്ടാൽ മതി.
1: വിശേഷം കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് അതൊരു ബുദ്ധിമുട്ടുമാണ്.
0: സമയപരിമിതി എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ അതിനകത്തുണ്ട്.
1: എഴുത്തുപെട്ടിയിലൂടെ തന്നെ ഈ കാര്യം നമ്മൾ മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മച്ചെപ്പിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളും കൂടി ചേർത്തിട്ടുള്ള പാട്ടുകൾ വേണം ആവശ്യപ്പെടാൻ.
0: അങ്ങനെ പല ശ്രോതാക്കളും ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടികൾ സശ്രദ്ധം കേട്ട് വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആകാശവാണിക്ക് എഴുതുക. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറയാം. എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
1: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ AIRTVMPM@gmail.com എന്ന വിലാസത്തിൽ എഴുതുക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, AIRTVMPM@gmail.com. ഇനി അടുത്ത ഞായറാഴ്ച ഒത്തുകൂടാം എഴുത്തുപെട്ടിയിൽ.
1: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി
1: നിയമരംഗം. പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു.
2: മനുഷ്യന്റെ ഭൌതിക ശേഷിയും സൃഷ്ടിപരമായ കഴിവുകളും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെയും അറിവിനെയും മുന്നോട്ടു നയിക്കുന്ന ശക്തിയാണ്. ഒരു നോവൽ, കവിത, പാട്ട്, ചിത്രം, സിനിമ, കമ്പ്യൂട്ടർ പ്രോഗ്രാം, സംഗീത സൃഷ്ടി, ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ എല്ലാം സൃഷ്ടാവിന്റെ വ്യക്തിപരമായ ചിന്ത, കഴിവ്, പരിശ്രമം, സമയം എന്നിവയുടെ ഫലമാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കൃതികളെ അനുമതിയില്ലാതെ പകർത്തുക, വിതരണം ചെയ്യുക, ഓൺലൈനായി പങ്കിടുക, പുനരുദ്ധരിക്കുക എന്നിവ സൃഷ്ടാവിന്റെ പരിശ്രമത്തെ അന്യായമായി ദുരുപയോഗം ചെയ്യുന്നതും അവകാശം ലംഘിക്കുന്നതുമായ പ്രവൃത്തിയാണെന്ന് കരുതപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ഭൌതിക സ്വത്തവകാശ നിയമമായ ഇന്ത്യൻ പകർപ്പവകാശ നിയമം 1957 പാസാക്കപ്പെട്ടത്. ഈ നിയമം 1958 ജനുവരി 21 പ്രാബല്യത്തിൽ വന്നു. പിന്നീട് സാങ്കേതിക വ്യവസ്ഥകളുടെയും അന്താരാഷ്ട്ര ഭൌതിക സ്വത്തവകാശ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ 1983, 84, 92, 94, 99, 2012, 2023 എന്നീ വർഷങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ നടപ്പാക്കി. അതിൽ 2012 ഭേദഗതി ഏറ്റവും നിർണായകമാണ്. ഇന്റർനെറ്റ് പ്രചരണം, ഓൺലൈൻ വീഡിയോ സംഗീത പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ സ്ട്രീമിംഗ്, ഭൌതിക സ്വത്തവകാശ സംരക്ഷണം, സൃഷ്ടിപരമായ വ്യവസായങ്ങളുടെ വളർച്ച എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിന്റെ വേരുകൾ 1911 ബ്രിട്ടീഷ് പകർപ്പവകാശ നിയമത്തിലും 1914 ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിലും ആണെന്ന് കാണാം. പകർപ്പവകാശം എന്നത് ഒരു സൃഷ്ടിയുടെ പകർപ്പുകൾ നിർമ്മിക്കുക, പ്രസിദ്ധീകരിക്കുക, പ്രദർശിപ്പിക്കുക, പൊതുവിൽ അവതരിപ്പിക്കുക, വിൽക്കുക, ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുക, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക, വിവർത്തനം ചെയ്യുക, രൂപാന്തരം വരുത്തുക തുടങ്ങിയ അവകാശങ്ങളിൽ സൃഷ്ടാവിനുള്ള പ്രത്യേക പരിരക്ഷയാണ്. സാഹിത്യകൃതികൾ, ഗാനങ്ങൾ, നാടകങ്ങൾ, കലാസൃഷ്ടികൾ, സിനിമകൾ, ശബ്ദരേഖകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ, വാസ്തുശില്പരൂപകൽപ്പനകൾ, ഫോട്ടോഗ്രാഫുകൾ, നൃത്തരൂപങ്ങൾ എന്നിവ വകുപ്പ് 13 പ്രകാരം ഇതിൽ ഉൾപ്പെടുന്നു. വകുപ്പ് 14 പകർപ്പവകാശം നൽകുന്ന അവകാശങ്ങളെ വിശദീകരിക്കുന്നു. സാഹിത്യ, നാടക, സംഗീത, കലാരൂപങ്ങൾക്കായുള്ള അവകാശങ്ങൾ. കൃതി പുനഃ

സൃഷ്ടിക്കുക, പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക, സാമൂഹ്യമായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക, കൃതി സിനിമാരൂപത്തിലോ ശബ്ദരേഖയിലോ മാറ്റുക, കൃതിയിൽ നിന്ന് അനുബന്ധ കൃതികൾ സൃഷ്ടിക്കുക എന്നിവയാണ്. സിനിമാ ചിത്രങ്ങൾക്കും ശബ്ദരേഖകൾക്കും പ്രദർശനമോ പൊതുപ്രക്ഷേപണമോ നടത്താനുള്ള അവകാശം ഉടമയ്ക്കാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉടമയ്ക്ക് അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള, വ്യാപാരമായി വിൽക്കാനുള്ള, ലൈസൻസായി നൽകാനുള്ള അവകാശമുണ്ട്. കൂടാതെ ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാൾ ഈ അവകാശങ്ങളിൽ ഒന്ന് ഉപയോഗിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അത് പകർപ്പവകാശ ലംഘനം ആയി കണക്കാക്കപ്പെടുന്നു. വകുപ്പ് 57 നൈതിക അവകാശങ്ങൾ അഥവാ മോറൽ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ പേര് കൃതിയിൽ ചേർക്കപ്പെടണം. അദ്ദേഹത്തിന്റെ കൃതിയുടെ ഗൌരവം തകർക്കുന്ന തരത്തിൽ മാറ്റം വരുത്തരുത്, അപമാനകരമായി ഉപയോഗിക്കരുത് എന്നീ അവകാശങ്ങളാണ് അതിലൂടെ ഉറപ്പാക്കുന്നത്. വകുപ്പ് 22 പ്രകാരം പകർപ്പവകാശത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു. സാഹിത്യ സംഗീത നാടക കലാസൃഷ്ടികൾക്കുള്ള പകർപ്പവകാശം സൃഷ്ടാവിന്റെ ജീവിതകാലം പിന്നീട് 60 വർഷം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 23 മുതൽ 29 വരെ സിനിമകൾ, ശബ്ദരേഖകൾ, ഫോട്ടോഗ്രാഫുകൾ, അനാമിക കൃതികൾ തുടങ്ങിയതുള്ള കാലപരിധികൾ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു. വകുപ്പ് 51 പ്രകാരം പകർപ്പവകാശ ലംഘനം നിർവചിക്കുന്നു. അനുമതിയില്ലാതെ പകർപ്പുകൾ നിർമ്മിക്കൽ, ശബ്ദദൃശ്യ സംപ്രേഷണം, ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യൽ, കള്ളപ്പകർപ്പുകൾ വിതരണം ചെയ്യൽ, പുസ്തകങ്ങൾ, സിനിമ, ഗാനങ്ങൾ, പ്രോഗ്രാം എന്നിവ പകർത്തൽ ലംഘനമാണ്. വകുപ്പ് 63 ലംഘനങ്ങൾക്ക് കുറഞ്ഞത് 6 മാസം മുതൽ 3 വർഷം വരെ തടവും പിഴയും ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നു. കൂടാതെ സിവിൽ പ്രതിവിധിയായി വിലക്കിന് ഉത്തരവ്, നഷ്ടപരിഹാരം, ലഭിച്ച ലാഭത്തിന്റെ കണക്കെടുപ്പ് എന്നിവയും കോടതി അനുവദിക്കും. എന്നാൽ ഈ നിയമം പഠനാവശ്യങ്ങൾ, ഗവേഷണം, നിരൂപണം, വാർത്താവിതരണം, ലൈബ്രറി സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയ ശ്രേഷ്ഠമായ ഉപയോഗങ്ങൾക്കായി യുക്തിസഹമായ ഉപയോഗം അഥവാ ഫെയർ യൂസ് വകുപ്പ് 52 പ്രകാരം അനുവദിക്കുന്നു. ഇതുവഴി അറിവിന്റെ തുറന്ന പ്രചരണം തടസ്സപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ, സോഫ്റ്റ്വെയർ മേഖല തുടങ്ങിയവ വളരുന്നതോടെ അനധികൃത പകർപ്പും കള്ളവ്യാപാരവും കൂടിയിട്ടുണ്ട്. അതിനാൽ 2012 ഭേദഗതിയിലൂടെ ഗായകരും സംഗീത സംവിധായകരും വരികൾ എഴുതുന്നവരും സിനിമാ സൃഷ്ടാക്കളും തങ്ങളുടെ കൃതികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ന്യായമായ റോയൽറ്റി ലഭിക്കേണ്ടതുണ്ട് എന്ന് നിയമം ഉറപ്പാക്കി. ഇന്ത്യൻ പകർപ്പവകാശ ഓഫീസ് ഈ നിയമത്തിന്റെ പ്രാവർത്തിക ചുമതല വഹിക്കുന്നു. വിവിധ മേഖലകളിലായി സഹായക ഓഫീസുകളുമുണ്ട്. ഇവിടെ അപേക്ഷകൾ സ്വീകരിക്കുകയും കേൾപ്പുകൾ നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഔദ്യോഗിക രേഖകൾ അടിസ്ഥാനമാക്കി തർക്കപരിഹാരം നടത്തുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ പകർപ്പവകാശം സ്വന്തമാക്കാനുള്ള പ്രക്രിയ ലളിതമാണ്. പകർപ്പവകാശ രജിസ്ട്രേഷനു വേണ്ടി നിയമത്തിലെ ഷെഡ്യൂളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കണം. ഓരോ കൃതിക്കും തന്നെ പ്രത്യേക അപേക്ഷ വേണം സമർപ്പിക്കാൻ. അതിനൊപ്പം ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വേണം. അപേക്ഷ അപേക്ഷകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒപ്പിട്ടിരിക്കണം. അപേക്ഷ സ്വീകരിച്ച ശേഷം അതിന് ഒരു ഡയറി നമ്പർ നൽകും. ഇതിനുശേഷം 30 ദിവസത്തെ നിർബന്ധമായ കാത്തിരിപ്പുകാലം ഉണ്ടായിരിക്കും. ഈ സമയത്ത് ആർക്കു വേണമെങ്കിലും ആ അപേക്ഷയ്ക്കെതിരെ എതിർപ്പ് സമർപ്പിക്കാം. എതിർപ്പുകൾ ഉണ്ടായാൽ പരിശോധകൻ 2 പാർട്ടികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തും. പരിഹരിക്കപ്പെട്ടാൽ അപേക്ഷ അംഗീകരിക്കുന്നു. എതിർപ്പുകളില്ലെങ്കിൽ അപേക്ഷ നേരിട്ട് പരിശോധിക്കലിനായി പോകും. അവ പരിഹരിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നൽകപ്പെടും. രജിസ്ട്രേഷനായി സാധാരണ 2 മുതൽ 4 മാസം വരെ സമയമെടുക്കാറുണ്ട്. രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും ഭാവിയിൽ നിയമതർക്കങ്ങൾ, പ്രസിദ്ധീകരണ കരാർ, ഓൺലൈൻ ഉള്ളടക്ക സംരക്ഷണം, സിനിമാ സംഗീത വിൽപ്പന കരാർ തുടങ്ങിയവയിൽ ഇത് വലിയ തെളിവാണ്. പലരും നിയമം അറിയാതെ തന്നെ പഠന പുസ്തകങ്ങൾ, ഡിജിറ്റൽ ഉള്ളടക്കം, സിനിമകൾ, സംഗീതം എന്നിവ അനധികൃതമായി ഡൌൺലോഡ് ചെയ്യുകയും പശ്ചാത്തല സംഗീതം അനുമതിയില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭൌതിക സ്വത്താവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവത്കരണം ആവശ്യമുണ്ട്. പകർപ്പവകാശ നിയമം 1957 ഇന്ത്യയിലെ സൃഷ്ടിപരമായ കൃതികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന പ്രധാന നിയമങ്ങളിലൊന്നാണ്. ഇതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. 2023 പാസായ ജനവിശ്വാസ് നിയമം വഴി പകർപ്പവകാശ നിയമത്തിലും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. ഏറ്റവും

0: പ്രധാനമായ മാറ്റം പകർപ്പവകാശ നിയമത്തിലെ വകുപ്പ് 68 നീക്കം ചെയ്തതാണ്. മുൻപ് ഈ വകുപ്പ് പ്രകാരം അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വ്യാജമായ പ്രസ്താവനകളോ നൽകിയാൽ ഒരു വർഷം വരെ തടവ് അല്ലെങ്കിൽ 50,000 രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും ശിക്ഷയായി ലഭിക്കാമായിരുന്നു. ഭേദഗതിയിലൂടെ ഈ വകുപ്പ് മുഴുവനായും ഒഴിവാക്കി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ക്രിമിനൽ കുറ്റങ്ങളായി കണക്കാക്കപ്പെടില്ല. ഇതിനു പുറമെ ചില ചെറിയ നിയമലംഘനങ്ങൾക്കുള്ള തടവ് ശിക്ഷാ വ്യവസ്ഥകളെ പിഴയായി മാറ്റിയിരിക്കുന്നു. ഈ ഭേദഗതിയുടെ വ്യവസ്ഥകൾ 2024 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സോഷ്യൽ മീഡിയ, സ്ട്രീമിംഗ് സേവനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ സൃഷ്ടികളുടെ ഉപയോഗരീതിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. പകർപ്പവകാശ ലംഘനങ്ങൾ കൂടുതലായി നടക്കുന്നു. കോടതികളും നിയമനിർമ്മാണ സ്ഥാപനങ്ങളും ഈ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു. സൃഷ്ടികളെ ബഹുമാനിക്കുകയും നിയമത്തെ പാലിക്കുകയും ചെയ്യുന്നത് ഒരു നാഗരിക പൌരന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, മാധ്യമങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും പകർപ്പവകാശ നിയമത്തെ പ്രചരിപ്പിക്കാനും സംരക്ഷണ നടപടികളിൽ പങ്കാളികളാകാനും ബാധ്യസ്ഥരാണ്. മാത്രമല്ല, രാജ്യത്തിന്റെ ഭൌതിക മൂല്യങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമകാവലുമാണ്. യഥാർത്ഥ സൃഷ്ടികളെ അംഗീകരിക്കുക, അനധികൃത പകർപ്പുകൾ ഒഴിവാക്കുക, സൃഷ്ടിപരമായ മേഖലകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പൊതുകടമയാണ്.
1: പകർപ്പാവകാശ നിയമം 1957. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ധ്രുവ PC.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ആദ്യം. രചന ONV, സംഗീതം രവി ബോംബെ.

ഞാൻ കർണൻ രണ്ട് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. രചന ജസ്റ്റിൻ രതീഷ്, സംഗീതം സി ആർ സാജൻ.

0: എല്ലാവർക്കും ബാലലോകത്തിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗാ ദിനമായാണ് ആചരിക്കുന്നത്. യോഗ ശീലിക്കുന്നതിലൂടെ കുട്ടികളിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല വഴക്കവും കരുത്തും നൽകുക മാത്രമല്ല, പഠനത്തിലും മറ്റു കാര്യങ്ങളിലും കൂടുതൽ മിടുക്കരാകാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ സഹായിക്കും. ലളിതമായ ശ്വസന വ്യായാമങ്ങളും ആസനങ്ങളും ശീലമാക്കുന്നത് വഴി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സാധിക്കും. കുട്ടിക്കാലം മുതലേ യോഗ ശീലമാക്കുന്നത് ശാരീരികവും മാനസികവുമായ മികച്ച വളർച്ചയ്ക്ക് സഹായകരവുമാണ്. ഇന്ന് ബാലലോകത്തിലൂടെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്.
1: പ്രിയപ്പെട്ട കുട്ടികളെ, അന്താരാഷ്ട്ര യോഗാ ദിനം June 21 നാം ആചരിക്കുകയാണ്. യോഗ കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? യോഗയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇത് എത്ര വയസ്സു മുതലാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്കറിയാമോ? നമുക്ക് ഒരു 5 വയസ്സു മുതൽ തന്നെ ക്രീഡായോഗ എന്ന പേരിൽ നാം യോഗ പഠിപ്പിച്ചു തുടങ്ങാറുണ്ട്. അപ്പോൾ കളിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ യോഗ ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകും. യോഗയ്ക്ക് എത്ര സ്റ്റെപ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയോ? 8 സ്റ്റെപ്സാണ് യോഗയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ യോഗയെ പറയുന്ന മറ്റൊരു പേരാണ് അഷ്ടാംഗയോഗം. അഷ്ട അംഗങ്ങളുള്ള യോഗ, 8 ബ്രാഞ്ചസ് ഉള്ള യോഗ. ഏതൊക്കെയാണ് ഈ 8 ബ്രാഞ്ചസ് എന്നറിയണ്ടേ? യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി. ഇന്നത്തെ കുഞ്ഞുമക്കളിൽ അവരുടെ IQ ലെവൽ നമ്മളെക്കാളൊക്കെ ഒരുപാട് മുന്നിലാണ്. പക്ഷെ അവിടെ നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നത് ഇമോഷണൽ കോഷ്യന്റ് ആണ്. ഇമോഷണൽ കോഷ്യന്റ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം, മാതാപിതാക്കൾ ഒന്ന് വഴക്ക് പറഞ്ഞാലോ, ഒന്ന് ദേഷ്യപ്പെട്ടാലോ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലോ ഒക്കെ പെട്ടെന്നങ്ങ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനോ, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ് വരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ നിങ്ങളിൽ കാണുന്നത്. അത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല കേട്ടോ. അപ്പോൾ അത്തരമൊരു പ്രശ്നം നമ്മളിലുണ്ട്, അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യന്റ് നമുക്ക് വളരെ കുറവാണ് എന്നുള്ളത് നാം ഓരോ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ ഇമോഷണൽ കോഷ്യന്റ് വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. നിങ്ങളെ ഒന്ന് അടിച്ചാലോ, വഴക്ക് പറഞ്ഞാലോ, നിങ്ങളൊന്ന് കരഞ്ഞാലോ, ഉടനെ പനി വരുന്നു, ചുമ വരുന്നു, ശ്വാസം മുട്ടൽ വരുന്നു, ആകെ പിന്നെ പ്രശ്നവും. അപ്പോൾ മനസ്സിനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും ശരീരത്തിൽ അസുഖമായി വരാം. ശരീരത്തിൽ എന്തെങ്കിലും അസുഖം വന്നാലും മാനസികമായിട്ട് നമുക്ക് ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക ആരോഗ്യത്തിന്റെ കുറവാണ് പലപ്പോഴും നമ്മൾ ഇന്ന് പത്രങ്ങളിൽ കാണുന്ന സാമൂഹിക പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. യോഗ ചെയ്യുകയാണെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും നിങ്ങൾക്ക് ഒരുപോലെ നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ നിയന്ത്രിക്കാൻ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉപാധി നമ്മളിലേക്ക് കിട്ടുകയാണെങ്കിൽ, അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണെങ്കിൽ, നിങ്ങൾക്ക് അതിന് ഏറെ പ്രയോജനം ഉണ്ടാവും. ഈ ചെറുപ്രായം മുതൽ തന്നെ സ്വഭാവ രൂപീകരണത്തിന് പോലും യോഗ എന്ന ശാസ്ത്രം വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. അപ്പോ ഇതിനകത്ത് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, യോഗയുടെ സ്റ്റെപ്സായിട്ടുള്ള യമനിയമാദികൾ പഠിക്കാനായിട്ട് ആദ്യം നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. യമ എന്ന വേർഡിന്റെ അർത്ഥം മോഡ് ഓഫ് കണ്ടക്ട് എന്നാണ്. അതായത് നമ്മൾ എങ്ങനെ ഒരാളോട് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, എങ്ങനെ നമ്മൾ ഒരാൾക്ക് നല്ല റെസ്പെക്ട് കൊടുത്താലോ, നല്ല സ്നേഹം കൊടുത്താലോ മാത്രമല്ലേ നമുക്ക് തിരിച്ചും കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് സ്നേഹം കൊടുത്ത്, അങ്ങോട്ട് റെസ്പെക്ട് ചെയ്ത്, തിരിച്ച് ആ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തിരിച്ചു വാങ്ങുവാനുള്ള ഒരു ആർജവം എന്നൊക്കെ പറയാൻ പറ്റും. നിയമ എന്ന് പറയുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഈ 2 ഏരിയയും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ആസനാസിലേക്കും സ്റ്റെപ്സുകളേക്കൊക്കെ പോകാനായിട്ട്. അപ്പൊ ആദ്യത്തെ ഈ 2 സ്റ്റെപ്സാണ് സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതിയിലൂടെ ഗവൺമെന്റ് സെക്ടറിലെ സ്കൂളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ വീഡിയോ കണ്ട് പഠിക്കുക, അത്തരം രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് ഗുരുമുഖത്തു നിന്ന് തന്നെ യോഗ പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം യോഗ ചെയ്യുമ്പോൾ അതിലെ ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് യോഗയുടെ പ്രാധാന്യം തന്നെ മനസ്സിനെ കേന്ദ്രീകരിച്ച് ശ്വാസോച്ഛ്വാസ ക്രമങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് യോഗയ്ക്ക് പ്രാധാന്യം കിട്ടുന്നത്. യോഗ എന്ന് പറയുന്നത് ഒരു ആസനാസായിട്ടോ അല്ലെങ്കിൽ അത് വെറും വ്യായാമ മുറയായിട്ടോ ഒന്നും നിങ്ങൾ കാണരുത്. യോഗയെ ഞങ്ങൾ ഡോക്ടേഴ്സ് അത് ചികിത്സാ മുറയായിട്ട് പോലും യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന രോഗികൾക്കൊക്കെ മരുന്നൊക്കെ കൊടുത്താ വേദനയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം അത് പിന്നീട് വരാതിരിക്കാൻ ഞങ്ങള് യോഗ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് സമയം സ്ട്രെയിൻ ചെയ്ത് ഇരുന്ന് പഠിക്കുന്നു, അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി വേദനയൊക്കെ നിങ്ങളുടെ മസിൽസിനൊക്കെ ഉണ്ടാവാം. അപ്പൊ അത്തരം വേദനകളെയൊക്കെ സ്വാഭാവികമായ രീതിയിൽ നിങ്ങൾ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുന്ന യോഗ കൊണ്ട് തന്നെ ശരിയായി പോകും. എന്നാൽ വലിയ ജോയിന്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിലോ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. കൃത്യമായിട്ട് മെഡിസിൻസ് കഴിച്ചിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച്, ഡോക്ടർ പറയുന്ന പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ മാത്രമേ നിങ്ങൾ യോഗ ചെയ്യാവുള്ളൂ. അതുപോലെ ഓരോ അസുഖങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള യോഗയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചെറിയ ഏജ് മുതലേ നമ്മൾ ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. ബി പി കൂടുന്നതും ഹൈപ്പർ ടെൻഷനും അതുപോലെ ജുവനൈൽ ഡയബറ്റിസ് പോലെയൊക്കെ ചെറിയ ഏജ് മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഡയബറ്റിസും കൊളസ്ട്രോളും ബി പിയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങളൊന്നും നമ്മളിൽ വരില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് യോഗ വേണ്ട അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇന്നിപ്പോ നമ്മൾ കാണുന്ന സാംക്രമിക രോഗങ്ങൾ, നിപ്പയും കോവിഡും ഷിഗല്ല പോലുള്ള ഒരുപാട് രോഗങ്ങളുടെ നടുവിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നമുക്ക് യോഗയിലൂടെ സാധ്യമാകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ ഗുണം ചെയ്യത്തക്ക തരത്തിൽ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് എനർജി കിട്ടത്തക്ക തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഏതെന്ന് ചോദിച്ചാൽ അത് യോഗ തന്നെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾ യോഗ ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മാനസികമായിട്ടുള്ള ഒരു ബലവും മാനസിക പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് പഠിക്കാനുള്ള ഒരു എനർജിയൊക്കെ ഒന്ന് കൂടി ഊർജ്ജസ്വലമായിട്ടുള്ള നിങ്ങളുടെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകൾ നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ആസനാസാണ്. യമനിയമാദികൾ ഈ രണ്ട് സ്റ്റെപ്സും പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ആസനാസ് പഠിക്കാൻ. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് ഈ യമനിയമാദികൾ. നമ്മുടെ സ്വഭാവ രൂപീകരണം കൂടി ഇതിനകത്തൊരു അടിസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ യോഗ ടീച്ചേഴ്സിന്റെ അടുത്ത് അത് ചോദിച്ച് തന്നെ പഠിക്കണം. എങ്ങനെയാവണം നമ്മൾ മറ്റൊരാളോട് ബിഹേവ് ചെയ്യാൻ, എങ്ങനെയാവണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കാൻ, എങ്ങനെയാവണം നമ്മൾ നന്നായിട്ട് ഒരാളോട് പെരുമാറാനുള്ളത് മനസ്സിലാക്കുക. ആസനാസ് പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നിങ്ങളുടെ മസിൽസ് എല്ലാം സ്ട്രെച്ച് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ജോയിന്റ്സിന് ചെറിയ ചെറിയ വേദനകളൊക്കെ മാറിക്കിട്ടുവാനും ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് പ്രാണായാമങ്ങൾ പഠിക്കാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് പ്രാണായാമങ്ങളാണ്. പ്രാണായാമം എന്ന് പറയുന്നത് ഡീപ് ബ്രീതിങ് എക്സസൈസ് ആണ്.

0: അതായത് ദീർഘമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുക, മാക്സിമം സമയം പിടിച്ചു നിർത്തുക, പതിയെ ശ്വാസം പുറത്തേക്ക് വിടുക, അതൊരു ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് പ്രാണായാമം. ഓരോരുത്തരുടെയും ലങ് കപ്പാസിറ്റി ഓരോ തരത്തിലായിരിക്കും. അപ്പൊ അവരവരുടെ ശ്വാസകോശത്തിന്റെ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മാക്സിമം സമയം അതവിടെ പിടിച്ചു നിർത്തി പതിയെ നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങളുടെ ലങ്സും അതേപോലെ തന്നെ ഹേർട്ടും ഓരോ കോശങ്ങളും എനർജൈസ് ചെയ്യപ്പെടുന്നു. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരത്തിലെ പ്യൂരിഫിക്കേഷൻ അവിടെ നന്നായി നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രാണായാമം നന്നായിട്ട് പഠിച്ചെടുക്കുക. അലർജിക് ആയിട്ടുള്ള കുറെ കുഞ്ഞുങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ എപ്പോഴും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്, അടിക്കടി വരുന്ന ജലദോഷപ്പനിയൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രാണായാമം പഠിച്ചു വെക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. അവർക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും അതേറെ പ്രയോജനം ചെയ്യും. അതേപോലെ തന്നെ ശ്രദ്ധ കൂടുവാനും നിങ്ങൾക്കൊരു സംയമനം കിട്ടുവാനും എന്തൊരു കാര്യം വന്നിരുന്നാലും അതിനെ നിങ്ങൾക്ക് നല്ല ദീർഘവീക്ഷണത്തോടുകൂടി കാണുവാനും അതിനെ നിങ്ങൾക്ക് ആ ഇതിങ്ങനെ മതി, അമ്മ പറഞ്ഞത് ശരിയാണ്, എനിക്കിതിങ്ങനെ മതി, അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞത് കറക്റ്റാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ഒരു ഉള്ളിലൊരു അവബോധം ഉണ്ടാക്കാൻ നല്ലൊരു സ്റ്റെപ്പാണ് പ്രാണായാമം. യമ നിയമ ആസന പ്രാണായാമ ഈ നാലെണ്ണത്തിനെയും കൂടി ഒരുമിച്ച് ചേർത്താൽ നമുക്ക് ഹഠയോഗം എന്ന് പറയാം. അടുത്ത നാലെണ്ണത്തിന് നമ്മൾ പറയാൻ പോകുന്നത് രാജയോഗം എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രത്യാഹാരം, ധാരണം, ധ്യാനം, സമാധി. ഇത് നാലെണ്ണം എന്ന് പറയുന്നത് ഒരുമിച്ച് ചേർത്താൽ നമ്മൾ രാജയോഗം എന്നാണ് പറയുക. പ്രത്യാഹാരം എന്ന് പറയുന്നത് വിഡ്രോവൽ ഓഫ് സെൻസസ് ആണ്. അതായത് കണ്ണിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയും നാവിലൂടെയും തൊക്കിലൂടെയും ഒക്കെയാണ് നമുക്ക് ഓരോ സെൻസസ് നമ്മൾ അറിയുന്നത്. ഞാനിപ്പോ ഒന്ന് നല്ല സ്നേഹമായിട്ടൊന്ന് തലോടിയാൽ എങ്ങനെ ഇരിക്കും? നല്ല സുഖമായിരിക്കും അല്ലേ? പക്ഷെ ഞാനൊന്ന് നുള്ളി തന്നാലോ നല്ല വേദനയായിരിക്കില്ലേ? ഇത് രണ്ടും അറിഞ്ഞത് എങ്ങനെയാ? സ്കിൻ എന്ന സെൻസ് ഓർഗനിലൂടെയാണ്. അപ്പോ ഇതുപോലെ ഓരോ സെൻസ് ഓർഗൻസിലൂടെയും നമ്മൾ ഓരോ സ്റ്റിമുലസും റെസ്പോൺസും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ആ കിട്ടുന്നതിനെ നമുക്കൊന്ന് ഉൾവലിക്കാൻ പറ്റിയാൽ അത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യാഹാരവും ധാരണവും ഒക്കെ പഠിച്ചാലേ നമുക്ക് ധ്യാനിക്കാൻ പറ്റൂ. അതിനുവേണ്ടി നമ്മളിതൊക്കെ പഠിക്കുന്നു കേട്ടോ. അപ്പോ ഈ ധ്യാനം പഠിക്കുക എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരുന്നാ നമുക്ക് ധ്യാനിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പല പല ചിന്തകൾ വരും ഇല്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ പ്രത്യാഹാരം പഠിക്കുന്നത്. അപ്പൊ ആദ്യം ഈ സെൻസ് ഓർഗൻസിനെയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പഠിക്കണം. കുഞ്ഞി മക്കൾക്ക് ആദ്യമൊക്കെ നല്ല പാടായിരിക്കും, പക്ഷെ പതുക്കെ പതുക്കെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ധാരണം പഠിക്കണം. ധാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വസ്ത്രമൊക്കെ ധരിക്കില്ലേ എന്ന് പറയുന്നത് പോലെ ധാരണം എന്ന് പറയാ ധരിക്കൽ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്ത് ധരിക്കുക എന്നുള്ളതാണ്. യോഗയിലെ ധാരണം എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഓബ്ജക്റ്റിനെ വെക്കുന്നു, ആ ഓബ്ജക്റ്റിനെ നമ്മൾ ഉള്ളിലേക്ക് ധരിക്കുന്നു. അപ്പോ ധാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് കോൺസെൻട്രേഷൻ. അപ്പൊ നമ്മൾ ഈ ഉള്ളിലേക്ക് ഒരു ഓബ്ജക്റ്റിനെ എടുക്കുക എന്ന് പറയുന്നത് മനസ്സുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലേ. കണ്ണടച്ചിരുന്ന് ആദ്യം ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്നു, അത് പതിയെ നമ്മൾ കണ്ണടയ്ക്കുന്നു, മനസ്സ് ഏകാഗ്രമാക്കുന്നു, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അവിടെ എന്താ നമുക്ക് കൂടുന്നേ? നമ്മുടെ കോൺസെൻട്രേഷനാണ് കൂടുന്നത് അല്ലേ. എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷന്റെ കുറവ് കൊണ്ടാണ് ഇത് പഠിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സും അമ്മയും അച്ഛനും ഒക്കെ വഴക്ക് പറയാറില്ലേ. അപ്പോ അത് നമുക്കങ്ങ് മാറിക്കിട്ടും. ഈ കോൺസെൻട്രേഷൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സായത്തമാക്കി കഴിഞ്ഞാൽ, ബൈ പ്രാക്ടീസ് നമ്മുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്കൂൾ ഹെൽത്ത് യോഗ എന്ന പദ്ധതി ചെയ്തതിലൂടെ അക്കാഡമിക് ലെവലില് കുട്ടികളിൽ വരുന്ന മാറ്റം കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് പലപ്പോഴും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ വളരെയേറെ ആകുലതകളും അവലാദികളും ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം കുറച്ച് കുട്ടികളാണ് പഠിക്കാനായിട്ട് വന്നത്. ആ പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറയുന്നത് കൃത്യമായിട്ടും യോഗ പഠിച്ച കുട്ടികളുടെ അക്കാഡമിക് കരിയറില് മാർക്ക് പോലും കൂടുതൽ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ കോൺസെൻട്രേഷനും മെമ്മറി പവറും ആ ഒരു ഗ്രാസ്പിംഗ് പവറും ഒക്കെ കൂടിയത് കൊണ്ട് തന്നെയാണല്ലോ ആ കുട്ടികൾക്ക് അക്കാഡമിക് കരിയറിൽ ആ ഒരു വ്യത്യാസം വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കോൺസെൻട്രേഷൻ ടെക്നിക്സ് നിങ്ങൾ പഠിച്ചെടുക്കണം. അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്താനും ഒത്തിരി പാടാണ്. നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതിന് സാധിക്കൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് സമാധിയാണ്. ശരിക്കും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ലയനത്തിനെയാണ് നമ്മൾ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിലും യോഗ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന, അത് ശരിക്കും അന്നത്തെ ഋഷിവര്യന്മാരൊക്കെ തന്നെ മറ്റ് ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞിട്ട് യോഗ ചെയ്തു വന്നിരുന്നത് അത്തരമൊരു ലക്ഷ്യത്തിലേക്കായിരുന്നു. നമുക്കിപ്പോ തോന്നും നമ്മളിപ്പം ഫുട്ബോൾ കളിക്കണോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കണോ അമ്മ പറയുന്നത് ശരിയായിരിക്കുമോ? ആ കുട്ടികളുടെ കൂടെ പോണ്ട, അല്ലെങ്കിൽ ഇവരുടെ കൂടെ പോയാൽ മതി, വെയിലത്ത് കളിക്കണ്ട, ഇച്ചിരി തണലായിട്ട് കളിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ നമുക്കൊരു ദേഷ്യം വരും അല്ലേ. എന്താ ഞാൻ ആ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, ഈ കുട്ടികളുടെ കൂടെ പോയി കളിച്ചാൽ എന്താ പ്രശ്നം, എനിക്കിഷ്ടം അവരെയല്ലേ, അല്ലെങ്കിൽ ഇപ്പൊ വെയിലത്ത് കളിച്ചാൽ എന്താ പ്രശ്നം, ഇങ്ങനെയൊക്കെയുള്ള കുറെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ ഇതിനെയെല്ലാം നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങളെ അമ്മ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കാൻ പറ്റും. ആ ചിന്താശേഷി നിങ്ങളുടേത് വർദ്ധിക്കും എന്നുള്ളതാണ് യോഗ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. യോഗ ചെയ്യേണ്ട സമയം നിങ്ങൾക്കറിയാമോ? ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ടു മുന്നേയായിട്ട് സന്ധ്യാസമയം. ഈ രണ്ട് സമയമാണ് എപ്പോഴും യോഗ ചെയ്യുവാനായിട്ട് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ടൈമിംഗ് പറയുവാണെങ്കിൽ വൈകിട്ട് ഒരു 5 to 6, രാവിലെ അതേപോലെ ഒരു 5:30 to 6:30, ആ ഒരു സമയം. പ്രാണായാമവും സൂര്യ നമസ്കാരവും ഒരു ഇച്ചിരി ധ്യാനവും ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ യോഗ റെഗുലർലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ബോധത്തിന് ഒരു ശുദ്ധീകരണം എന്തായാലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ പൈതൃകമായിട്ടുള്ള യോഗ, അതുവഴി നമ്മുടെ ആരോഗ്യവും ആർജവുമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.
1: നമ്മുടെ പഠനത്തിനും ശാരീരിക മാനസിക ആരോഗ്യത്തിനും യോഗ എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവനാണ്. ഇനി ബാലലോകത്തിൽ ഒരു മിമിക്രി കേൾക്കാം. അവതരിപ്പിക്കുന്നത് സ്മൃതി രാജേഷ്.
2: 1, 2, 3, സ്റ്റാർട്ട്.

നമസ്കാരം. ശാന്തമായ രാത്രിയിലെ കാട്ടിലെ ശബ്ദങ്ങൾ. പുഴയിലെ വെള്ളത്തിനൊഴുക്കൂടി. ഇതിനർത്ഥം മഴയിൽ നല്ല ഇടിയും മഴയും.

വന്യജന്തുക്കളിലെ മൃഗാദികൾ പരിഭ്രാന്തരെ. ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ആ ഉരുൾപൊട്ടൽ. പിന്നീട് നാം കണ്ടത് രക്ഷാപ്രവർത്തനത്തിലുള്ള ഞെട്ടോട്ടമാണ്. ചുറ്റുകയും കൈവാളം ഉപയോഗിച്ചാണ് ആദ്യം രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പിന്നീടാണ് യന്ത്രമെഷീനിൽ എത്തിയത്.

മൃഗങ്ങൾ പോലും മനുഷ്യർക്ക് കാവലായി വന്നു. രക്ഷാപ്രവർത്തനത്തിനായി ദൂരെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഹെലികോപ്റ്റർ പിന്നെ വളരെ താഴെ നിന്നും എയർലിഫ്റ്റ് ചെയ്യുന്ന മറ്റു ഹെലികോപ്റ്റർ. അതും നമ്മൾ അത് ജീവിച്ചു. കലാപരിപാടികൾക്ക് മാറ്റമില്ല. റിമി ടോം ബിസിന് ഗാനമേള ഉള്ളിൽ കൊതി വിടരും എന്താണ് ഒളി കണ്ണുള്ള പ്രിയവരനെ മതി മനസ്സിൽ എന്താണ് ഇടനെഞ്ചിന്റെ പ്രിയതമനെ ഏറെ പാട്ട്.

0: കാലലോകത്തിൽ അവസാനമായി തേജലക്ഷ്മി എസ് അവതരിപ്പിക്കുന്ന മൂന്ന് ആക്ട് കേൾക്കാം.
1: സവർണാധിപത്യം കൊടികുത്തി വാഴുന്ന പുതിയ ലോകത്തേക്ക് ചാത്തനെത്തുന്നു, കുട്ടി ചാത്തനെത്തുന്നു. കനകം പാലടപ്രഥമൻ നാമിഷ്യാദിഖങ്ങോട്ട് ചെലത്തിയോതൊരു ശങ്ക. വൈഷോഭം വൈഷോഭം. പരിപ്പ് പ്രഥമൻ, പഴം, പാൽക്കുടം, പൈമ്പാൽ, കേമം കേമം. കണ്ടിട്ട് മുരിയേക്കാൾ നികൃഷ്ടാണല്ലോ കോലം. മുരിനല്ലോ നോക്കും ബ്രാ, തിന്നാൻ എന്തേലും തന്നാ മതി. ഇപ്പൊ വന്നതാ വന്ന്, ഇനി എന്റെ കൺവെട്ടിന്ന് കണ്ടുവരുത്. രാമ ആലേല് പാർപ്പിക്ക, യെസ് ലേർട്ടെ മാറ മാറ അങ്ങോട്ട്. ഹൈ മുറ്റവും കളപ്പുര, പുണ്യാഹം തളിച്ചങ്ങോട്ട് ശുദ്ധീകരിക്ക. മുരുകളെ നടക്ക് നടക്ക് നടക്ക്, പുല്ലേർട്ടേ തിന്നളി തിന്നളി, കാടിവെള്ളതരേ കുടിച്ചളി കുടിച്ചളി, എമ്പാട് കുടിച്ചളി. എനിക്ക് പള്ളപ്പഴിച്ചിട്ട് വയ്യണ്ട മുരുകളെ, ഉമ്മക്ക് ഇല്ലത്തേക്ക് പോയാലോ. ഹേ, നാം എന്തായി കേക്കണേ? ആ ഏഭ്യൻ അന്നം ചോദിച്ചോ, അത്രയ്ക്കായോ? ഇന്ന് അന്നം ചോദിച്ചവൻ നാളെ കൂലി ചോദിക്കില്ല എന്ന് എന്താ അത്ര ഉറപ്പ്? വിശന്നിട്ടാവും തമ്പുരാനെ, പൊരിവേല് കൊണ്ട് കരിവാളിച്ചിട്ടുണ്ട് പാവം. രാമനായർ നിർത്തുക, കാടിവെള്ള കലക്കി അവിടെ കൊടുക്കുക, അതാ അവന്റെ അന്നം.
2: മോനാക്ക് കൊടുക്കണ കാടിവെള്ള ചാത്തലു, ഇത് കൊടുത്ത് ചാത്തലോട് എങ്ങനെയാ കഴിഞ്ഞൂടല്ല ദൈവങ്ങളെ.
1: കനകം, ഇന്ന് കൂത്തമ്പലത്തില് നളചരിത മാട്ടക്കഥയാ, ധമയന്തിയുടെ രൂപഗുണങ്ങൾ. എനിക്കിഷ്ടം കീചകവധമാ, ചോരപുരണ്ട കൈകളോണ്ട് പാഞ്ചാലിയുടെ കാർക്കൂന്തല് കെട്ടുന്ന രൗദ്രഭീമൻ.
3: തമ്പുരാനെ, ധാ ചെമ്പമൂരിയുടെ വാല് കാണുന്നില്ല, പൃഷ്ഠ ചോരയിൽ കുളിച്ച് കിടക്കുക.
1: എന്റെ ഭഗവതി, നാം എന്തായി കേക്കണേ?
3: വരാ പരാശ്ലീകരത്തോട്.
2: തമ്പുരാനെ, എനിക്ക് അറിവു തമ്പുരാനെ, എന്നെ വിടാ പറഞ്ഞെ, എനിക്ക് അറിഞ്ഞൂടാ തമ്പുരാനെ.
3: വല്ലോർക്കനോ തിന്നതാവും.
1: ചാത്ത, നിന്റെ വാക്യകത്ത് എന്താ ഒരു ചുവപ്പ് നിറം? ചുട്ടുച്ചോര മണക്കുന്നു.
3: അടിച്ച് കൊലടായി രക്തരാക്ഷസിനെ.
2: നിങ്ങളൊന്ന്
3: അപ്പുറത്തേക്ക് വന്നേ, എന്തോ മിന്നായ പോലെ, ഒടിയനെ പോലെ, ആരോ കല്ലെറിയുന്ന പോലെ, എനിക്കാകെ പേടിയാവാ.
1: ഏ, തീക്കട്ടെ ലുറുമ്പരിക്കുന്നു.
3: തമ്പുരാനെ, ആ ചെമ്പമൂരിയുടെ വാലും തോലൊക്കെ പറമ്പായ പറമ്പുഴ ചെതറി കിടക്ക, എനിക്ക് ഒന്ന് തിരിയിടില്ല.
1: എനിക്കെല്ലാം തിരിയുന്ന, എവിടെയാ കാലൻ?
2: ചെമ്പമൂരിയുടെ ഇറച്ചിയ മുക്കാല് ചാത്ത തിന്നാട്ടാക്കി, എന്തു രസാ.
3: പിടിച്ചു കെട്ടി വെട്ടി നുറുക്കടാ.
2: തീ
3: കൊടുക്കും, എവിടെ ബന്ധം?
2: കത്തീരട്ടെ,
3: എങ്ങൾക്കു ഈ ഭൂമിയിൽ പൊറുക്കണോ? എന്റെ ഭഗവതിയെ, എന്റെ ഇല്ലം.
2: രാമ, പിടിച്ചു കെട്ടി വെട്ടി നുറുക്കി 390 കഷ്ണങ്ങളാക്കി കത്തും അഗ്നിയിലേക്ക് വലിച്ചെറിയ. വെണ്ണീര് പോലും കാണരുത്, അശ്ലീലം, കീഴ്ജാതി.
3: തമ്പുരാനെ, കത്തുന്ന തീയില് മുളച്ചു പോകുന്ന കുട്ടിച്ചാത്തന്മാർ,
2: ഒന്നല്ല രണ്ടല്ല 390.
1: വിശക്കുന്ന വയറിന് ജാതിയില്ല, മതമില്ല. അന്നത്തിൽ പോലും കറുപ്പും വെറുപ്പും കാണുന്ന കെട്ടകാലത്ത് അനേകം ചാത്തന്മാർ നമുക്കിടയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
0: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:30 മുതൽ 12:00 വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയും ഉള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പരുകൾ 9495964321 9496569321 ഓർക്കുക, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12:00 വരെ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽ ഇ ഡി ടി വി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടി വി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: ആകാശവാണി.

തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളിന്റെ പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് 1939 തിരുവനന്തപുരത്ത് വെച്ച് പെൺകുട്ടികൾക്കായി ആദ്യമായി ഒരു സംഗീത മത്സരം. വിധികർത്താക്കളായ ശെമ്മൻകുടി ശ്രീനിവാസ അയ്യർ, പ്രൊഫസർ ശ്രീനിവാസൻ, ഹരികേശനല്ലൂർ, മുത്തയ്യ ഭാഗവതർ എന്നിവരെ അതിശയപ്പെടുത്തിക്കൊണ്ട് പാറശാല എന്ന അതിർത്തി ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി 1st സ്ഥാനവും സ്വർണ മെഡലും കരസ്ഥമാക്കി. അന്ന് വൈകിട്ട് സമ്മാനദാനം കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യ കച്ചേരിക്കും അവസരമൊരുങ്ങി.

ഉപ്പയ്യ ഭാഗവതർ ഒരേ ഒരു കാര്യം മാത്രം ആ കുട്ടിയോടും പിതാവിനോടും ആവശ്യപ്പെട്ടു, സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിക്കണം എന്ന്. ആ മഹാഗായകന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് 1940 സംഗീത കോളേജിൽ ചേരുന്ന ആദ്യ പെൺകുട്ടിയായി ആ ബാലിക. 1st റാങ്കോടെ ആ കുട്ടി പാസായി. തുടർന്ന് അധ്യാപികയായി ജോലി ലഭിച്ചപ്പോൾ കേരളത്തിലെ ആദ്യ വനിതാ സംഗീത അധ്യാപിക എന്ന ബഹുമതിയും ലഭിച്ചു.

0: പിന്നീട് ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ അധ്യാപികയായപ്പോഴും തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ പ്രിൻസിപ്പലായപ്പോഴും ആ സ്ഥാനം അലങ്കരിക്കുന്ന പ്രഥമ വനിതയായി മാറിയ ആ പെൺകുട്ടി പ്രശസ്ത സംഗീതജ്ഞ പാറശാല പൊന്നമ്മാളായിരുന്നു.
1: ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ ജ്യേഷ്ഠ സഹോദരിയായ ആയില്യം തിരുനാൾ രുക്മിണീഭായ് തമ്പുരാട്ടി തിരുവിതാംകൂർ രാജവംശത്തിലെ കുടുംബ പരദേവതയെ കുറിച്ച് രചിച്ച ഒരു പദവർണം നമുക്കിപ്പോൾ പഠിക്കാം. ആരഭിരാഗം, തൃപ്പുണിത്തുറ താളം.

സാഹിത്യം എനിക്കുള്ളൂ. പല്ലവി: അമ്പ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീ എന്നെ. സാഹിത്യം: അമ്പ ഗൗരി ഗിരി കന്യേ, ആശ്രയമില്ല നീ എന്നെ.

1924 പാറശാലയിൽ മഹാദേവയ്യർ ഭഗവതി അമ്മാൾ ദമ്പതിമാരുടെ മകളായി പൊന്നമ്മാൾ ജനിച്ചു. പൊന്നമ്മാൾ സംഗീത പാഠങ്ങൾ പരമപിള്ള ആശാൻ, വൈദ്യനാഥയ്യർ എന്നിവരിൽ നിന്നും സ്വായത്തമാക്കിയ ശേഷം ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതർ, ശെമ്മങ്കുടി ശ്രീനിവാസയ്യർ, എം എ കല്യാണകൃഷ്ണ ഭാഗവതർ എന്നിവരിൽ നിന്നും അഭ്യസിച്ചു.

കൂടാതെ തമിഴ് ത്യാഗയ്യ എന്നറിയപ്പെടുന്ന പാപനാശം ശിവനിൽ നിന്നും ചില കൃതികൾ അഭ്യസിച്ചു. പാലക്കാട് പരമേശ്വര ഭാഗവതരുടെ അടുത്ത് വീണയും അഭ്യസിച്ചു. 1941 മുത്തയ്യ ഭാഗവതരുടെ നിർദ്ദേശപ്രകാരം തൃശ്ശിനാപ്പള്ളി ആകാശവാണിയിൽ കച്ചേരി അവതരിപ്പിക്കാൻ പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ബി പൊന്നമ്മാളിനെ പാറശാല ബി പൊന്നമ്മാൾ എന്നാക്കി മാറ്റിയത്. ആകാശവാണിക്കായി പൊന്നമ്മാൾ അനവധി പ്രത്യേക പരിപാടികൾ പാടിയിട്ടുണ്ട്.

സംഗീത ത്രിമൂർത്തി കൃതികൾ, സ്വരജതികൾ, നന്ദനാർ ചരിതം, തിരുപ്പാവൈ, മീനാംബിക സ്തോത്രം, ഗുരുവായൂർ പുരേശ സുപ്രഭാതം, ഭക്തിമഞ്ജരി, പത്മനാഭശതകം തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. തന്റെ ഗുരുനാഥനായ ശെമ്മൻകുടിയെപ്പോലെ ശ്രോതാക്കളുടെ സാമാന്യമായ മനോഭാവം ഉൾക്കൊണ്ട് അവർക്കാസ്വാദ്യമായ രീതിയിൽ കൃതികൾ തിരഞ്ഞെടുക്കാൻ പൊന്നമ്മാൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. സംഗീത ത്രിമൂർത്തികൾ പാപദാശം ശിവൻ, ഗോപാലകൃഷ്ണ ഭാരതിയാർ, മുത്തുതാണ്ഡവർ ഭാരതിയാർ, സ്വാതി തിരുനാൾ, നീലകണ്ഠ ശിവൻ, കുട്ടിക്കുഞ്ഞി തങ്കച്ചി, കെ സി കേശവപിള്ള, കൂടാതെ ആധുനിക യുഗത്തിലെ പുതുക്കോട് കൃഷ്ണമൂർത്തി, സ്പെൻസർ വേണുഗോപാൽ, അംബുജം കൃഷ്ണ, തുളസീവനം തുടങ്ങിയവരുടെ രചനകളും പൊന്നമ്മാൾ സ്വായത്തമാക്കിയിരുന്നു.

തന്റെ 16 വയസ്സിൽ ഭക്തപ്രഹ്ലാദ എന്ന തമിഴ് ചലച്ചിത്രത്തിലെ ഒരു ഗാനവും അവർ ആലപിച്ചിട്ടുണ്ട്. 2006 സെപ്റ്റംബർ 22 നൂറിലധികം വർഷങ്ങളായി പുരുഷന്മാർ മാത്രം കച്ചേരി നടത്തിയിരുന്ന തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിൽ പാടുന്ന ആദ്യ വനിതയായി പാറശാല പൊന്നമ്മാൾ, അതും ആദ്യ ദിവസം തന്നെ. തുടർന്ന് 2019 തന്റെ അവസാന കച്ചേരി വരെ ആ സംഗീതയാത്ര അഭംഗുരം

കേരള കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഫെല്ലോഷിപ്പുകൾ, സ്വാതി പുരസ്കാരം, ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, സമഗ്ര സംഭാവനയ്ക്കുള്ള മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ TTK പുരസ്കാരം, ആചാര്യ കലാഭാരതി, ആചാര്യ ചൂഡാമണി എന്നിങ്ങനെ അനേകം പുരസ്കാരങ്ങൾ കൂടാതെ 2017 ഭാരത സർക്കാരിന്റെ പത്മശ്രീയും പാറശാല പൊന്നമ്മാളിന് ലഭിക്കുകയുണ്ടായി. വിദ്യുത് കൊണ്ട് കേരള പട്ടമ്മാൾ എന്നറിയപ്പെട്ടിരുന്ന പൊന്നമ്മാൾ തന്റെ സകല ഉയർച്ചകൾക്കും കാരണം തന്റെ ഗുരുനാഥന്മാരാണെന്ന് സദാ സ്മരിച്ചിരുന്നു.

പൊന്നമ്മാൾ അനവധി ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു. മങ്ങാട് നടേശൻ, നെയ്യാറ്റിങ്ങര വാസുദേവൻ, ജി സീതാലക്ഷ്മി, ആവണീശ്വരം രാമചന്ദ്രൻ, ഡോക്ടർ മിനി, ഡോക്ടർ സജിത്ത്, ശ്യാമളകുമാരി, കെ ഭാമ, ആർ ഗീതാകൃഷ്ണൻ, ഡോക്ടർ മൈഥിലി, എസ് മഹാദേവൻ എന്നിങ്ങനെ അനവധി ശിഷ്യർക്ക് തന്റെ അറിവ് പകർന്നു നൽകുന്നതിൽ പൊന്നമ്മാൾ സംതൃപ്തി നേടിയിരുന്നു. എല്ലാം തികഞ്ഞ ഒരു അധ്യാപിക, കലാകാരി, ഏവർക്കും ഒരു നല്ല സുഹൃത്തുമായിരുന്ന ആ സംഗീതജ്ഞ തന്റെ സംഗീതം മാത്രം ആസ്വാദകർക്ക് ഒരു ഓർമ്മയാക്കിക്കൊണ്ട് 2021 ജൂൺ 22 97 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു.

എന്തൊരു മഹാനുഭാവരു സമാപിക്കുന്നു. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ VS, രചന ഹരിസുന്ദർ G, സംവിധാനം AL മഞ്ജുള രാജേഷ്.

0: കുട്ടികളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പറഞ്ഞു പറഞ്ഞു മടുത്തു.
2: എന്ത് പറ്റി?
1: പുതിയ കിഡ് ബാഗ് വേണം.
2: എങ്കിൽ ആദ്യം ക്യാപ്റ്റനോട് പറയൂ, കേട്ടില്ലെങ്കിൽ മാനേജറോട് പറയൂ.
1: കറക്റ്റ്.
2: ഇതുപോലെ ആദ്യം ബാങ്കിൽ പരാതിപ്പെടുന്നു. 30 ദിവസത്തിൽ ഉത്തരമോ പരിഹാരമോ കിട്ടിയില്ലെങ്കിൽ CMS പോർട്ടലിൽ പരാതിപ്പെടും. അപ്പോൾ ആദ്യം ബാങ്ക്, പിന്നീട് CMS പോർട്ടൽ, അല്ലെങ്കിൽ പരാതി നിരസിക്കും. പോവാം. എത്തിയല്ലോ പുതിയ കിഡ് ബാഗ്.
3: RBI പറയുന്നു,
4: ആദ്യം സ്വന്തം ബാങ്ക്, പിന്നീട് RBI ഓംബുഡ്സ്മാൻ.
5: ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ജെയിൻ സാബു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സൂര്യവംശ സുകൃതമേ രാമ, ദശരഥ പുണ്യമേ ശ്രീരാമ. ഗാനമെഴുതിയത് മണി കെ ചന്ദാപൂര്, സംഗീതം നൽകിയത് സത്യൻ പരമേശ്വരൻ.

അടുത്തതായി സത്യൻ പരമേശ്വരൻ സംഗീതം നൽകിയ ഒരു ഗാനവും കൂടി കേൾക്കാം. ഗാനമെഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ. വറ്റിയ സ്നേഹസരത്തിൻ കരയിൽ കുട്ടികൾ നോക്കിയിരുന്നു.

ശാരിക പൈതലി പകരുമോ പിന്നെയും, സീതാഭിരാമ കഥാമധുരം. ഗാനമെഴുതിയത് വിനു ശ്രീലകം, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്തതായി അസുരമംഗലം വിജയകുമാർ ഗാനമെഴുതി രാജീവ് ശിവ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. പഞ്ചമം പാടാൻ വാക്കുയിലേ, മെയ്യിൽ അഞ്ചനം ചൂടിയ പൂങ്കുയിലേ.

അവസാനമായി ആയിരം സ്വപ്നങ്ങൾ അമ്മയ്ക്ക് നൽകിയ എന്ന് തുടങ്ങുന്നു. ഗാനമെഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് ജോസ്.

മണി കെ ചന്ദാപൂര്, പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, കോടിയാട്ട് രാമചന്ദ്രൻ, വിനു ശ്രീലകം, അസുരമംഗലം വിജയകുമാർ, പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള എന്നിവരുടെ വരികൾക്ക് സത്യൻ പരമേശ്വരൻ, രാജീവ് ശിവ, മുരളി സിതാര, ജോസ് എന്നിവർ സംഗീതം നൽകി. ജെയിൻ സാബു പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
3: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തി പഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാകേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
4: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
2: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി എൻടിഎ അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം സിബിഎസ്ഇ പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേനാ പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
6: INS ദുനാഗിരി ഓർ INS സംശോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ 21വീ സദി മേ അപ്നേ സാമർത്ഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയാ കെ സാമനേ നയേ ആത്മവിശ്വാസ് കെ സാത്ത് തേജ് ഗതി സേ ഊർജാ സേ ഭരേ ഹുയേ സങ്കൽപ് കെ സാത്ത് നിരന്തര ആഗേ ബഡ് രഹാ ഹൈ.
2: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർഗോഡ് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ മുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
7: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ 1-ാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ

0: ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
2: ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗ അഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത്, ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിനു ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിന്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹിക അവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ ലളിതവും എന്നാൽ നമുക്ക് ശീലിക്കാൻ പറ്റുന്നതുമാണ്. വയോജന ആരോഗ്യ സംരക്ഷണത്തിനായും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് മനുഷ്യന്റെ ആയുർ ദൈർഘ്യം കൂടിയെങ്കിലും വാർദ്ധക്യകാലം ആരോഗ്യകരമാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റം കാരണം ഏതു പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഏജിംഗ് അഥവാ പ്രായം വർദ്ധിക്കൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആരോഗ്യത്തോടെ ആണോ രോഗാതുരതയോടുകൂടിയാണോ വേണ്ടത് എന്ന് നമ്മുടെ ശീലങ്ങൾ, ആഹാര രീതി, മാനസികാവസ്ഥ, സാമൂഹിക ആരോഗ്യം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാല്യകാലത്തും യൗവനകാലത്തും കോശങ്ങൾ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ കോശങ്ങളുടെ വർദ്ധനവും റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിനു വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല, രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക മാനസിക ധാർമ്മിക വളർച്ചയ്ക്ക് ഉതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാനും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ

0: രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗനിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പ്, മറ്റനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗാ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 12 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശ, ANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ, കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗാ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെപ്പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDU പരിധിയിൽ ഉൾപ്പെടുന്ന HWCA ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബ്ബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWCയുടെ നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും കൃത്യമായ യോഗാസന, പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12:50. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞുജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
2: ഫ്രണ്ട്സ്, വെൻ വി സ്പീക്ക് ഓഫ് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ക്യാൻ വർക്ക് ടു എൻഷുർ ദാറ്റ് ഏജ് ഡസ് നോട്ട് റിഡ്യൂസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. യോഗ ക്യാൻ ഹെൽപ് ഹ്യൂമൻ ലൈഫ് ടു എസ്പയർ ഫോർ കോൺസ്റ്റന്റ് ഗ്രോത്ത്. അവർ ടാർഗറ്റ് മസ്റ്റ് ബി ടു ബി മോർ ഫ്ലെക്സിബിൾ അറ്റ് 40.
0: മുപ്പത്തിയ്യായിരത്തോളം പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദ്രയിൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
3: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗാ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 10,00,000 രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,00,000+ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
5: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനെ ജാ റഹാ ഹൈ മേരാ പൂരാ ഭരോസാ ഹൈ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസൻ കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കെ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22,00,000 വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനെ വാലേ ഹൈ നിർഭയ ഹോക്കെ ബൈഠേ ചിന്താ മുക്ത ഹോക്കെ ബൈഠേ അബ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹൈ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ 1 ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് ആരുടെ നിന്ന് നോക്കാം. ഞാൻ ശോഭ, കൊട്ടാരക്കരയ്ക്കടുത്തുള്ള വെട്ടിക്കള്ളിയിലാണ് വീട്. എനിക്കൊരു അനുജത്തിയുണ്ട്, ശോഭി. അമ്മയോടൊപ്പം ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ റേഡിയോ കേൾക്കാറുണ്ട്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷമുള്ള ആറാമത്തെ പിതൃദിനമാണ് ഇന്ന്. എപ്പോഴും ചിരിച്ച മുഖമുള്ള ആളായിരുന്നു അച്ഛൻ. അച്ഛന്റെ മക്കളായി പിറന്നതിൽ അഭിമാനമുണ്ട്. മനസ്സിന്റെ ശ്രീകോവിലിൽ മായാത്ത പുഞ്ചിരിയുമായി നിൽക്കുന്ന അച്ഛനെ പ്രണാമമായി സമർപ്പിക്കാൻ ഒരു ഗാനം. ഇതാണ് ശോഭയുടെ ആവശ്യം. സത്യം, ശിവം, സുന്ദരം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് ചിത്ര. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ. പിതൃദിനമായ ഇന്നത്തെ ആദ്യത്തെ പാട്ട് ഇതാകട്ടെ. ശോഭയ്ക്കും അനുജത്തി ശോഭയ്ക്കും അവരുടെ അമ്മയ്ക്കുമായി ഈ ഗാനത്തോടെ നമുക്കിന്നത്തെ രഞ്ജിനി ആരംഭിക്കാം.

ചോദിക്കുന്നവർക്ക് വരം നൽകും പോലെയാണ് ആകാശവാണി ഗാനങ്ങൾ വെച്ചു തരുന്നത്. ആബാലവൃത്തം ജനങ്ങൾക്ക് വിജ്ഞാനവും ആനന്ദവും നൽകുന്ന പരിപാടികളുമായി 90 സുവർണ വർഷങ്ങൾ പിന്നിട്ട ആകാശവാണിക്ക് ആശംസകൾ. ഈ കത്ത് കോട്ടയം കിടങ്ങൂരിൽ നിന്നുള്ള അക്കാമ ജോസഫിന്റേതാണ്. ഈ മാസം 28 എന്റെ മകൾ അനുമേരി ജോസഫിന്റെ ജന്മദിനമാണ്. ജന്മദിന പിറന്നാൾ സമ്മാനമായി അവൾക്കൊരു ഗാനം കേൾപ്പിക്കണം എന്നാണ് അക്കാമ ജോസഫിന്റെ ആവശ്യം. രാഗം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയതാണ് അവരുടെ ഇഷ്ടഗാനം. രചന വയലാർ, സംഗീതം സലിൽ ചൌധരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എന്നാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതുന്നു. ഇനി എത്ര സന്ധ്യകൾ എന്ന സിനിമയിലെ പാലരുവി നടുവിൽ എന്ന് തുടങ്ങുന്ന ഗാനം വച്ചുതരുമോ? ഈ ഗാനത്തിന്റെ രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസ്. മനോഹരന്റെ ഇഷ്ടഗാനം ഇതാണ്.

0: ചേർത്തല വിജയലക്ഷ്മിയുടെ കഥ നോക്കാം. ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. 1992 അദ്വൈതം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഈ ഗാനം എനിക്ക് എന്റെ ചേട്ടത്തിമാരായ പ്രൊഫസർ ജി വിജയലക്ഷ്മി, ഇക്ക എന്ന് വിളിക്കുന്ന വസന്തഭായി, രമണി ഗംഗൻ, ഉറ്റ സഹോദരികളായ ടി ആർ വിജയകുമാരി, കുടമാളൂർ ടി ആർ വിജയഭാമ എന്നിവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് വിജയലക്ഷ്മിയുടെ ആവശ്യം. ഈ ഗാനം 21 ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യണം എന്നും അഭ്യർത്ഥിക്കുന്നു. ചേർത്തല ടി ആർ വിജയലക്ഷ്മിയുടെ ഇഷ്ടഗാനം നമുക്കും കേൾക്കാം.
1: വീട് കെട്ടിടം മാളിക കുടിൽ ചെറുതോ സവിശേഷം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചേർത്തലയിൽ നിന്നുള്ള TR വിജയലക്ഷ്മിയുടെ ഇഷ്ടഗാനം ഇതാ.

എന്ന് വിമല തോമസ് എഴുതുന്നു. നീലക്കുയിലിന്റെ ചാരെ മേലേമാനത്തെ തേരെത്തിയപ്പോൾ അവിടമാക ഉത്സവവേളമായി എന്നും അത് തൈപ്പൂവാണെന്നും അക്കരെ പോകുന്ന ചന്ദനക്കാറ്റിനോടും ചെന്തമ്മൽ ചൊല്ലുന്ന സുന്ദരിയോടും ഇതുവഴി പോരാനും ശ്രീ പി കെ ഗോപി നീലഗിരി എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ ക്ഷണിക്കുകയാണ്. മാസ്മരിക സംഗീതത്തിലൂടെ മനസ്സുകൾ കീഴടക്കിയ മരകതമണിയും ഗന്ധർവ ഗായകനായ യേശുദാസും അവിസ്മരണീയമാക്കിയ ആ ഗാനം രഞ്ജിനിയോട് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിമല തോമസ് പുഴനാടിന്റെ ആ ഇഷ്ടഗാനം നമുക്ക് ഒരുമിച്ച് കേൾക്കാം.

1968 ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആകാശവാണി ആദ്യമായിട്ട് അന്നാണ് പരിപാടി കേൾക്കുന്നത്. ഇപ്പോൾ 70 വയസ്സായി. 1975 പത്തനംതിട്ടയിലെ കോളേജിൽ BA പഠിക്കുമ്പോൾ കോളേജ് ഡേയിൽ ഒരു കുട്ടി പാടിയ ഗാനം എന്റെ ഇഷ്ടഗാനമായി. കഥകളുന്നത് കോട്ടയം വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം ബാലുഗിരിയത്ത് രചിച്ച് ദർശൻ രാമൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഈ ഗാനമാണ്. നമുക്ക് കേൾക്കാം.

പ്രിയ രജനിക്ക്, ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിലെ നീ എന്റെ പാട്ടിൽ ശ്രീരാഗമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം രജനിയുടെ എല്ലാ ശ്രോതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും കൂടാതെ ഞാൻ പഠിക്കുന്ന മഹാദേവിക്കോട് SNDP ഹൈസ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സമർപ്പിക്കുന്നു. മയൂഖ മനോജിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസും സുജാതയും. ശബ്ദമിതെത്തട്ടെ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ എം ടി രാജേന്ദ്രൻ രചിച്ച്, ജി ദേവരാജൻ സംഗീതമിട്ട്, യേശുദാസ് പാടിയ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന് എഴുതുന്നു ചേർത്തല പെരുമ്പളത്തു നിന്നും കെ പി മോഹനൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനം ഇതാ.

നെടുമങ്ങാട് നിന്നും ശ്രീകല എഴുതിയ കത്താണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് ജൂൺ 21 രഞ്ജിനിലൂടെ എനിക്ക് ഏകാന്തം എന്ന ചിത്രത്തിലെ കയ്യെത്തും ദൂരെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം വെച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഗാനം ചെറിയ കുട്ടി ഇഷ, മകൾ ഡോക്ടർ ഐശ്വര്യ, മകൻ വിഷ്ണു സതീഷ്, ഭർത്താവ് സതീഷ് നെടുമങ്ങാട് എന്നിവർക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും സമർപ്പിക്കുകയാണെന്ന് ശ്രീകല എഴുതിയിരിക്കുന്നു. ശ്രീകലയുടെ ഇഷ്ടഗാനം രചിച്ചത്, ഒപ്പം ഈണമിട്ടത് കൈതപ്രം, പാടിയത് യേശുദാസ്.

കരവാളൂരിൽ നിന്നും പി വി ശ്രീകുമാർ എഴുതുന്നു. രഞ്ജിനിയുടെ ചലച്ചിത്ര ഗാന ശാഖയിൽ മിക്ക പാട്ടുകളും രഞ്ജിനിയിലൂടെ കേട്ടിട്ടുണ്ട്. ഏറെ അഭിമാനിക്കുന്ന ഒരു പരിപാടിയാണ് രഞ്ജിനി. പല ഗാനങ്ങളും രഞ്ജിനിയിലൂടെ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗാനം തൊഴുതു മടങ്ങും സന്ധി നേതോ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. പി വി ശ്രീകുമാറിന്റെ ഇഷ്ടഗാനം അക്ഷരങ്ങൾ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ശ്യാം, പാടിയത് ഉണ്ണിമേനോൻ.

കൊല്ലത്തു നിന്നും ശോഭ എഴുതുന്നു. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഒരു വർഷത്തിന് ശേഷമാണ് രഞ്ജിനിയിലേക്ക് കത്തെഴുതുന്നത്. 1980 മുതൽ റേഡിയോ ശ്രോതാവാണ്. എന്റെ ഭർത്താവ് അഡ്വക്കേറ്റ് എം അജിത് കുമാർ ഓർമ്മയായിട്ട് ഈ ജൂൺ 30 ആകുമ്പോൾ 9 വർഷം തികയും. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാട്ട്. 1962 അദ്ദേഹം മരിക്കുന്നതുവരെ റേഡിയോ ശ്രോതാവായിരുന്നു. 1983 തീരം തേടുന്ന തിര എന്ന ചിത്രത്തിലെ ഗാനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ആ പാട്ട് മകൻ ശ്രീജിത്ത്, ഭാര്യ അപർണ എന്നിവർക്കും ഭർത്താവിന്റെ ഓർമ്മയ്ക്ക് മുൻപിലും സമർപ്പിക്കുന്നു. ശോഭയുടെ ഇഷ്ടഗാനം കേൾക്കാം. കോഴിശ്ശേരി ബാലകൃഷ്ണൻ എഴുതിയ വരികൾക്ക് ശ്യാമിന്റെ ഈണം. ഗായിക എസ് ജാനകി.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 55 സെക്കൻഡ്. ഇനി മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം നരേഷ് മാഗോ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi emphasizes yoga's role in providing pathway from mental to physical wellness. Leads the national observance of 12th International Day of Yoga in Kolkata. Prime Minister Modi commissions 3 indigenously built Indian Navy platforms in Kolkata, says special steps being taken to enhance domestic defense production capacity. NEET UG re-examination

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണമിട്ടത് രവീന്ദ്രൻ.

ഇനി പി ജെ ജയചന്ദ്രനും വാണി ജയറാമും ചേർന്ന് പാടിയൊരു ഗാനം കേൾക്കൂ. പാർവതി എന്ന ചിത്രത്തിന് വേണ്ടി വരികളെഴുതിയത് എം ഡി രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.

പ്രിയശ്രോതാക്കളെ, ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളെപ്പറ്റിയും അതിന്റെ നടപടിക്രമങ്ങളെപ്പറ്റിയുമുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നാടകം ഇത്രയും ആൾക്കാര് കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാർ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

ഇന്ന് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം 3 മണിക്ക്.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ICC വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാൻസ്പോർട്ട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം വൈകുന്നേരം 6:40 മുതൽ.
2: ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: ജോനതൻ സ്വിഫ്റ്റ് എഴുതിയ നോവൽ ഗല്ലിവറുടെ യാത്രകൾ, രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി. ഹരിതവാണി.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം. രചന സി റഹീം. അങ്ങാടിക്കുരുവി.

മനുഷ്യരെ ചുറ്റിപ്പറ്റി കഴിയുന്ന പക്ഷികളിലൊന്നാണ് അങ്ങാടിക്കുരുവി. ഭാരതത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ സംസ്ഥാന പക്ഷിയുള്ള ബഹുമതിയും ഇവയ്ക്കുണ്ട്. ചന്തക്കുരുവി, അന്നക്കിളി, വീട്ടുകുരുവി,

0: ഇറക്കിളി, നാരായണക്കിളി, ദിക്കിച്ചൊല്ലിക്കിളി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു.
1: നമ്മുടെ പട്ടണങ്ങളെയും ചന്തകളെയും കിളി ഒച്ചകൊണ്ട് സദാ മുഖരിതമാക്കുന്ന അങ്ങാടിക്കുരുവികളെ കാണാത്തവർ കുറവായിരിക്കും. ചെറുകൂട്ടമായും വലിയ കൂട്ടമായും ഇവ ചന്തകളിൽ ഇരിപ്പുണ്ടാകും. കൂടെ കൂടെ കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരച്ചില്ലിൽ നിന്നോ താഴേക്കിറങ്ങി നിലത്തുനിന്ന് ആഹാരം തേടുന്നതാണ് ഇവയുടെ രീതി. പലചരക്ക് കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ധാന്യങ്ങളും ചന്ത പരിസരത്ത് നിലത്ത് പൊഴിഞ്ഞു വീണുകിടക്കുന്ന ധാന്യങ്ങളും ഇവ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം.
0: കച്ചവടക്കാർക്കും ഇവയുടെ കിളികളെയുള്ള ചിലക്കലും ചുറുചുറുക്കോടെയുള്ള പറക്കലും മനുഷ്യരോടുള്ള ഭയമില്ലായ്മയും വളരെ ഇഷ്ടമാണ്. ചന്തക്കുരുവികളോടുള്ള ഈ സ്നേഹം കൊണ്ടുകൂടിയാകണം പഴയകാലത്ത് കച്ചവടക്കാരിൽ ചിലരെങ്കിലും അവയ്ക്ക് കൂടൊരുക്കാനായി ചെറിയ ഒരു കലം കടയുടെ ഏതെങ്കിലും ഒരു കോണിൽ വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ചുവരുകളിലുള്ള ചെറുമാളത്തിലോ കച്ചവടക്കാർ വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കലത്തിലോ വൈക്കോൽ കഷ്ണങ്ങളും കീറത്തുണിയും നൂലും പഞ്ഞിയും കടലാസും ചക്കിനിയും രോമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചാണ് കൂടൊരുക്കം.
1: ഭംഗിയുള്ള ചെറിയൊരു പക്ഷിയാണിത്. ആറ്റക്കുരുവിയുടെ വലിപ്പമേ ഉള്ളൂ. രൂപത്തിൽ അവയോട് നല്ല സാമ്യവുമുണ്ട്. ആൺപക്ഷിക്ക് മുഖവും തൊണ്ടയും മാറിടവും കറുപ്പാണ്. കവിളിൽ വലിയ വെള്ള അടയാളം കാണാം. രണ്ട് വെളുത്ത പക്ഷരേഖകൾ തെളിഞ്ഞു കാണാനാകും. ചാരം പൂശിയ തലയാണ്. അടിവശം ഇളം ചാര നിറമാണ്. പിടയുടെ ഉപരിഭാഗമെല്ലാം നേർത്ത തവിട്ട് നിറം. വിളർത്ത പുരികം. പൂവനെ അപേക്ഷിച്ച് പിടയ്ക്ക് സൗമ്യമായ നിറമാണ്. പൂവനുള്ളതുപോലെ കറുത്ത നിറമോ തൂവെള്ള നിറമോ പിടയുടെ ദേഹത്തെവിടെയും തെളിഞ്ഞു കാണില്ല. മങ്ങിയ തവിട്ട് നിറവും മങ്ങിയ വെള്ളയുമാണ് ഇവയ്ക്കുള്ളത്.
0: വീട്ടിലെ മുതിർന്നവർ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പൂപ്പന്മാരും അമ്മമ്മമാരും സദാ ദേവനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങാടിക്കുരുവികളും അവരെ പോലെയാണ്, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നാരായണക്കിളി എന്ന് വിളിക്കാൻ കാരണം. അതുപോലെ ദിക്കിർ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലും പതിവാണ്. ദൈവസ്തുതിയാണ് ദിക്കിർ. ഇത് ശ്രദ്ധിച്ചിട്ട് ഇവയെ ദിക്കിർ ചൊല്ലിക്കിളിയെന്നും വിളിക്കാറുണ്ട്.

മനുഷ്യർ തിങ്ങിക്കഴിയുന്ന തെരുവുകളിലും ചന്തകളിലും അങ്ങാടികളിലുമാണ് ഇവയെ കൂടുതലായി കാണാനാവുക. അതിനാൽ ഇവയെ ചന്തക്കുരുവിയെന്നും അങ്ങാടിക്കുരുവിയെന്നും വിളിക്കുന്നു. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെ കുറവാണ്. വീടിനുള്ളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നുകയറി കൂടൊരുക്കാൻ മടിയില്ലാത്ത കിളികളാണ് ഇവ. ഇവയുടെ ഈ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് വീട്ടുകുരുവി എന്ന പേര് വീണത്. ഇറയത്ത് എപ്പോഴും കറങ്ങി നടക്കുന്നതിനാൽ ഇറക്കിളിയെന്നും പേര് വീണു. അരി സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ ഇവയെ ധാരാളമായി കണ്ടുവരുന്നതിനാൽ അന്നക്കിളിയെന്നും അരിക്കിളിയെന്നുമെല്ലാം പേര് കൊടുത്തു. നഗരങ്ങളിലെ അരി ഗോഡൗണിന്റെ പരിസരത്ത് ഇവയുടെ ചെറു കൂട്ടങ്ങളെ കാണാതിരിക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളുടെ പരിസരത്തും ബസ് സ്റ്റാൻഡുകളിലും ഇവയെ സാധാരണ കാണാനാകും. അവിടങ്ങളിൽ ചീ ചീ ചിർ ചിർ എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് ഇവ പാറി കളിക്കുന്നുണ്ടാകും.

0: ഇന്നത്തെ കേരളത്തിൽ വളരെ സ്ഥിരവുമായി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിപ്പിരിവി.
1: പക്ഷി നിരീക്ഷകനും ഗവേഷകനും പരിസ്ഥിതി എഴുത്തുകാരനുമായ സി സുശാന്ത്.
0: ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺപക്ഷിയുടെ പൂവന്റെ നെറ്റിയിൽ ചാരനിറത്തിലുള്ളതും തൊണ്ടയിലും മാറിടത്തിലും മുകളിലും കറുത്ത നിറവും കഴുത്തിൽ ചെങ്കൽ നിറവും മേൽമുതുകിൽ കാപ്പി നിറവുമാണ്. പെൺപക്ഷിക്ക് ആകെ മങ്ങിയ നിറമാണ്. അടിഭാഗം മുഷിഞ്ഞ വെള്ള നിറവുമാണ്. അവർക്ക് കൺപുരികം ഇളം മഞ്ഞ നിറത്തിലും ശരീരത്തിനടിവശത്ത് ചാരനിറത്തിൽ കാണുന്ന വെള്ളവർണ്ണവുമാണ്. മനുഷ്യവാസമുള്ളിടത്തും കൃഷിയിടങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. മിക്കവാറും ഇണകളായിട്ടാണ് കാണുക. ചിലപ്പോൾ ചെറു സംഘങ്ങളായിട്ടും ഇവയെ കാണാറുണ്ട്. പണ്ടുകാലത്ത് എനിക്ക് തോന്നുന്നു 1990 മധ്യകാലം വരെ വളരെ സുലഭമായി നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും വാണിജ്യ സ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും വലിയ ഗോഡൌണും കരികളുമൊക്കെ ഇവയുടെ വൻ സംഘങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ അന്നത്തെ ഇലക്ട്രിക് ബൾബിന്റെ അതിനകത്ത് കൂട് വയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ കടകൾക്കകത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ കൂട് വയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കോമൺ ബേർഡായിരുന്നു അങ്ങാടിക്കിരുവി. 2000s തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രസരണികൾ അതുപോലെ മൊബൈൽ ടവറുകൾ ഇവയൊക്കെ വന്നതിന് ശേഷം ഇവയുടെ സന്നദ്ധത്തിൽ കുറച്ച് അധികം കുറവുള്ളതായി കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതി ചാക്കുകൾ ലോറികളിൽ കയറ്റുന്ന ചാക്കുകളെല്ലാം ചണച്ചാക്കുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാന്യങ്ങൾ കടയിലൊക്കെ ഇറക്കുമ്പോൾ അരിയൊക്കെ പൊഴിഞ്ഞു വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് ഒരു കാരണമായി കരുതുന്നു. റേഡിയേഷൻ ഇവയുടെ പ്രജനനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുന്നേയുള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. ഗ്രാമങ്ങളിലും അതുപോലെ ലഡാക്കിൽ പോലും ഇവയുടെ വൻ സംഘങ്ങളെ കണ്ടിട്ടുണ്ട്, വലിയ സംഘങ്ങളായി. പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കട ഉടമസ്ഥന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ അങ്ങാടിക്കുരുവികൾക്കും അതോടൊപ്പം അങ്ങാടിക്കുരുവികളിലെ കുടുംബത്തിൽപ്പെട്ട സ്പാരോകൾക്കും അതുപോലെ മുനിയകൾക്കും എല്ലാം ധാരാളം ധാന്യങ്ങൾ വിതറി കൊടുക്കുന്ന കാണാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അതുപോലൊരു ഇത് നമ്മുടെ നാട്ടിൽ കാണാറില്ല. പക്ഷെ അടുത്തിടയ്ക്ക് ലോകാങ്ങാടി ദിനം ആചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങാടിക്കുരുവികൾക്ക് കൂടി വെച്ച് കൊടുക്കുകയും മൺപാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവയുടെ ആഹാരങ്ങൾ നോക്കുന്നതിന് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ആഹാരം വെച്ച് കൊടുക്കുകയും അവയെ ശ്രദ്ധിക്കുന്നതിന് അവിടുത്തെ ഹെഡ് വർക്കേഴ്സ് ശ്രമിക്കാറുമുണ്ടെന്ന് അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ പ്രകൃതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇവയ്ക്കും എന്നും നിലനിൽക്കണം. അങ്ങാടിക്കുരുവികൾ, ഈ ചെറിയ കുരുവികൾ, ചിരിച്ചിരു എന്ന് വിളിക്കുന്ന ചെറിയ കുരുവികൾ നിലനിന്നേ മതിയാകുള്ളൂ.
1: ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കാണാറുള്ള പക്ഷി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവയാണ് ഇവയെന്നാണ് പ്രകൃതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ പലായനങ്ങൾക്കൊപ്പം ഈ ചെറുകിളിയും ഉണ്ടായിരുന്നു. അമേരിക്ക, സബ് സഹാരൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഹൗസ് സ്പാരോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. പാസർ ഡൊമസ്റ്റിക്കസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം.
2: ഈ ചെറുകുരുവി ഉയരത്തിൽ പറക്കാറില്ല. പരമാവധി 150 മീറ്ററിനകത്തുള്ള പറക്കലേ ഉള്ളൂ. വർഷം തോറും 6-7 തവണ ഇവ കൂടൊരുക്കാറുണ്ട്. 3-4 മുട്ടകളെങ്കിലും ഓരോ തവണയും ഇടാറുണ്ട്. 2 ആഴ്ചക്കാലമാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ എണ്ണം പെരുകുന്നില്ല. ഈ അടുത്ത കാലത്തായി ആശങ്കയുണ്ടാക്കും വിധം അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറയുകയാണ്. നഗര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി 2011 മുതൽ മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിച്ചു വരുന്നു.
1: നേച്ചർ ഫോർ എവർ എന്ന സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. ഇതേ വർഷം തന്നെ കേരളത്തിൽ റൈറ്റേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ് ഫോറം തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി നൽകി അവയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. വനം വകുപ്പ് ഈ സംരംഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിക്കുരുവികൾ നമ്മുടെ ചന്തകളിലെ രോഗം പരത്തുന്ന പലജാതി കീടങ്ങളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യർക്ക് വരാതെ കാക്കുന്നവരാണിവർ. മുതിർന്ന പക്ഷികൾക്ക് ധാന്യത്തോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇവ പ്രാണികളെയും കൃമികളെയും പുൽച്ചാടികളെയും എല്ലാം പിടിച്ചുകൊടുക്കും.
2: ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെയും ചന്തയുടെയും പഴയ സ്വഭാവം മാറിയത് ഇവയ്ക്ക് വിനയായി തീർന്നു. ധാന്യങ്ങൾ ചാക്കുകളിൽ തുറന്നു വെച്ചിരുന്ന രീതിയൊക്കെ മാറി. പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറി. ധാന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് വെച്ചിരിക്കുന്നത്. ഓടിട്ടതും ഓലമേഞ്ഞതുമായ കടകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടമായി മാറി. ഇതോടെ ഇവയ്ക്ക് കൂടൊരുക്കാനുള്ള സൗകര്യങ്ങളും തീറ്റ കിട്ടാനുള്ള അവസരങ്ങളും ഇല്ലാതെയായി. കാലാവസ്ഥാ വ്യതിയാനവും മൊബൈൽ ടവറുകളുടെ വ്യാപനവുമെല്ലാം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
1: എന്തായാലും നാട് പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന സഹജീവികൾക്ക് കൂടി പരിഗണന ഉണ്ടാകണം. നഗരം വികസിക്കുമ്പോൾ ചെറുകുളങ്ങളും കാവുകളും സംരക്ഷിക്കപ്പെടണം. ചന്തകളിൽ അങ്ങാടിക്കുരുവുകൾക്ക് കൂടി കഴിയാൻ കൂടുകൾ സ്ഥാപിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ സഹജീവികളെ ആട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. അവയൊക്കെ നമ്മെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളാണ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി, കവിതാലാപനം കുരീപ്പുഴ സജീവ്, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
3: നാടകം ഇത്രയും ആൾക്കാരെ കൊണ്ടൊരു ഉത്സവമായിട്ട് നടക്കുമ്പോൾ ഇന്നും പല ഭാഗത്തുള്ള ഇത്തരം ആൾക്കാരെ ഓർമ്മിക്കുന്നത് അന്ന് ഗാന്ധി ചെയ്തു എന്നുള്ള ഒരു ബോധമാണ്. അത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു, വേറെ ആൾക്കാർ, അവരെ ബന്ധങ്ങൾ, സ്നേഹം, പരസ്പരം അറിയാനുള്ള സാധനങ്ങൾ.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: భవిష్యవాణి.
1: ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ട്. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി രാജ്യവ്യാപകമായി പരിപാടികൾ സംഘടിപ്പിച്ചു. ഔപചാരിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പരിരക്ഷ വ്യാപിപ്പിക്കുന്നതിനുമായി 2025 ഓഗസ്റ്റ് 1 PMVBROI ആരംഭിച്ചത്. ഇതുപ്രകാരം പ്രതിമാസം 1,00,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. 2027 ജൂലൈ 31 വരെ പ്രാബല്യത്തിലുള്ള ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 മറ്റ് മേഖലകൾക്ക് 2 ആനുകൂല്യങ്ങൾ ലഭ്യമാകും. 2026 ജൂൺ 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണിലെ ഓഫീസിന്റെ പരിധിയിൽ 2,375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,768 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഡൽഹിയിൽ നടന്ന ചടങ്ങിനെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്തു.
2: भारत की युवा शक्ति की चर्चा कर रही है. भारत के टैलेंट, स्किल और पोटेंशियल की चर्चा सब दूर हो रही है. दुनिया भारत के युवाओं की क्षमता को भली भांति पहचानने लगी है और ऐसे समय में हमारी कोशिश है कि भारत का हर युवा अपनी क्षमता को अवसर में बदल सके. और इसी सोच के साथ प्रधानमंत्री विकसित भारत रोजगार योजना का आरंभ हुआ. यह रोजगार योजना सामान्य तौर पर सोचे जाने वाली रोजगार योजना से बहुत आगे बढ़कर पहली नौकरी पाने वाली युवा के सपनों को शक्ति देने वाली योजना है. यह युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है. साथियों, आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती हैं, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है, सरकार उसके साथ खड़ी होती है. और इसलिए उद्योगकार को भी लगता है कि अकेला मेरा नहीं आया है, इसके पीछे पूरी सरकार आई है. और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है. और जो संस्थान नए रोजगार का सृजन करता है, सरकार उनका भी उत्साह बढ़ाती है. हमारे यहां पहले कुछ नियम व्यवस्था ऐसी थी कि लोगों को बड़े होने में थोड़ा डर लगता है, यार बड़ा हो जाऊंगा तो मैं ये बंधनों में फंस जाऊंगा, तो उसको लगता था छोटा ही रहना अच्छा है. और कभी बड़े होने की संभावना, उसको लगता था ऐसा करो एक दूसरा छोटा और कर दो. आज वो सोच बदली है. हर किसी को बड़ा बनने का हौसला मिलना चाहिए, उसकी उम्मीदों को पंख मिलने चाहिए. और ये उद्योग को भी जरूरत होती है और इस योजना से वो द्वार भी खुला है.
1: പദ്ധതിയുടെ ഭാഗമായി EPFO തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാർക്കുള്ള നിയമന ഉത്തരവുകളും വിതരണം ചെയ്തു. ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ്.
0: ഇപ്പോ ഹോർമുസ് കടലിടുക്കിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഈ യുദ്ധമൊക്കെ തുടങ്ങിയ സമയത്ത് തന്നെ ഇറാൻ പറഞ്ഞു ഇന്ത്യയുടെ കപ്പലുകൾക്ക് ഇടനാഴി കടക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യവും എല്ലാ സുരക്ഷിതത്വവും ഞങ്ങൾ ഒരുക്കുമെന്ന് ഇറാൻ പറഞ്ഞു. തൊട്ടടുത്ത് ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുണ്ട്, പാകിസ്ഥാനുണ്ട്, ആ രാജ്യത്തിനൊന്നും പേര് പറഞ്ഞില്ല. കുറെ കാലങ്ങൾക്ക് മുമ്പ് യുക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയിട്ടുണ്ട്. പലരും അവരവരുടെ രാജ്യങ്ങളിലേക്കൊക്കെ തിരിച്ചുപോയി. പാകിസ്ഥാനിൽ തിരിച്ചെത്തിയ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഭാരതത്തിന്റെ ദേശീയ പതാക എന്റെ ബസിന്റെ മുകളിൽ പാറപ്പിച്ചിരുന്നുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതമായി പാകിസ്ഥാനിലെത്താൻ സാധിച്ചത് എന്ന് ആ കുട്ടി അവിടെ പോയിട്ട് പറഞ്ഞു. പലരും ചോദിച്ചു ഭാരതത്തിന്റെ പതാക എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞത്, നമുക്കൊരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ശത്രുരാജ്യത്തിന്റെ വിമാനങ്ങൾ പെട്ടെന്നൊന്നും വരില്ല എന്ന് ഉറപ്പുള്ളപ്പോഴേക്കും ബംഗറിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വാങ്ങുവാനുള്ള അവസരം കൊടുക്കും. അങ്ങനെ അലാം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും ആ കുട്ടി ഭക്ഷണം വാങ്ങാനല്ല പോയത്, മറിച്ച് കടയിൽ പോയി ക്ലോത്ത് വാങ്ങി ഇന്ത്യയുടെ ദേശീയ പതാക വരയ്ക്കുകയായിരുന്നു ബംഗറിനുള്ളിൽ ചെന്നിരുന്നിട്ട്. അപ്പോൾ ഒരു പാകിസ്ഥാൻ കുട്ടി ഇന്ത്യയുടെ ദേശീയ പതാക വരച്ച് അതും പിടിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇറാന്റെ ഭരണാധികാരി പറഞ്ഞതും പാകിസ്ഥാനിലെ പെൺകുട്ടികൾ പറഞ്ഞതും കണക്ട് ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തെ യാത്ര നമ്മുടെ രാജ്യത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു. ഈ പരിപാടിയുടെ പ്രാധാന്യം നമ്മളൊക്കെ തന്നെ തൊഴിലിന് വേണ്ടി സർക്കാരിനോട് സമരം ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കി.

0: ഗവൺമെന്റ് അതിൻ്റെതായ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇതിപ്പോ പൂർണ്ണമായിട്ടും ആയിക്കഴിഞ്ഞു നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തെ സാമ്പത്തികമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 2047 നമ്മുടെ ഫോക്കസ്.
1: കഴക്കൂട്ടം MLA ശ്രീ വി മുരളീധരൻ, കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ശ്രീ മോഹനൻ കുന്നുമേൽ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ശ്രീ വി മുരളീധരൻ MLA.
2: തൊഴിലവസര സൃഷ്ടി, അതിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, തൊഴിൽ മേഖല നിയമവിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകൽ, അതോടൊപ്പം തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കൽ, ഈ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകുക, അതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം. നമ്മുടെ നാട്ടിൽ സാമ്പത്തിക മേഖലയുടെ വളർച്ചയുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥ വളരണമെങ്കിൽ അതിന് നമ്മുടെ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം. ഒരു കാലത്ത് ഇന്ത്യ ഫ്രജൈൽ 5 എന്ന് പറയുന്ന കാറ്റഗറിയിലായിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ 4-ാമത്തെ സമ്പദ്വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ ഗവൺമെന്റിന്റെ വലിയൊരു റോൾ ഉണ്ട്. ഗവൺമെന്റ് പ്ലേസ് ദ റോൾ ഓഫ് എ ഫെസിലിറ്റേറ്റർ. പക്ഷേ അതിന് മുൻകൈയെടുക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അതിൽ പങ്കാളികളാകുന്നത് തൊഴിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന ആളുകളാണ്. സർക്കാരിന്റെ മാത്രം പരിശ്രമത്തിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല, അതിന് സമൂഹത്തിന്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അങ്ങനെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ഒരുപക്ഷെ ദൗർബല്യം എന്ന് പറയാവുന്നത്, വിദ്യാഭ്യാസം നേടിയതിന് ശേഷം തൊഴിൽ ദായകരാകുന്നതിന് പകരം തൊഴിൽ അന്വേഷകരാകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ, അതിലൂടെ തൊഴിൽ ദായകരാകാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന, അതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ പുതുതായിട്ട് തൊഴിലിന്റെ ഭാഗമായിട്ട് ജീവനക്കാരായിട്ട് മാറുന്ന ആളുകൾക്ക് നൽകേണ്ട പ്രതിഫലം, ആ പ്രതിഫലത്തിന്റെ ഒരു അംശം സർക്കാർ വഹിക്കുന്ന ഒരു സാഹചര്യം, ഈ സാഹചര്യം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം രാജ്യത്താകെ 15 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ന് മാത്രം പ്രധാനമന്ത്രി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 2,400 കോടി രൂപയുടെ പ്രോത്സാഹനമാണ് ഇന്ന് വിതരണം ചെയ്യുന്നത്.
1: ശ്രീ മോഹനൻ കുന്നുമേൽ.
3: 1937 തുടങ്ങിയ കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ സെനറ്റ് ഹാളിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇത് എന്ന് എനിക്ക് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഓൺലൈനായിട്ടാണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രി ഈ ഹാളിലെത്തുന്നു. അതിന് അവസരമൊരുക്കിയ EPFനെയും ലേബർ മിനിസ്ട്രിയെയും ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് PM വികസിത് ഭാരത് റോക്സാർ യോജന. 99,456 കോടി രൂപ മുടക്കി നമ്മുടെ നാട്ടിൽ 3.5 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുന്ന പരിപാടിയാണ്. ഇതിനേക്കാളും വലിയൊരു പരിപാടി ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റിയിലുള്ള ചെറുപ്പക്കാരായ കുട്ടികളെ ഓർത്തിട്ടാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക്, 2047 ലോകത്തിന്റെ നെറുകയിൽ വരാൻ പോകുന്ന ഭാരതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2022. ആ NEP 2022 ഏറ്റവും പ്രധാനമായ ഘടകം സ്കില്ലിംഗ് ആണ്, തൊഴിൽ പര്യാപ്തരാക്കുകയാണ്. ഏത് മേഖലയിലും എന്തും പഠിക്കാൻ കുട്ടികൾക്ക് അവസരം. പണ്ട് കോളേജിലെ അധ്യാപകൻ പണ്ടെന്നോ പഠിച്ചത് പഠിപ്പിക്കലല്ല, ഇന്ന് കുട്ടിക്ക് എന്തു വേണോ അത് പഠിപ്പിക്കാൻ ഭാരതം തയ്യാറാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തയ്യാറാണ്, കേരള യൂണിവേഴ്സിറ്റിയും തയ്യാറാണ്. ആ പഠിക്കുന്നത് മികവാർന്ന തൊഴിൽ നേടാൻ വേണ്ടിയിട്ടാണ്, മികവാർന്ന മേഖലയിൽ ശോഭിക്കുവാനാണ്, മികവാർന്ന മേഖലയിൽ ഗവേഷണം നടത്തുവാൻ. അതിനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ യോജന. അപ്പൊ രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം.
1: എംപ്ലോയിയുടെ അനുഭവം പങ്കുവയ്ക്കുന്നു ശ്രീ മുഹമ്മദ് ഷെബിൻ ഷാ.
4: കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന പദ്ധതി വഴിയുള്ള

0: ഇൻസെൻറ്റീവ് ലഭിച്ച വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. എന്നെപ്പോലെ പുതുതായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് വലിയ പ്രോത്സാഹനമാണ് ഇത് കരിയറിന്റെ തുടക്കത്തിൽ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇതിലൂടെ മികച്ച തൊഴിലവസരവും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സാധിക്കും. ഈ അവസരത്തിൽ എന്നെ പോലെയുള്ള ജീവനക്കാരെ പിന്തുണയ്ക്കുകയും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സഹായിക്കുകയും ചെയ്ത എന്റെ കമ്പനിക്കും എല്ലാ അധികാരികൾക്കും ഞാൻ എന്റെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു.
1: എംപ്ലോയറുടെ അനുഭവം പങ്കുവയ്ക്കുന്നു സീനിയർ മാനേജർ HR പീപ്പിൾ എക്സ്പീരിയൻസസ് അലയൻസ് സർവീസസിലെ ശ്രീമതി ഗീതു എലിസബത്ത് മാത്യു.
2: At the outset, I would like to extend our sincere gratitude to the Government of India, the Ministry of Labour and Employment and EPFO for conceptualizing and implementing a scheme that not only encourages formal employment but also strengthens the foundation of India's workforce. Initiatives like PMVBRY truly reflect a forward-looking vision, one that empowers individuals while enabling organizations to grow in a structured and compliant manner. At Alliance Services, we embraced this initiative with both responsibility and enthusiasm. Since August 2025, our teams have worked diligently to ensure seamless implementation, from setting up dedicated employee help desk, facilitating enrollments, and ensuring DBT readiness for our employees.
1: Charangi, Additional Central PF Commissioner, Zonal Office Kerala and Lakshadweep, Shri Mukesh Kumar Swagatavu, Regional PF Commissioner 1, Regional Office Thiruvananthapuram, Shri Adahiya Manavalan, നന്ദിയും പറഞ്ഞു. ദേശീയതല പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രയും രാജേഷും പാടിയ ഗാനം, ചിത്രം ഉത്രം നക്ഷത്രം. ഗാനരചന കെ ജയകുമാർ, സംഗീതം സണ്ണി സ്റ്റീഫൻ.

കൽപ്പവൃക്ഷം. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇനി വരികൾ. എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണമിട്ടത് ദക്ഷിണമൂർത്തി.

0: പ്രിയ ശ്രോതാക്കളെ, കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണനാണ് ഇന്ന് സായന്തനത്തിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം ഹരികുമാർ വാലേത്ത്.
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇന്ന് ഏറെ വ്യത്യസ്തനായ ഒരു കലാകാരനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. 1500 വേദികളിൽ കഥകൾ പറയുകയും അത്രയും തന്നെ വേദികളിൽ സത്പ്രഭാഷണങ്ങൾ നടത്തുകയും ആലപ്പുഴക്കാരുടെ, അല്ലെങ്കിൽ അല്പം വിശേഷണത്തോട് പറഞ്ഞാൽ ആലപ്പുഴയുടെ കാഥികൻ ആലപ്പി രമണൻ കഥാപ്രസംഗത്തിന് ഒരു ദിവസം 3 വേദികളിൽ വരെ ഒരു ക്ഷേത്ര മൈതാനത്തോ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ ആരാധനാ കേന്ദ്രങ്ങളുടെ ഉത്സവ വേദികളിലോ പെരുന്നാൾ വേദികളിലോ കഥ പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. 30 മുമ്പ് ആലപ്പുഴയിൽ ഇറങ്ങുന്ന പ്രാദേശിക പത്രങ്ങളിലെല്ലാം പരസ്യമുണ്ടായിരുന്നു. 1 മാസത്തെ പരസ്യം, 10-60 വേദികൾ വരെ കഥ പറയുന്ന ഒരാൾ ആലപ്പി രമണൻ. അദ്ദേഹത്തിന്റെ ശീർഷകം അങ്ങനെയായിരുന്നു. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം രമണൻ ചേട്ടാ.
2: നമസ്കാരം.
1: അങ്ങയെപ്പറ്റി ഓർക്കുമ്പോൾ അങ്ങയുടെ ബാല്യമാണ് ഞാൻ ഏറെ ഓർക്കുന്നത്. കാരണം കയർ മേഖലയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ, നിത്യനിദാനത്തിന് മാത്രം വഴിയൊരുങ്ങുന്ന ജീവിതക്രമങ്ങളുള്ള ഒരു വീട്ടിൽ വളർന്ന ഒരു ബാലൻ, വീട്ടിൽ മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്കിന്റെ പുക, മുകളിലെ ആ ഓല മേലാപ്പിൽ ധാരാളം ചിത്രങ്ങൾ രചിക്കും. അതായത് ഓരോ ദിവസവും അറിയാതെ ഈ വിളക്ക് മാറ്റി മാറ്റി വെക്കുമ്പോൾ പുകച്ചുരുളുകൾ ചെന്ന് ചിത്രങ്ങളായി പതിയും. പലതരത്തിലുള്ള രൂപങ്ങളാവും, വ്യത്യസ്തമായ ആകർഷകമായ രൂപങ്ങളാവും, ഭീതിജമായ രൂപങ്ങളും ആയേക്കാം. ഇതെല്ലാം കണ്ട് ഇതിന്റെ ചുവട്ടിലിരിക്കുന്ന കണ്ണുനീറിക്കൊണ്ട് പുകയുടെ നീറ്റലിൽ ഇരുന്ന് ധാരാളം കവിതകൾ ഹൃദയസ്ഥമാക്കുന്ന രമണൻ എന്ന ബാലൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ ഒന്ന് ഓർത്തെടുക്കുക തന്നെയാണ് ആദ്യം. കാരണം ഭാഷയും സംഗീതവും എല്ലാം ഹൃദയസ്ഥമായത് ഈ പുസ്തകങ്ങൾ താളുകളിൽ നിന്നാണ്, ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിന്ന് തന്നെയാണ്. നാവിനുറപ്പ് വന്നത്, ആ ഭാഷയുടെ ഉച്ചാരണ ശക്തി കിട്ടിയത് എല്ലാം ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ്. രമണൻ ചേട്ടന്റെ ആ സ്കൂൾ വിദ്യാഭ്യാസത്തെ നമുക്കൊന്ന് ഓർത്തെടുക്കാം.
2: ഞാൻ 4th പഠിക്കുമ്പോൾ 6 രൂപ പരീക്ഷാ ഫീസ് കെട്ടിവെക്കാൻ നിർവാഹമില്ലാതെ പരീക്ഷാ ഹാളിൽ നിന്ന് തെല്ലു ദുഃഖത്തോടുകൂടി ഇറങ്ങിപ്പോന്ന ഒരു അവസ്ഥ എനിക്കിപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പക്ഷേ അത് തീവ്രമായ ദുഃഖമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതിനൊക്കെ മറുമരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ വിദ്യാഭ്യാസം വീണ്ടെടുക്കാൻ എന്താ മാർഗം? അപ്പൊ ഞാനത് പല പ്രാവശ്യം ആലോചിക്കുകയും വലിയ വലിയ ആളുകളോട് ചോദിക്കുകയൊക്കെ ചെയ്തപ്പോ, തൊട്ടടുത്ത ലൈബ്രറി ഉണ്ടല്ലോ, അവിടുത്തെ പുസ്തകം എടുത്ത് വായിച്ചാൽ പോരെ, അറിവിന്റെ ലോകം കീഴടക്കാൻ അത് മതിയല്ലോ. അങ്ങനെ ഞാൻ ആഴ്ചയിൽ 2 ചെറുത് എടുത്തു.
1: ലൈബ്രറിയുടെ പേര് ചേട്ടൻ ഓർക്കുന്നുണ്ട്?
2: ഉണ്ട്. ഇപ്പോഴതിന്റെ പേര് ആര്യാട് പീപ്പിൾസ് ലൈബ്രറി റീഡിംഗ് റൂം എന്നാണ്. ഗ്രാമത്തിലെ ഏറ്റവും നല്ല ലൈബ്രറിയാണ്, അവിടെ ആണ് പുസ്തകം എടുത്ത് വായിക്കും.
1: ഗ്രാമത്തിന്റെ സാംസ്കാരികമായ, അല്ലെങ്കിൽ ഗ്രാമത്തിലെ തക്ഷശിലയാണ്. ഓരോ ഗ്രാമങ്ങൾക്കും ഇതുപോലെ നളന്ദയും തക്ഷശിലയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ജന പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂളിന്റെ
2: തെക്കനാരിയാട് ലൂഥറൻ മിഷൻ ഹൈസ്കൂൾ, അന്ന് തേർഡ് ഫാർം വരെ ഉള്ളു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 4th എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, അതിലേക്ക് കൊറ്റംകുളങ്ങര.
1: ഈ ഹൈസ്കൂൾ പഠനകാലത്ത് ചില ഗുരുനാഥന്മാരുമായിട്ട് അവരുടെ പ്രോത്സാഹനത്തെ പറ്റിയൊക്കെ ചേട്ടൻ ചിലടത്തൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അവരാണ് ഈ ഭാഷയിൽ അടുത്ത് വിളിച്ചിരുത്തി കവിത ചൊല്ലിക്കുന്നത് ഉറപ്പിച്ച് കേൾപ്പിക്കുകയും ഉച്ചാരണത്തിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത ചില ഗുരുനാഥന്മാരെ പറ്റി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ കൂടെ ഒന്ന് ഓർത്തെടുക്കാവോ?
2: തിരുവാമ്പാടി അത്തിത്തറ എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ആലപ്പുഴക്കാരനായ ഗോപാലൻ സാറാണ് ഞങ്ങളുടെ മലയാളം പണ്ഡിറ്റ്. അദ്ദേഹം പിതൃതുല്യനായ ഒരു അധ്യാപകനായിരുന്നു. പിന്നെ എന്റെ മനസ്സിൽ തലയുയർത്തി നിൽക്കുന്ന നല്ല അധ്യാപകർ വേറെയും ഒക്കെ ഉണ്ട്.
1: സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണോ ഈ കലാരംഗത്തേക്ക് ഒന്ന് ചുവടുറപ്പിക്കാൻ പറ്റി, അതോ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ കഥ പറയുന്ന പാട്ടിന്റെയൊക്കെ മേഖലയിലേക്ക് കടന്നിട്ടുണ്ടോ?
2: സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ നാട്ടുംപുറത്തെ വല്ലപ്പോഴും മാത്രം പണിയുള്ള കയർ ഫാക്ടറിയിലെ തൊഴിലാളിയാണ്. അവിടെ അച്ഛനെ സഹായിക്കാനായിട്ട് ഞാൻ ഫാക്ടറി. അങ്ങനെ അച്ഛന്റെ പിൻഗാമിയായിട്ട് കയർ ഫാക്ടറി തൊഴിലാളിയുടെ മകൻ കയർ ഫാക്ടറി തൊഴിലാളിയായിട്ട് തന്നെ വരിക. പക്ഷേ പുസ്തകം വായിക്കാൻ രാത്രി സമയം കണ്ടെത്തുക, പകല് പണിയില്ലാത്ത ദിവസം വായിക്കുക, ഇതിൽ ഒരു താല്പര്യമുള്ളത് കണ്ടു മനസ്സിലാക്കി അച്ഛൻ പറഞ്ഞു, മകനെ ഈ കയറിൽ കിടന്ന് കുരുങ്ങിപ്പോരുത്, ജീവിതം നഷ്ടമായി പോകും. അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് പാട്ടുപാടും. സാംബശിവൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ കഥാപ്രസംഗം ധാരാളം കേട്ട് അത് അനുകരിച്ച് പാടുകയൊക്കെ ചെയ്യുന്ന കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഒരു കഥ പറയണം. പറയുമ്പോൾ കുമാരനാശാന്റെ ശ്രീബുദ്ധ ചരിതം തന്നെ പറയണം. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ കഥ 1969 അവതരിപ്പിക്കുന്നത്.
1: ശരിക്കും ആദ്യത്തെ ശ്രോതാക്കള് അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളുമായിരിക്കും. സാംബശിവനായിട്ടുള്ള ഒരു കാര്യം ചേട്ടൻ പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മാനസ ഗുരുനാഥനാണ് സാംബശിവൻ എന്ന് പറഞ്ഞു. അദ്ദേഹം കൊണ്ടു നടന്നിട്ടൊന്നുമില്ല, അവർ ഏകലവ്യനെ പോലെ അകന്നു നിന്ന് അദ്ദേഹത്തിന്റെ കഥാപ്രസംഗ ശൈലിയും അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗങ്ങളും അതിലെ ചതുരതയും ഒക്കെ ഏകദേശം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കുട്ടിക്കാലം കൂടെ ആയിരുന്നല്ലോ അതല്ലേ? തീർച്ചയായിട്ടും അതും കൂടെ ഓർത്തു പോകാം.
2: അത് സാംബശിവൻ സാറ് നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഗ്രാമം മുഴുവൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വീടടച്ചിട്ട് ആളുകളൊന്നും കുടുംബസമേതം പോരുക, വീട്ടിൽ കള്ളം കയറുകയില്ല നാട്ടുമ്പുറത്ത്, കാരണം കയറിയാൽ പരാജയപ്പെട്ടു പോകും. ഒന്നുമില്ല, അതുകൊണ്ട് കള്ളന്മാർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ട് വീടടച്ചിട്ട് വളരെ സമാധാനത്തോടുകൂടി ഇവർ വന്ന് അമ്പലപ്പുറപ്പിൽ തമ്പടിക്കും. തമ്പടിക്കുമ്പോൾ സാമ്പസാർ വീട്ടിൽ നിന്ന് പൗഡറടിച്ച് ഇറങ്ങുന്നേ ഉള്ളൂ. സ്റ്റേജിൽ വന്ന് ആയിരം വോൾട്ടിന്റെ ഒരു ബൾബ് അങ്ങോട്ട് തെളിഞ്ഞ് ഇദ്ദേഹത്തിന്റെ മുഖം കൂടി കണ്ടു കഴിയുമ്പോൾ ഈ ബൾബിനാണോ സൗന്ദര്യം, അതോ ഈ മുഖത്തിനാണോ
1: അധികനാണോ
2: അധികം? അപ്പൊ ഇദ്ദേഹം വന്നിരിക്കുന്നത് ഒരു അത്ഭുത പ്രതിഭയാണ്. ആ സൗണ്ട്, ആ അംഗചലനങ്ങൾ, പ്രയോഗങ്ങൾ, അമ്മമാരെ സഹോദരിമാരെ എന്ന തുടക്കം. വർഷങ്ങൾ പലത് കഴിഞ്ഞ് ഞാനും എന്റെ ചേട്ടനും കൂടെ കഥാപ്രസംഗം കേൾക്കാനായിട്ട് വീടിനടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോകുമ്പോൾ സാറ് ഒരിടത്ത് വന്ന് വിശ്രമിക്കുന്നു. അവിടെയാണ് പുള്ളിക്കുള്ള ഭക്ഷണം ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ചെന്ന് കാണാൻ ജനൽ വഴി നോക്കിയപ്പോൾ ആ വീട്ടുകാരൻ കേരളകൊന്നിയുടെ ലേഖകൻ ശ്രീ കെ കാർത്തികേയനായിരുന്നു, എന്നെ അറിയാം. അദ്ദേഹം കൈക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സാമ്പ സാറ് വിശ്രമിക്കുന്നത്. ആ മുറിയിലേക്ക് കൊണ്ടിരുന്നു, സാറേ സാറിന്റെ കഥയിലെ പാട്ട് അതേപടി പാടുന്ന ഒരു പയ്യനാണിത്, രമണൻ. സാറും നോക്കി, പാടുവോ? പാടും. പോന്നു, പാടാവോ? പാടാം.
1: അന്ന് പാടിയത് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പൊ
3: പുഷ്പിത ജീവിത വാടിയിലോ ഓരപ്സര സുന്ദരിയാണനിശ്യ ആരാധകരില്ലാത്താവനി തൻ ആരോമൽ നായികയാണനിശ്യ പുഷ്പി

0: തീർച്ചയായിട്ടും ആ ഗുരുനാഥനിൽ നിന്ന് അതുപോലെ ഒരു സ്വനഗ്രാഹി യന്ത്രത്തിൽ പകർത്തിയെടുത്തതുപോലെ തന്നെയാണ് ഇപ്പോഴും രമണൻ ചേട്ടൻ ആ ശൈലി സൂക്ഷിക്കുന്നത്. ഇത് തന്നെയായിരിക്കും ആ പടിക്കെട്ടുകൾ തീർക്കാൻ ഇടയായത്. രമണൻ ചേട്ടന്റെ ജൈത്രയാത്ര തുടങ്ങുന്നത് ശരിക്കും സാംബശിവൻ മാഷ് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടുണ്ടാവും തീർച്ചയായും. ഇനിയുള്ള യാത്രയെപ്പറ്റി ഈ കഥ തെരഞ്ഞെടുക്കാൻ അവലംബിച്ച ശൈലി, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആലപ്പുഴ രമണന്റേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു, ആ ശൈലിയിലേക്ക് എങ്ങനെയാണ് വന്നത്?
1: തുടക്കം സാംബസാറിനെ അനുകരിച്ചുകൊണ്ടാണ്, പക്ഷെ എനിക്ക് അങ്ങനെ കൂടുതൽ കാലം അനുകരിച്ചു പോകണമെന്ന് തോന്നിയില്ല. എനിക്ക് എന്റേതായ ഒരു ശൈലി സ്വാഭാവികമായിട്ടും നമ്മൾ നാട്ടുകാരോട് സംസാരിക്കുന്ന രീതിയിൽ അങ്ങനെ കൊണ്ടുവരണം എന്ന ഒരു വിചാരമുണ്ടായി. സാംബസാറിനെ മാത്രം അനുകരിച്ചു പോയാൽ അനുകർത്താവായി ഒരു നിഴലായി പോകും. അപ്പൊ ഞാൻ സ്വാഭാവികതയിലേക്ക് വന്നു. അത് ആളുകൾ കേട്ടിട്ട് വിലയിരുത്തി. പിന്നെ ആ ചൊവ്വിന് ഞാൻ വള്ളം വെച്ചു. പിന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല. നേരെ പോകുന്നു.
0: ആലപ്പുഴക്കാരുടെ കുട്ടനാടുകാരുടെ ഒരു പ്രയോഗമാണ് വള്ളം വയ്ക്കുക.
1: ആ വഴിക്ക് വള്ളം വയ്ക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ ആ പ്രാദേശിക ശൈലിയിലുള്ള കുറെ പ്രയോഗങ്ങൾ, നാട്ടുവായ്മൊഴികൾ, ഇതൊക്കെ ചേട്ടന്റെ കഥകളിൽ ധാരാളം അനുവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഒരു പ്രയോഗശൈലിയാണ്. അപ്പൊ ഇത് ഈ കേരളം ഒട്ടാകെ നടക്കുമ്പോൾ ഈ ശൈലിക്ക് എന്തെങ്കിലും പരിമിതത്വം ഉണ്ടായിട്ടുണ്ടോ? അതും ബാക്കിയുള്ളിടത്ത് ഇതിന് സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ?
1: ശൈലി അവിടുന്നും പെറുക്കിയെടുത്ത് ഇവിടുന്നും പെറുക്കിയെടുത്താണ്. അവിടുന്നും കിട്ടിയ നാഴിയരി, ഇവിടുന്നും കിട്ടിയ നാഴിയരി എന്ന് പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു.
0: അത് നമ്മൾ ആ യുക്തി കൗശലം ഉപയോഗിച്ചിട്ടുണ്ട്.
1: അതായത് അമ്മ എന്നോട് പറയുമായിരുന്നു, മോനെ അല്ലലുള്ള പുലയിക്കേ ചുള്ളിയുള്ള കാടറിയും.
0: തീർച്ചയായിട്ടും
1: മലഞ്ഞു നടക്കുന്നവർക്ക് എന്തെങ്കിലും തടയുള്ളൂ.
0: അപ്പൊ ഈ നിരീക്ഷണ പാഠം അന്നേയുണ്ട്. പോകുന്ന വഴിയിലും സഞ്ചരിക്കുന്ന യാത്രകളിലും എവിടെങ്കിലും ഇറങ്ങി കാപ്പുടിക്കാൻ നിൽക്കുമ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഒരു അല്പനേരം ഒരു താവളം ഒരുങ്ങുമ്പോഴൊക്കെ അവർ ചെറിയ നിരീക്ഷണ പാഠവും.
1: അത് നമ്മൾ അറിയാതെ നമ്മളിൽ വന്ന് അടിയുന്നതാണത്. അതിനുവേണ്ടി ഇറങ്ങി തിരിക്കണ്ട.
0: അല്ലാതെ തന്നെ നമ്മളിൽ അത് രേഖപ്പെടും.
1: വരും. അവരുടെ ശബ്ദം, അവരുടെ ശൈലി, അവരുടെ.
0: അതുകൊണ്ട് ഈ കഥ എല്ലാ സ്ഥലങ്ങളിലും സ്വീകാര്യത ലഭിക്കാൻ അതും ഒരു കാരണമായിരുന്നു അല്ലേ?
1: അതെ അതെ. അത് ഇഷ്ടപ്പെടുന്ന അനേകായിരങ്ങൾ നമ്മുടെ നാടിന്റെ, കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട്.
0: അതുപോലെ തന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ആലപ്പുഴക്കാർ കേട്ടിട്ടുണ്ട്, യേശുദാസ് ഒരിക്കൽ രമണൻ ചേട്ടനെ കാണണമെന്ന് ആഗ്രഹിക്കുകയും രമണൻ ചേട്ടൻ വരുന്നതുവരെ അദ്ദേഹം പോകാതെ കാത്തിരുന്നു.
1: കാത്തിരുന്ന
0: സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ കൗതുകം തോന്നി. കാരണം അദ്ദേഹം വളരെ തിരക്കേറിയ ഒരു കാലഘട്ടത്തിലാണ് അതേപോലെ തിരക്കുള്ള രമണനെ കാത്തു നിൽക്കുന്നത്. അതെങ്ങനെയായിരുന്നു?
1: പിന്നെ ഗാനഗന്ധർവനെ പരിചയപ്പെടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഒരു 6 വട്ടം ഞാൻ ചെന്ന് കൈ കൊടുത്തിട്ടു, ഇദ്ദേഹം ആരാണ്, എന്താ പേര്, ഒരക്ഷരം മിണ്ടില്ല. അദ്ദേഹം വേറൊരു ലയത്തിലാണ്, ഗന്ധർവനാണ്. അവസരം വരും, ഞാൻ കാത്തിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു തണ്ണീർമുക്കത്ത്. അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രോത്ഭവൻ ഭാഗവതര്. അപ്പൊ അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞ, രമണ, ഞാനൊരു 4 ലക്ഷം രൂപ കൊടുത്തൊരു വലിയ കെട്ടിടം ഒരു ആശ്രമത്തിൽ മോഹമേൽ പണിഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് യേശുദാസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ അവനെന്ന് പറയാൻ കാരണം, 15-ാമത്തെ വയസ്സിൽ യേശുദാസൻ കൈക്ക് പിടിച്ച് അദ്ദേഹത്തിന്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതര് തൃപ്പൂണിത്തുറ RLV കോളേജിൽ കൊണ്ടുചെന്നിട്ട് ധനാഢ്യനായ സീനിയർ വിദ്യാർത്ഥി ഈ ചന്ദ്രോത്ഭവ സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ ചന്ദ്രോത്ഭവ. അങ്ങനെ 15-കാരനെ വാടാ എന്ന് വിളിച്ച് കൂടെ താമസിപ്പിച്ച് എല്ലാം സംരക്ഷിച്ചു പോകുന്ന ഒരു വലിയ ആളാണ് ഈ ചന്ദ്രോത്ഭവ സാർ.
0: മുഖമേലുള്ള
1: അദ്ദേഹം വന്ന് പറഞ്ഞു, രമണ, അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയില. നീ വന്നു ഇന്ന് സ്വാഗതം പറഞ്ഞു. നീ പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. ഇത് ഭഗവാൻ ഒരുക്കിയത് തന്നെ. ഞാനൊന്നും എഴുതി പഠിക്കാൻ പോകില്ല. ഞാൻ ചെന്ന ആദ്യത്തെ ഡയലോഗിൽ തന്നെ, ഇന്നത്തെ ഈ സമ്മേളനത്തിൽ നമ്മുടെ രാജ്യത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ ഉദ്ഘാടകനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ 2 ഗായകരേ ഉള്ളൂ. അപ്പൊ യേശുദാസിന് വണ്ടറിംഗ് ആയി.
0: എന്താ പറയുമ്പോ
1: അതിലൊന്ന് ഞാനായിരിക്കും. രണ്ടാമത് പറയുന്ന ആള് തെറ്റിയാൽ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേക്കും. ഞാൻ പറഞ്ഞു, നമ്പർ 1 ജനാബ് മുഹമ്മദ് റാഫി സാഹിബ്. ഓ, ഭയങ്കര കരഘോഷം. നമ്പർ 2 അദ്ദേഹത്തിന്റെ അനുജൻ ഡോക്ടർ KJ യേശുദാസ്. ഇങ്ങനെ അങ്ങോട്ട് 1/2 മണിക്കൂർ ഒറ്റ വാക്കിൽ ഒതുക്കണമെന്ന് ചന്ദ്രോത്ഭവ സാർ എനിക്ക് താക്കീത് തന്നാണ്. അവസാനം ഞാൻ സ്ഥലം വിട്ടു. പിരിയേണം അരങ്ങിൽ നിന്നുടൻ ശരിയായി കളി തീർന്ന നടുവൻ. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ സ്ഥലം വിട്ട് കഴിഞ്ഞ് പിള്ളേരോടി വന്നു, അണാ, അണനെ കാത്ത് യേശുദാസ് അവിടെ റോഡരി നിൽക്കുന്നു. എവിടെ? ഇതാ അവിടെ. ഞാനൊരു കണ്ടം അതിനിടക്കുണ്ടായിരുന്നു. കണ്ടം വഴി ഓടെ അവിടെ ആളുകളൊക്കെ കൈ കെട്ടിരുന്നു. അതുവഴി ഇറങ്ങി ആ മട്ടലും ചവിട്ടി വിളിച്ച് ഓടി അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്റെ പേര് കാണാതെ നോട്ടീസ് നോക്കി പഠിച്ചിട്ട് രമണ എന്ന് വിളിച്ച് കൈനീട്ടി നിന്നൊരു രംഗം
0: മനസ്സിലാ. ചിത്രം വളരെ ഭംഗിയെ തെളിഞ്ഞു കിടക്കുക.
1: 1000 ചുറ്റും കൂടി നിൽക്കുക.
0: ഇക്കൂട്ടത്തിൽ ഇനിയും ഞാൻ ചോദിച്ചു വരുന്നത്, രമണൻ ചേട്ടന്റെ കഥകളിൽ ഏറെയും കുമാരനാശാന്റെ കവിതകളാണ് ആരംഭിച്ചു കണ്ടിട്ടുള്ളത്. എന്താണ് അങ്ങനെ ആശാനോട് ഒരു പ്രത്യേക പ്രതിപത്തി ഉണ്ടാകാൻ കാരണം?
1: അതിന്റെ കാരണം, എന്റെ അച്ഛന് 20 വയസ്സുള്ളപ്പോ എന്റെ ഗ്രാമത്തിൽ കുമാരനാശാൻ വരുന്നു. സാഹിത്യപ്രിയരെല്ലാം തലേന്നി വന്ന് കാത്തു കിടന്നു. ആശാൻ അതിനേക്കാൾ മുമ്പേ അവിടെ വന്നിരിക്കും. ഈ വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വരും. വാഹനം ഉള്ളതുകൊണ്ടാണ് ആളുകൾ താമസിക്കുന്നത്.

0: അപ്പോൾ അവിടെ വന്നു. 298-ാം നമ്പർ ശാഖാ മന്ദിരത്തിൽ, ആ മന്ദിരം ഇന്നും എന്റെ ഒരു നിർബന്ധം കൂടി കാരണം അത് പൊളിക്കാതെ വെച്ചിരിക്കുന്ന ആശാൻ വന്ന് ഉറങ്ങിയ ഒരു കെട്ടിടമാണത്, ഒരു കൊച്ചു കെട്ടിടവും കാളത്തുണ്ട്. അപ്പോൾ ആശാൻ അവിടെ ഒന്ന് മയക്കില്ലാതെ ഒരു 100 ചില്ലാനും വർഷങ്ങൾക്കപ്പുറത്ത് ഞാൻ അവിടെ നിന്ന് ഒരു മണിക്കൂർ സംസാരിച്ചു. അന്ന് അച്ഛൻ കൂട്ടുകാരും ആശാന്റെ അരികിൽ നിന്ന് ആശാന്റെ മുഖത്ത് നോക്കി പ്രസംഗം കേട്ടു. അന്ന് മുതൽ ആശാന്റെ അഡിക്റ്റായി തീർന്നു എൻ്റെ അച്ഛൻ. ആശാന്റെ പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരിക, അച്ഛൻ വിശ്രമ സമയത്ത് ഇങ്ങനെ ചൊല്ലുക.
1: ഓ, അച്ഛൻ കവിത ആലപിക്കുന്ന ഒരു
0: സ്വാധീനം ഉണ്ടായിരുന്നു.
1: ഒരു സ്വാധീനം ആദ്യത്തെ വേണമെങ്കിൽ അച്ഛൻ തന്നെയാണ്,
0: അച്ഛനാണ് വഴികാട്ടി.
1: അത് കഴിഞ്ഞ ഈ മേഖലയിൽ ഭാഗവതന്മാരുമായിട്ടൊപ്പം അടുപ്പമുണ്ട്. ചേട്ടൻ അത്ര മോശമല്ലാതെ ഗീതങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അപ്പൊ അത് ഈ സംഗീതത്തിന്റെ ഏതെങ്കിലും സ്വരച്ചിട്ടകളോ സ്ഥാനങ്ങളോ ഒക്കെ അങ്ങനെ വശമാകാനുള്ള കാരണം എന്താ?
0: ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട്, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവസാനിച്ചു പോയി. തുടക്കവും ഒടുക്കും ഒരു പാട്ടുകാരനായിട്ട് പോയാൽ പോലെ എനിക്ക് സാംബശിവനാകണം,
1: ആ ഒരു വല്ലാത്ത ഇച്ഛാശക്തി.
0: പിന്നെ അത് ഞാൻ തപ്പിയെടുത്തെന്താണെന്ന് ചോദിച്ചാൽ എന്റെ നിരന്തരമായ വായന, പിന്നെ കൂട്ടുകാരോടുള്ള സംവാദങ്ങൾ. അവര് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാ, ഒരു ദിവസമല്ല എല്ലാ ദിവസവും ഉണ്ട്. ഇത് ഈ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്.
1: കഥാപ്രസംഗം നിന്നു, നമുക്ക് ജീവിതായോധനത്തിന് മറ്റൊരു മാർഗം കാണേണ്ടി വരുന്നു. അപ്പോഴും കൂട്ടായിട്ട് പ്രഭാഷണകല കയ്യിൽ കിടപ്പുണ്ട്. ഈ ഒറ്റയാൾ കഥാപ്രസംഗം എന്നുള്ളൊരു ആശയത്തിലേക്ക് എങ്ങനെയാ വന്നത്?
0: കൊട്ടാരക്കരയിൽ ഒരു ഗുരുമന്ദിരത്തിലേക്ക് ഞാൻ കഥാപ്രസംഗം കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡേറ്റ് തന്നെ ഉടനെ ഓർക്കസ്ട്രക്കാരെ വിളിച്ച് എല്ലാവരെയും അറിയിക്കും, 4 പേരെ ഒരു കൂടെ വരേണ്ടവരാണ്. അവർ വന്നേക്കാം വന്നേക്കാം എന്ന് ഓരോ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർക്ക് മറന്നുപോകാൻ പാടില്ലല്ലോ,
1: എന്നാലേ
0: നടക്കുള്ളൂ. അപ്പൊ ഇവരെ ആ ചെന്ന് ആലപ്പുഴ തോണ്ടകുളങ്ങരയിൽ നിന്ന് കയറ്റിക്കൊണ്ടാ പോകുന്നു, കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. ഇവരെ പരിപാടിയിൽ നിന്ന് കാറ് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ വിളിച്ചു ചോദിച്ചോ പറയണം, അന്നാ ഞങ്ങൾ കൊച്ചി നിൽക്കുകയാണ്, ഒരു സിനിമാ താരം ആലപ്പുഴയിലുള്ള സിനിമാ താരത്തിന്റെ
1: കൂടെയാണ്
0: ആ നൃത്ത പരിപാടിക്ക് വിളിച്ചോണ്ട്
1: പോകും.
0: ഞാൻ പറഞ്ഞു എന്റെ പരിപാടി ഉള്ളത് ഞാൻ പറഞ്ഞതല്ലേ, അങ്ങനെ പറ്റിപ്പോയി. ഞാൻ അവരോട് വഴക്കൊന്നും പറയാൻ പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യണമെന്ന് കൊട്ടാരക്കരയെ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് സാധ്യമല്ല, സാറ് ഇവിടെ വന്നേ പറ്റൂ. അലംബാവു എന്നറിഞ്ഞപ്പോൾ ഞാൻ ബസ് കയറി അവിടെ ചെന്നു, സ്റ്റേജിൽ കയറി. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്ന, സംഘാടകരായ 3-4 പേർക്കേ അറിയാവുള്ളൂ, കഥ കേൾക്കാൻ ഒരു 100-150 പേര് ഉണ്ട്, കൂടുതലും സ്ത്രീകളാണ്. ഞാൻ സ്റ്റേജിൽ കയറി ഇൻട്രഡക്ഷൻ അങ്ങോട്ട് തുടങ്ങി. അതങ്ങോട്ട് ഒരു 5 മിനിറ്റ് നീണ്ടപ്പോൾ കാതികന് അപകടം പറ്റി വന്ന് ഒറ്റയ്ക്ക് നിൽക്കുകയാണല്ലോ, പെണ്ണുങ്ങളങ്ങോട്ട് കൂവി തുടങ്ങി. കൂന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂവുന്നത് ആളുകളുണ്ടോ, ഭയങ്കരമായി കൂവി കൂവി അവസാനം കൊരവള്ളിയിൽ വെള്ളം പറ്റി ഇതുങ്ങൾ മിണ്ടാതായി. അവിടെയാണ് പ്രശ്നം. അവിടെ ഞാൻ കയറി, അവിടെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു കൊലച്ചതിയിൽപ്പെട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ കൊലച്ചതി എന്താണെന്ന് പറഞ്ഞു കൊടുത്ത് എന്റെ ആന്റി പാർട്ടിക്കാരൻ
1: വിശ്വസിപ്പിക്കാൻ പറ്റി,
0: അത് വിശ്വസിക്കാൻ പറ്റി. അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കൊന്ന് സുന്ദരമായൊരു കഥ പറയാം. കഥ ശ്രീനാരായണ ഗുരുദേവൻ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സംഘാടകർ കയറി വന്ന് പറഞ്ഞത്, സാറേ ഓർക്കസ്ട്ര ഇല്ലാതിരുന്ന കാര്യം മറന്നുപോയി, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും ഒറ്റയാൾ കഥാപ്രസംഗം
0: ആ അനുഭവ ദോഷത്തെ ഞാൻ അനുകൂലമാക്കി മാറ്റി.
1: വായന ഒരു വലിയ കരുത്താണ്,
0: വലിയ കരുത്താണ്. ഓ, പൊറ്റക്കാടിന്റെ പുസ്തകം വായിച്ചപ്പോ ഞാൻ അതിന് ഒരു കള്ളം, ഒരിക്കൽ എന്നെ ഈ പൊറ്റക്കാട് ഒരു വിദേശയാത്രയ്ക്ക് വിളിച്ചു, വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുക, ഒരു ചെറിയ കള്ളം, ദോഷമില്ലാത്ത കള്ളം പറയാന്നാരോ പറഞ്ഞു.
1: അത് ഗാർഹികന്മാർ പൊതുവെ പറയാറുണ്ട്, കള്ളങ്ങൾ പറയും. സദസ്സിനെ കയ്യിലെടുക്കാൻ എന്തെങ്കിലും,
0: എന്നെ പൊറ്റക്കാട് വിളിച്ചു, കോഴിക്കോട്ട് വരണമെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു, നമുക്ക് ബോംബെയിലേക്ക് പോകണം, വിദേശയാത്ര. ഞാൻ എല്ലാം കരുതലോടുകൂടെ പോയി. ബോംബെയിൽ ചെന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ചെന്നിറങ്ങിയത് ഉസ്ബെക്കിസ്ഥാനിലാണ്. അന്നൊരു സായാഹ്നത്തിൽ ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിൽ സുന്ദര സമർഖണ്ഡിൽ കാഴ്ചകൾ കാണാനെത്തി. ഇവിടെ ഈ സമർഖണ്ഡ് എന്ന് പറയും, നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മുതുമുത്തച്ഛന്മാർ അവിടെ നിന്നാണ് മുഗള രാജാക്കന്മാർ കുതിരപ്പുറത്ത് കയറി ഖൈബർ ചുരം കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ വഴി ദില്ലിയിൽ വന്ന ആദ്യമായ 600 കൊല്ലങ്ങൾക്കപ്പുറത്ത് നമ്മൾ ദില്ലി പിടിച്ചടക്കുന്ന അവിടെയാണ് ആ രാജ്യത്ത് ഞാൻ ചെന്നിറങ്ങി. അവിടെ ചെന്ന് കണ്ടപ്പോ ആള് വലിക്കും കുതിര വലിക്കും കാള വലിക്കും വണ്ടി, പലഹാരങ്ങൾ വിറ്റു നടന്നു കുടമണി വെട്ടും വണ്ടി, ആ നഗരത്തിൻ വീഥികൾ തോറും ഞങ്ങൾ അലഞ്ഞു നടന്നു. ഞങ്ങൾ വെറുതെ, ഞാൻ വീട്ടിയിരിക്കുകയാണ്, അലഞ്ഞു നടന്ന എസ്കേപ്പ് ഒറ്റക്കാടാണ്, പക്ഷെ ഞാനും കൂടെ ഉണ്ടെന്ന് പറയുമ്പോ എനിക്കൊരു ആത്മസുഖമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകും ഞാൻ.
1: ഇതൊരു ഭാഗ്യമല്ലേ, ഈ ഒറ്റയ്ക്ക് ഈ ഒരു ശൈലി അല്ലെങ്കിൽ ഒരു സംഗീത വശകമാണെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ പണിക്കുന്ന സാറിന്റെ ഭാഷയാണ് വശകം. ഇത് തനിക്കിത് വശകമാണല്ലോ എന്ന് അദ്ദേഹം പറയാറുണ്ട്. ചില ഭാഷയെ പറ്റി കമന്ററി ഒക്കെ പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞോലേ. രമണചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ശൈലി കഥാപ്രസംഗത്തിൽ തന്നെ അന്തർലീനമായ ശൈലി ഈ ഒറ്റയാൾ കഥ പറയുമ്പോഴും കൃത്യമായിട്ട് പ്രയോഗിക്കാറുണ്ട് അല്ലേ?
0: ഇതിനിടയ്ക്ക് വേറെ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. അതായത് ഒരിക്കൽ അഴീക്കോട് മാസ്റ്റർ ചെന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു, സാറേ പ്രസംഗം കേൾക്കാൻ ഞാൻ നിൽക്കില്ല. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമായിരുന്നു. അപ്പോ പറഞ്ഞു എനിക്കൊരു കഥാപ്രസംഗം ഉണ്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എവിടെ ഈ ഓർക്കസ്ട്രക്കാരെ കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒറ്റയ്ക്കാണ്. അതെങ്ങനെ ഒറ്റയ്ക്ക് കഥ പറയും? കാരണം സംഭാഷണം കഴിഞ്ഞിട്ട് പാട്ടിലേക്ക് കടക്കുമ്പോ ഹാർമോണിസ്റ്റല്ല ഇതിന്റെ ശ്രുതി കാണിച്ചു തരിക. ഒരു സപ്പോർട്ടില്ലാതെ ഞാൻ പറഞ്ഞു, സാർ ഇന്റേണൽ മ്യൂസിക് ഉണ്ടെങ്കിൽ, ചങ്ങമ്പിട പറഞ്ഞ പോലെ, ചങ്ങമ്പിട മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ലാസ്റ്റ് മൈ ഇന്റേണൽ മ്യൂസിക്, എന്റെ ഉള്ളിലെ സംഗീതം നിലച്ചു പോയി. ഈ കലാകാരന്റെ ഉള്ളിലൊരു സംഗീതമുണ്ട്, ആ സംഗീതം കറക്റ്റ്. നല്ല പാട്ടുകാരൊക്കെ പോലും ഒരു പാട്ട് പടയെന്ന് പാടണമെങ്കിലും ആ പിച്ച് വേണം. ദൈവം സഹായിച്ചിട്ട് എനിക്കതിന്റെ ആവശ്യമില്ല,

0: വരൂ. അപ്പൊ ഓഡിയൻസ് ചും ചും ചും ബാക്ക്ഗ്രൗണ്ട് അവർ ഇടുകയാണ്, ഹോ എന്നും പറഞ്ഞ ഒരൊറ്റപ്പെടുത്താണ്. അത് കറക്റ്റ് പിച്ചിനാ കയറി പിടിച്ചത്. ദാറ്റ് ഈസ് ഇന്റേണൽ മ്യൂസിക്.
1: ചേട്ടൻ ഇപ്പൊ അവതരിപ്പിക്കുന്നതിനകത്ത് ഭാവാഭിനയമുണ്ട്, സംഗീതമുണ്ട്, ശബ്ദാനുകരണമുണ്ട്, ഇതെല്ലാം കൂടെ ഒരു കലാകാരനിൽ സമ്മേളിക്കുന്നതാണല്ലോ ഒരു കഥാപ്രസംഗം. എന്നുവെച്ചാൽ മറ്റ് കഥാപ്രസംഗക്കാർ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു വാദ്യത്തിന്റെ സമ്പന്നത ഒരു ഒരു ഉത്സാഹ കമ്മിറ്റി ആണല്ലോ ശരിക്കും കഥാപ്രസംഗം എന്ന് പറയുന്നത്, അവർ കൂടെ ഉള്ളവരും കൂടെ സഹായിക്കുന്നു. പക്ഷെ ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ ഈ ആളുകൾ ഇത് എത്രത്തോളം സ്വീകരിച്ചു കഴിഞ്ഞു?
0: സർവത്ര.
1: അതൊരു വിജയമാണ്,
0: വലിയ വിജയമാണ്. എന്നെ വിളിച്ചാൽ എനിക്കറിയാം കഥാപ്രസംഗം, ഒരു സാർ ഒരു കഥാപ്രസംഗം വേണമല്ലോ. ഇപ്പോ ആറ്റിങ്ങലിൽ നിന്ന് വിളിക്കുകയാണ്, നമുക്കൊരു മണിക്കൂർ മതി സാർ, ഒറ്റയ്ക്ക് വന്നാൽ മതി, അവർക്കറിയാം.
1: അപ്പൊ ആ ഒരു ശൈലി നമുക്ക് കൊണ്ടുവരാൻ പറ്റി, ഒരു വിജയിപ്പിച്ചെടുക്കാം. ചേട്ടനോടൊപ്പം ഇപ്പൊ അങ്ങനെ ആരെങ്കിലും ഒറ്റയാൾ കഥാപ്രസംഗക്കാർ വന്നിട്ടുണ്ടോ?
0: കേരളത്തിൽ ആരുമില്ല. ആദ്യം കഥ പറഞ്ഞിരുന്ന സ്വാമി മംഗളാനന്ദ പോലും ശ്രുതിപ്പെട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പാട്ടിന്റെ സ്വീറ്റ്നെസ്സിന് വേണ്ടി ശ്രുതിപ്പെട്ടി കരുതിയിരുന്നു. കാരണം എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്, എനിക്ക് അഴീക്കോട് പോകുമ്പോൾ കൈവീശി പോകണം എന്നുണ്ട്, മനസ്സിലായില്ലേ?
1: തീർച്ചയായിട്ടും ഒരു പെട്ടി പോലും കയ്യിലില്ലാതെ
0: ഒന്നുമില്ല
1: പോയി ചെല്ലുക, ഇറങ്ങുക, ചെന്ന് സംസാരിക്കുക, ഇതൊരു ഒരു ധൈര്യം തന്നെയാണല്ലേ?
0: ധൈര്യമല്ല, ഭഗവാന്റെ.
1: അതെ, തീർച്ചയായിട്ടും ഒരു ആത്മബലം ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. ചേട്ടനെ സംബന്ധിച്ചുള്ളത് ഇപ്പൊ ഈ കഥാപ്രസംഗം മാത്രമല്ല, ധാർമ്മിക പ്രഭാഷണം, അതുപോലെ തന്നെ സാമൂഹ്യ മേഖലയിലുള്ള പ്രഭാഷണം, ഭാഷ നല്ലവണ്ണം അനുഗ്രഹീതമായതുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളുമായിട്ടും വായനശാല ക്ലബ്ബുകളുമായിട്ടും ഒക്കെ കുട്ടിക്കാലം മുതൽ യൗവനകാലങ്ങളിൽ നല്ലവണ്ണം ഇടപഴകിയതുകൊണ്ട് പുസ്തകങ്ങളെന്നും കൂട്ടുകാരായിരുന്നു. അവര് എപ്പോഴും ഒരു കവചം തീർത്ത് കൂടെ ഉള്ളതുകൊണ്ട് ഭാഷയ്ക്കൊരു ന്യൂനതയും വരുന്നില്ല, ആത്മബലത്തിനൊരു കുറവും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തിന് സർഗവസന്തമായ വയലാർ രാമവർമ്മയും ആലപ്പുഴ രമണൻ ചേട്ടനുമായിട്ടൊരു ബന്ധമുള്ളത് ആലപ്പുഴക്കാർക്ക് അറിയാം. വയലാർ രാമവർമ്മ ജീവിച്ചിരുന്ന കാലത്ത് രമണൻ ചേട്ടൻ ഒരു കൗമാരക്കാരനായിരിക്കും, അല്ലെങ്കിൽ യൗവനത്തിലേക്ക് കടന്നു വന്നൊരു കാലമായിരിക്കും. ആ കാലഘട്ടത്തിൽ ചെന്ന് വയലാർ രാമവർമ്മയുമായി തൊട്ടടുത്ത് നിൽക്കാനും അദ്ദേഹത്തിന്റെ ആശ്ലേഷവും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചേട്ടന്റെ ചില കുറിപ്പുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, അതൊന്ന് ഓർത്തെടുക്കാവോ?
0: വയലാർ രാമവർമ്മയെ കാണാൻ ഞാൻ പോകുന്നത് 74 എനിക്ക് വയലാറിനെ കാണും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ പറഞ്ഞു, എന്റെ ചേട്ടനാണ് എന്റെ മാർഗദർശി. അദ്ദേഹം പറഞ്ഞു, എടാ അവരൊക്കെ വലിയ ആളുകളില്ലേ, എപ്പോഴും കുഞ്ചാക്കോയും സത്യനും നസീറും ഒക്കെ അല്ലേ ചുറ്റും, അപ്പൊ നീ ചെന്ന കാണാൻ ഒക്കുവോ? ഒക്കുവോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ ചേട്ടനോട് വണ്ടിക്കൂലി മേടിച്ച് നേരെ ബസ്സിൽ കയറി അവിടെ ഇറങ്ങി പിന്നെ നടന്ന് വയലാറിന്റെ വീട്ടിൽ
1: രാഘവപറമ്പിലെത്തി.
0: രാഘവപറമ്പിലെത്തി അപ്പൊ ഭാഗ്യത്തിനകത്തെ മുറിയിൽ അമ്മയും മകനും തമ്മിൽ സംസാരിക്കുന്നു. സദാശിവൻ ഡ്രൈവർ എന്റെ പരിചയക്കാരൻ ചെന്ന് പറഞ്ഞു, സാർ ഒരാളും ആദ്യം വന്നിട്ടുണ്ട്. അദ്ദേഹം ആദ്യം സാർ ഞാൻ നാളെ അങ്ങനെ കാണാൻ ഞങ്ങൾ രണ്ടു മൂന്ന് പേര് വരാം. ഇല്ല ഇല്ല ഞാൻ നാളെ കാണുന്നില്ല, ഞാൻ ഇന്നത്തെ ഫ്ലൈറ്റ് മദ്രാസിന് പോവുക, ഇനി ഒരിക്കൽ വരുമ്പോ കാണാം കേട്ടോ, എന്നെ ഒഴിവാക്കി ഞാൻ വിടുവോ. വയലാറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വായനക്കാരനാണ്, അങ്ങയുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പടികൾ ഇറങ്ങി വന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടിട്ട് കൈക്ക് പിടിച്ച് അകത്ത് കൊണ്ടുപോയി. ആ ചൂരൽ പാകിയ സെറ്റി അതിപ്പോഴും അകത്ത് കിടപ്പുണ്ടോ? അവിടെ അവിടെ ഇരുത്തി. അദ്ദേഹം ഇരുന്നു, അതിനുശേഷം ഞാൻ ഇരുന്നു. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങയുടെ ഏറ്റവും നല്ല കൃതി ആയിഷയല്ലേ? ആയിരിക്കാം. എന്റെ ഏതെല്ലാം കൃതികൾ വായിച്ചിട്ടുണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാദമുദ്രകൾ, വെട്ടും തിരുത്തും, വെപ്പിച്ചില്ലും, റോസാതളങ്ങളും, എനിക്ക് മരണമില്ല, സർഗസംഗീതം, തറവാടിന്റെ മാനം, ആയിഷ, പുരുഷാന്തരങ്ങളിലൂടെ, മതി മതി മതി മതി മതി, വായിച്ചിട്ടുള്ളവനാണെന്ന് പിടികിട്ടു. 20 ഞാൻ പെട്ടെന്ന് ഈ മഹാന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ്, സാർ ഞാൻ കൂടുതൽ ശല്യം ചെയ്യുന്നില്ല, ഇറങ്ങി തോളത്ത് കയറ്റി രാഘവപുറമില ഗേറ്റ് വരെ വന്നിട്ട് രമണ ആലപ്പുഴ വരുമ്പോ കാണാം എന്ന് പറഞ്ഞു വിട്ടു. സ്നേഹം എന്താണെന്ന് ആ കവിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മറക്കാനാവാത്തൊരു കൂടിക്കാഴ്ച.
1: ഇതേപോലെ തന്നെയാണ് വിശ്വസഞ്ചാരിയായ എസ് കെ പൊറ്റക്കാടുമായിട്ടും ചില ബന്ധങ്ങള് രമണൻ ചേട്ടൻ അദ്ദേഹമായിട്ട് ഒരു അടുപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇതൊക്കെ ഈ പലയിടത്തും പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലൊക്കെ ഞാനും വായിച്ചിട്ടുള്ളതാണ്. ഈ ആലപ്പുഴക്കാരൻ, ഒരു സാധാരണക്കാരനായ വെറും ഒരു 8-ാം ക്ലാസ്സുകാരൻ, ഈ ഇത്ര വലിയ ഒരു കാലത്ത് ലോകം മുഴുവൻ കണ്ട, ഇന്നും മലയാളത്തിന്റെ ഗണനീയനായ സഞ്ചാര സാഹിത്യകാരനെ ചെന്ന് കൈ കൊടുക്കാനുള്ള ആ ഒരു ആത്മബലം അല്ലെങ്കിൽ ഒരു മനസാന്നിധ്യം ഒക്കെ എങ്ങനെ ഉണ്ടായത്?
0: എസ് കെ പൊറ്റക്കാടിന്റെ മുഖചിത്രം ഞാൻ എപ്പോഴും ഫോട്ടോയിൽ കണ്ട, പതിച്ച് മുടിയിരുക, വരമീശ വെച്ചും ചെറിയൊരു ചിരിയോടുകൂടി പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന പൊറ്റക്കാടിന്റെ ആ ചിത്രം ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിന്ന് എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ചാവക്കാട് AKG സ്മാരക വായനശാല കഥാപ്രസംഗത്തിന് പോവുക. കാപ്പിയോട് കഴിഞ്ഞ് ഇറങ്ങിപ്പോ ആ തുകൽ ബാഗും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന പൊറ്റക്കാടല്ലേ ഞാൻ ആദ്യം കാണുകയാണ്. ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെയും ഞാൻ അങ്ങയെക്കുറിച്ച് ഓർത്തു. അപ്പൊ ഈ വന്നു നിൽക്കുന്നവൻ്റെ വാട്ടറാണെന്ന് അദ്ദേഹം വിചാരിച്ചു കാണും. എന്താ ഓർക്കാൻ കാര്യം? അല്ല സാർ, അങ്ങനൊന്നുമല്ല, ഞാൻ അങ്ങയുടെ ഒരു കവിത. ഏത് കവിത? സഞ്ചാരിയുടെ ഗീതങ്ങൾ. ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലോവാക്യയിൽ ആ വരികൾ, 12 വരികൾ ഞാൻ അങ്ങ് ചൊല്ലി കേൾപ്പിച്ചത്.
1: ഓർമ്മയുണ്ടോ? കാണാതെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ?
0: ഓർക്കുന്നുണ്ട്.
1: ഒന്ന്, നമ്മുടെ ശ്രോതാക്കൾക്കും കൂടെ ഇപ്പോൾ ഒരു വലിയ കൗതുകമായിരിക്കും. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സമാഗമമായിരിക്കില്ല.
0: ജാവയിൽ, ഈജിപ്തിൽ, ഉത്തരാഫ്രിക്കയിൽ, സോവിയറ്റ് ഏഷ്യയിൽ, ചെക്കോസ്ലോവാക്യയിൽ, ജീവിത മണ്ഡലങ്ങൾക്കു മുകളിലായി കാവ്യാന്തരീക്ഷത്തിലൂടെ പറക്കവേ അന്ധകരണ പരിസ്പന്ദനങ്ങളെ ബന്ധിച്ചുകൊണ്ടു രചിച്ച ഗാനങ്ങളെ കാവ്യസമ്പുഷ്ടയാം കൈരളിക്കേകുന്നു കേവലം ആത്മസംതൃപ്തിക്ക് വേണ്ടി. ഞാൻ
1: കലാശാലകളിലെയും മത്സരങ്ങളിലെയൊക്കെ കഥ പറയുമ്പോൾ രമണചേട്ടൻ സ്വയമേ പറയുന്നത് ഞാനൊരു 8-ാം ക്ലാസ്സുകാരനാണ്. എന്നിങ്ങനെ എപ്പോഴും 8-ാം ക്ലാസ് ഒരു പൊട്ട ക്ലാസ് അല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. 8-ാം ക്ലാസ് പഴയ കാലത്ത് 7-ാം ക്ലാസ്സുകാരാണല്ലോ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരും അതുപോലെ അധ്യാപകരും ഒക്കെ ആയ ഒരു കാലഘട്ടം നമുക്ക് കേരളത്തിനുണ്ടായിരുന്നു. അവരുടെ വ്യുൽപ്പത്തിയും അവർക്ക് വ്യാകരണത്തിലും വൃത്തങ്ങളിലും അലങ്കാരങ്ങളിലും ഒക്കെയുള്ള അവരുടെ മനസാന്നിധ്യവും അവരുടെ ബോധവും ഒക്കെ നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ്. രമണൻചേട്ടൻ ഈ 8-ാം ക്ലാസ് എന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ തമാശയായിട്ടാണേലും പറയുന്ന ആ 8-ാം ക്ലാസ്സുകാരൻ കലാശാലകളിൽ ചെന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടെന്നറിയാം. അതൊരു വലിയൊരു അനുഭവമായിരുന്നില്ലേ? തന്നെക്കാൾ എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്നുവെന്ന് സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനും അവരുടെ ക്ഷണിതാവായ ഒരു അധ്യാപകനായി പരിലസിക്കാനും ഒക്കെ കഴിഞ്ഞ ചില സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു നോക്കിയാൽ ശ്രോതാക്കൾക്കൊരു കൗതുകമായിരിക്കില്ലേ?
0: ഞാനീ നാളാകെ പ്രസംഗിച്ച് നടക്കുന്ന കൂട്ടത്തിൽ കൂടുതലും ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറും പ്രസംഗമല്ല, അതിനിടയ്ക്ക് പാട്ട് കാണും. കാതികനാണല്ലോ.
1: തീർച്ചയായിട്ടും
0: ആശാന്റെ ഈരടികൾ, ചെങ്ങമ്പുഴയുടെ ഈരടികൾ, അതെല്ലാം സാന്ദർഭികമായിട്ട് ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോൾ
1: സംഗീത രസമായിട്ട് ചേർത്തന്നെ
0: അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരു കഥാപ്രസംഗ രൂപത്തിൽ ഒരു ധാരാളം അവസരങ്ങൾ കിട്ടി. കേട്ടവരിൽ വലിയ ആളുകളും സാധാരണക്കാരും ചെറിയ മനുഷ്യരും എല്ലാവരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലെ മലയാള വിഭാഗം മേധാവി ഡോക്ടർ ഡൊമിനിക് പഴമ്പാശ്ശേരി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മാഷയുടെ പ്രസംഗം ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. മാഷക്ക് ഇവിടെ കോളേജിൽ വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു 4 ക്ലാസ് എടുക്കാവെന്ന് ചോദിച്ചു. ക്ലാസ് എടുക്കാം, അങ്ങനെയാണെങ്കിൽ നാളെ വരണം. ഞാൻ അവിടെ ചെന്നു. എന്നെ സ്വീകരിക്കാനായിട്ട് ഇദ്ദേഹം വരാന്തയിൽ ഉണ്ടായിരുന്നു, 2 കൂട്ടുകാരായ പ്രൊഫസർമാരുമായിട്ടുണ്ടായിരുന്നു. എന്നെ സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നെ നേരെ മേലോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു കോളേജ് ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അന്നാ മനസ്സിലാക്കുന്നു. 75 വിദ്യാർത്ഥികൾ, മൂലക്കൊരു പീഠം, അവിടെ ഒരു മൈക്കും വെച്ചിട്ടുണ്ട്. അന്ന് ആദ്യം എടുത്ത ക്ലാസ് തന്നെ ഭാഷാ സൗന്ദര്യം. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ? പൂവിന് സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ സൗരഭ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഭാഷയ്ക്ക് സൗന്ദര്യമുണ്ടോ? 1.5 മണിക്കൂർ ഭാഷാ സൗന്ദര്യത്തെ കുറിച്ചൊരു ക്ലാസ് എടുത്ത ചെന്നൈ കടന്നാ പോരെ. അതിന്റെ ഉദാഹരണം നമ്മൾ കാണും. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ആ വലത് വിരലങ്ങോട്ട് വെച്ച് ആ കരിങ്കല്ലിലേക്ക് വെച്ചപ്പോ ശ്രീപദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി. ഇങ്ങനെയുള്ള വാക്ക് നിങ്ങൾ ഏതെങ്കിലും മലയാള പുസ്തകത്തിൽ കേട്ടിട്ടുണ്ടോ എന്ന് പിള്ളേരോട് ചോദിച്ചപ്പോ
1: നിശബ്ദമായി. ഇത് ആ വേദികളിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അനുഭവങ്ങളുടെ ഒരു അകത്തളങ്ങൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതൊരു വലിയ ബലമാണ്.
0: വലിയ ബലമാണ്
1: തീർച്ചയായിട്ടും. ആ ഒരുക്കങ്ങൾ അതിൽ തന്നെ ഉണ്ടായി. ആ ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവരുടെ മുമ്പിൽ എങ്ങനെ തിളച്ചു നിൽക്കണമെന്നുമുള്ള ആ ഒരു അനുഭവങ്ങള് വേദികളാണ്.
0: വേദികൾ ഇല്ലാത്തപ്പോ വീട്ടിൽ ഞാൻ എന്റെ മുറി വേദിയാക്കും.
1: തന്നെ തന്നെ ഇരുന്ന്
0: മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
1: വീട്ടിൽ ഈ പറഞ്ഞ പോലെ ചേട്ടന്റോടൊപ്പം വീട്ടിലുള്ള മക്കൾ ആരെങ്കിലും ഈ മേഖലയിലുണ്ടോ?
0: മകള് സംഗീതജ്ഞയാണ്.
1: ചേട്ടാ, നമ്മളിപ്പം ആകാശവാണി മുതിർന്ന പൌരന്മാര് പ്രത്യേകിച്ചും കലാമേഖലകളിലും ഔദ്യോഗിക രംഗങ്ങളിലും ഒക്കെ കർമ്മ നിരതരായി നിന്ന ആൾക്കാർ, അവർ പ്രായത്തിന്റെ പരിമിതികളും അല്ലെ പ്രായത്തിന്റെ വ്യവസ്ഥകൾക്കും വിധേയമായി ആ ചുമതലകളൊക്കെ ഒഴിയുമ്പോഴും അവരിലൊക്കെ വളരെയേറെ ത്രസിക്കുന്ന മനസ്സുകൾ ഉണ്ടാവാം. അവര് ഈ നിരാശരാകാതെ ഇതുപോലെയൊക്കെയുള്ള കലാകാരന്മാരെ ശ്രദ്ധിക്കുകയും അങ്ങനെയുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് അല്ലെങ്കിൽ വീടുകളിൽ ഒതുങ്ങി

0: ഇരിക്കുന്ന പ്രായമല്ല ഒരു വിലങ്ങുതടി എന്ന് ഉള്ളൊരു സന്ദേശം ഈ പ്രോഗ്രാം മുന്നമുക്കുന്നുണ്ട്. ചേട്ടന് ഇതുപോലുള്ള മുതിർന്ന പൗരന്മാരോട് ഉള്ള ഒരു സന്ദേശം, ഇതിന്റെ ശ്രോതാക്കളായിട്ടുള്ളവരും അല്ലെങ്കിൽ അങ്ങേപോലെ ഒരു വിശ്രമ ജീവിതം നയിക്കുന്നവരോടൊക്കെ ഒരു എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്?
1: ഇപ്പോൾ കുട്ടികളും മാതാപിതാക്കളുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണ്ട് അങ്ങനല്ല, അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞാൽ റെഡിയായിട്ട് നിന്നേ പറ്റുള്ളൂ. അച്ഛന് ഭയമാണ്, അമ്മയോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ഒരു പിതൃപുത്ര ബന്ധം, മാതൃപുത്ര ബന്ധം എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത്തരം ഒരു ബന്ധം പകർന്നു കൊടുക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഇന്നത്തെ ഈ പുതിയ പാച്ചിലിൽ ആ പഴയകാലത്തെ സ്നേഹബന്ധത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ശൈലിയിലൂടെ പോകുന്നില്ല. ഇപ്പോഴെല്ലാം എന്തിനൊന്നോ എങ്ങോട്ടൊന്നോ ഇല്ലാത്ത രീതിയിലൊരു പാച്ചിലുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഒരു തിരിഞ്ഞു നടത്താൻ നമുക്ക് ആവശ്യമാണ്.
0: ഒരു വീട് എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണം.
1: അത് അതിന്റെ
0: കുടുംബങ്ങളായി മാറണം.
1: അതിന്റെ അടിത്തറ കറയറ്റ സ്നേഹം തന്നെ ആയിരിക്കണം.
0: തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു സ്നേഹ പകർച്ച നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, എല്ലാവർക്കും വേണ്ടി ആശംസിക്കാം. രമണൻ ചേട്ടൻ ഇത്രയും നേരം നമ്മളോട് തന്റെ ജീവിത രേഖ ചൂണ്ടിക്കാട്ടുകയും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരികയും ചെയ്ത എല്ലാവർക്കും സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ സന്ദേശം പകർന്ന രമണൻ ചേട്ടനോട് ആകാശവാണിയുടെ പ്രത്യേകം നന്ദി. നമസ്കാരം.
2: കാഥികനും പ്രഭാഷകനുമായ ആലപ്പി രമണനുമായി ഹരികുമാർ വാലയത്ത് നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: This is Akashvani, Tirupati.

പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം സ്വാസ്ഥ്യം യോഗയിലൂടെ പരമ്പര, തുടർന്ന് കവരത്തി ആയുഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സഫീറയുമായി ഷറഫുനിസ പുളീനകളിൽ നടത്തുന്ന അഭിമുഖം, 5:30 പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റും കോഴിക്കോട് സ്വദേശിയുമായ ശ്രീ ജലാൽ മാഗ്നസ് പങ്കെടുക്കുന്ന യുവവേദി എന്ന പരിപാടി, ശേഷം പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: കൊച്ചു കൂട്ടുകാർക്കായി ആകാശവാണി കവർത്തി ഒരുക്കുന്ന ഫോണിൻ പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. നിങ്ങളൊരു പ്രകൃതി സ്നേഹിയാണോ എങ്കിൽ നമുക്കൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കിയാലോ. അതിനായി ഇനി ഒട്ടും താമസിക്കേണ്ട, വിളിക്കാം ആകാശവാണിയിലേക്ക്. 0489626247474. മറ്റൊരു നമ്പർ കൂടി 0489626347474.
1: ഞങ്ങളുടെ 5 ചോദ്യങ്ങൾക്ക് ശരിയായി ഉത്തരം നൽകുന്ന കൂട്ടുകാർക്കായി പലതരം പച്ചക്കറി, പഴവർഗ്ഗ വിത്തുകൾ, തൈകൾ എല്ലാം സമ്മാനമായി നേടാം. വിജ്ഞാനത്തിനും വിനോദത്തിനുമപ്പുറം പ്രകൃതിയെ നമുക്ക് കൂടെ കൂട്ടാം. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 11 മണി വരെ വിളിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 7:05 ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന
1: ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വീസ്. കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
0: ആകാശവാണി കവരത്തി. കവരത്തി ആയുഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സഫീറയുമായി ഷറഫുനിസ പുളിയനക്കിൽ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: ആകാശവാണി കവരത്തി അഭിമുഖം. ആകാശവാണി കവരത്തിയുടെ അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന്. പക്ഷേ ഇന്നത്തെ കാലത്ത് രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരൊറ്റ ഓട്ടമാണ്. ഇതിനിടയിൽ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കാൻ നമ്മളിൽ പലർക്കും സമയം കിട്ടാറില്ല. ഇവിടെയാണ് യോഗയുടെ പ്രാധാന്യം. യോഗ എന്ന് വെച്ചാൽ വലിയ പാടുള്ള എന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം തരുന്ന ഒരു നല്ല ജീവിത ശൈലിയാണത്. ഇന്ന് 21 അന്താരാഷ്ട്ര യോഗാദിനം. അപ്പോ ഈ ഒരു അവസരത്തിൽ യോഗ എന്താണെന്നും അത് നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നും വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തരാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കവരത്തി ആയുഷ് ഹോസ്പിറ്റലിലെ ഡോക്ടർ സഫീറ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. യോഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പായയിലിരുന്ന് ചെയ്യുന്ന ആസനങ്ങളും സ്ട്രെച്ചിങ് പരിപാടികളൊക്കെയാണല്ലോ. എന്നാൽ യോഗ എന്നത് വെറും ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലല്ലോ, അതൊരു ജീവിതശൈലിയും അതേപോലെ വലിയൊരു തത്വചിന്തയുമാണെന്ന് പറയാറുണ്ടല്ലോ. ശരിക്കും എന്താണ് യോഗയുടെ യഥാർത്ഥ അർത്ഥം, അതേപോലെ തന്നെ ഇതിന്റെ ചരിത്രപരമായ പശ്ചാത്തലം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് ലളിതമായി ഒന്ന് പറഞ്ഞു തരാമോ?
2: അത് വളരെ പൊതുവായ ഒരു ധാരണയാണ്. നമ്മൾ ടിവിയിലോ സോഷ്യൽ മീഡിയയിലോ ചില കടുപ്പമേറിയ ആസനങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതാണ് യോഗ എന്ന്. എന്നാൽ യോഗ എന്ന വാക്ക് സംസ്കൃതത്തിലെ യുജ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അതിന്റെ അർത്ഥം ചേരുക അല്ലെങ്കിൽ ഒന്നാവുക എന്നതാണ്. അതായത് നമ്മുടെ ശരീരം, മനസ്സ്, ശ്വാസം, ആത്മാവ് എന്നിവയെ തമ്മിൽ കോർത്തിണക്കുന്ന ഒരു പ്രക്രിയയാണ്. ചരിത്രപരമായി നോക്കിയാൽ 1000 കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. വേദങ്ങളിലും ഭഗവത്ഗീതയിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് പതഞ്ജലി മഹർഷിയാണ് ഇതിനെ അഷ്ടാംഗയോഗം എന്ന പേരിൽ ശാസ്ത്രീയമായി ക്രമീകരിച്ചത്. ഇന്ന് നമ്മൾ കാണുന്ന ഭക്തിയോഗം

0: കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ഹഠയോഗം എന്നിവയൊക്കെ ഇതിൻ്റെ വിവിധ ശാഖകളാണ്. ചുരുക്കത്തിൽ വെറും ശാരീരിക ആരോഗ്യം മാത്രമല്ല, മനസ്സിൻ്റെ ശാന്തത കൂടിയാണ് യോഗയുടെ ലക്ഷ്യം. ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന യോഗാസനങ്ങളാണെങ്കിൽ അത് ഹഠയോഗയുടെ അണ്ടറിലാണ് വരുന്നത്.
1: ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്നത്. നമ്മുടെ ശരീരത്തിന് തന്നെ തന്നെ സുഖപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ടല്ലോ. അതായത് ഒരു ചെറിയ അസുഖം വന്നാൽ ശരീരം തന്നെ അത് മാറ്റിയെടുക്കുന്ന ഒരു രീതി, അങ്ങനെയുള്ള ഈ സ്വാഭാവിക കഴിവുകളെ കൂടുതൽ സജീവമാക്കാൻ യോഗയ്ക്ക് സാധിക്കുമോ?
0: തീർച്ചയായും ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനും പരിക്കുകളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും സ്വയം വീണ്ടെടുക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ഇൻബിൽറ്റ് സിസ്റ്റം ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സെൽഫ് ഹീലിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യോഗ നേരിട്ട് ഒരു രോഗത്തെ മരുന്ന് പോലെ ചികിത്സിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശരീരത്തിന് സ്വയം സുഖപ്പെടാൻ ആവശ്യമായ ഏറ്റവും അനുയോജ്യമായ ഒരു അന്തരീക്ഷം ഒരുക്കുകയാണ് യോഗ ചെയ്യുന്നത്.
1: അന്തരീക്ഷം ഒരുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊന്ന് വിശദീകരിക്കാം.
0: നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയോ? അത് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദമാണ്. നമ്മൾ നിരന്തരമായി യോഗയും പ്രാണായാമയും ധ്യാനവുമൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകളുടെ അളവ് ഗണ്യമായി കുറയുന്നു. ഇത് നമ്മുടെ നാഡീവ്യവസ്ഥയെ പൂർണ്ണമായും സന്തുലിതമാക്കും. ഇതിന്റെ ഫലമായി നമുക്ക് നല്ല ആഴത്തിലുള്ള ഉറക്കം കിട്ടുന്നു. ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുന്നു. രക്തയോട്ടം നന്നാവുമ്പോൾ കോശങ്ങളിലേക്ക് ആവശ്യത്തിന് ഓക്സിജനും പോഷകങ്ങളും കൃത്യമായി എത്തിച്ചേരും. ഇത് കോശങ്ങളെ കൂടുതൽ ആക്റ്റീവ് ആക്കും. കൂടാതെ ശരീരത്തിലുണ്ടാകുന്ന പല വിട്ടുമാറാത്ത രോഗങ്ങൾക്കും കാരണമാകുന്ന ഇൻഫ്ലമേഷൻ അഥവാ വീക്കം കുറയ്ക്കാൻ യോഗ സഹായിക്കുമെന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട്.
1: അപ്പോൾ ശരീരത്തിന് അതിന്റെ ജോലി കൃത്യമായി ചെയ്യാനുള്ള ഊർജം യോഗ വഴി ലഭിക്കുകയാണല്ലേ?
0: അതെ അതെ, യോഗ ശരീരത്തെ പുതിയൊരു രോഗത്തോട് പോരാടാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ശരീരത്തിന് ദൈവമായി തന്നിട്ടുള്ള സ്വന്തം ശക്തിയെ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, യോഗയെ വെറും ഒരു ശാരീരിക വ്യായാമമായി കാണരുത്. രോഗം വന്നാൽ തീർച്ചയായും നല്ല ചികിത്സയും മരുന്നും വേണം, അതിൽ തർക്കമില്ല. എന്നാൽ രോഗം വരാതിരിക്കാനും നമ്മുടെ ഉള്ളിലെ ഈ അത്ഭുത സിസ്റ്റത്തെ എപ്പോഴും പവർഫുൾ ആക്കി നിർത്താനും യോഗയെ ഒരു ജീവിതശൈലിയായി കൂടെ കൂട്ടണം.
1: അതായത് എപ്പോഴും നമ്മൾ യോഗ ശീലിക്കണം എന്നാണല്ലേ?
0: അതെ അതെ.
1: ഇന്നത്തെ തലമുറയുടെ ഫിറ്റ്നസ് സങ്കല്പം എന്ന് പറയുന്നത് പലപ്പോഴും മസിൽ വളർത്തുക എന്നത് മാത്രമായി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ യോഗ ചെയ്താലും മസിൽ ഒന്നും ഉണ്ടാവില്ല, ഇതൊക്കെ വെറും ഫ്ലെക്സിബിലിറ്റിക്ക് മാത്രമുള്ളതല്ലേ എന്ന് കരുതുന്ന ഒത്തിരി ആളുകളുണ്ട്. സത്യത്തിൽ ഈ ഒരു ധാരണ ശരിയാണോ? ജിമ്മിൽ പോയി മസിൽ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അപ്പൊ അവർക്ക് യോഗ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ?
0: തീർച്ചയായും ഉണ്ട്. അതൊരു തെറ്റായ ധാരണയാണ്. യോഗയിൽ വീരഭദ്രാസനം, ഫലകാസനം, ചതുരംഗ ദണ്ഡാസനം എന്നൊക്കെ പറയുന്ന പോസുകളുണ്ട്. ഇതിലൊക്കെ നമ്മൾ സ്വന്തം ശരീരത്തിന്റെ ഭാരം തന്നെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഇത് പേശികൾക്ക് നല്ല സഹിഷ്ണുതയും അതായത് എൻഡ്യൂറൻസും ശക്തിയും നൽകുന്നു. ഇനി ജിമ്മിൽ പോകുന്നവരുടെ കാര്യമെടുത്താൽ അവർക്ക് യോഗ ഒരു മികച്ച കൂട്ടുകാരനാണ്. ജിം ട്രെയിനിങ് കൊണ്ട് പേശികൾക്കുണ്ടാകുന്ന മുറുക്കം കുറയ്ക്കാനും പരിക്കുകൾ വരാതെ നോക്കാനും ജോയിന്റുകളുടെ ചലനശേഷി കൂട്ടാനും യോഗ സഹായിക്കും. എന്റെ അഭിപ്രായത്തിൽ യോഗയും ജിമ്മും പരസ്പരം മത്സരിക്കേണ്ടവയല്ല, ഒന്നിച്ചു കൊണ്ടുപോകേണ്ടവയാണ്.
1: ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കും യോഗ ചെയ്തു പോകാവുന്നതാണ്. യോഗ ശരിക്കും ഏത് പ്രായത്തിലാണ് ചെയ്തു തുടങ്ങാവുന്നത്? അതേപോലെ യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ വസ്ത്രധാരണത്തിലോ ആഹാരക്രമത്തിലോ നമ്മൾ എന്തെങ്കിലും പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ യോഗ ചെയ്തു തുടങ്ങുമ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാതാപിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി ഒന്ന് പറയാവോ?
0: യോഗ ചെയ്യാൻ പ്രായമൊരു തടസ്സമേ അല്ല, കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ചെയ്യാം. പക്ഷേ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്കനുസരിച്ചുള്ള ആസനങ്ങളായിരിക്കണമെന്ന് മാത്രം. വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് സുഖപ്രദമായി ചലിക്കാൻ പറ്റുന്ന അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. ഭക്ഷണത്തിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിച്ച ഉടനെ യോഗ ചെയ്യരുത്. കുറഞ്ഞത് 2 മുതൽ 3 മണിക്കൂറെങ്കിലും ഗ്യാപ്പ് വേണം. ശ്വാസാഭ്യാസങ്ങളും അതായത് പ്രാണായാമ ധ്യാനവുമൊക്കെ ഒഴിഞ്ഞ വയറോടെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്കാണെങ്കിൽ പ്രത്യേക ഡയറ്റിന്റെ ഒന്നും ആവശ്യമില്ല, സാധാരണ പോഷകാഹാരം മതിയാകും. ഏറ്റവും കൂടുതൽ അനുയോജ്യമായ സമയം യോഗ ചെയ്യാൻ അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ്, രാവിലെ 6 to 7, പിന്നെ ഈവനിങ്ങിൽ 4 to 5 അല്ലെങ്കിൽ 5 to 6
1: ആ ഒരു സമയമാണല്ലേ. ഇപ്പൊ പറഞ്ഞല്ലോ യോഗ ചെയ്യാൻ ഏറ്റവും നല്ലത് രാവിലെ.

0: അല്ലെങ്കിൽ വൈകുന്നേരങ്ങളാണെന്ന്. ഈ സമയങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം?
1: 6 to 7 ആണെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ അന്തരീക്ഷം മീൻസ് നമ്മുടെ ഈ ചുറ്റുപാടും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. പിന്നെ ഈവനിങ് 4 to 5 അല്ലെങ്കിൽ 5 to 6 ആണെങ്കിൽ നമ്മൾ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു വന്നും ആ ഒരു ടയേർഡായ ഒരു സമയമാണ്. ആ സമയം യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യോഗ ചെയ്തിട്ട് യോഗയോടൊപ്പം ചെയ്യുന്നത് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇപ്പോൾ ടയേർഡ് ആവില്ല. മീൻസ് നമ്മൾ അതിനോടൊപ്പം റിലാക്സേഷനും ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എനർജറ്റിക് ആവുകയും നമ്മൾ ഭയങ്കര റിലാക്സ് കാം ആൻഡ് ക്വയറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്
0: ആ ഒരു സമയം പറയുന്നതല്ല. ശരീരത്തിന് ഒരേ സമയം നല്ല വിശ്രമവും അതേപോലെ നല്ല ഉന്മേഷവും ലഭിക്കാൻ യോഗ സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോഴും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മുടെ നാഡീ വ്യവസ്ഥയെ ഒന്ന് ശാന്തമാക്കി ശരീരത്തിന്റെ ഈ ബാലൻസ് നിലനിർത്താൻ യോഗ ശരിക്കും എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
1: നമ്മുടെ നാഡീവ്യവസ്ഥയിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്ട്രെസ് വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ഭാഗം, അതായത് സിംപത്തറ്റിക്. 2 നമ്മളെ ശാന്തമാക്കുന്ന ഭാഗം, പാരാസിംപത്തറ്റിക്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ എല്ലാവരുടെയും ആദ്യത്തെ ഭാഗമാണ് എപ്പോഴും ഓണായിരിക്കുന്നത്. നമ്മൾ യോഗയും പ്രാണായാമവും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ശാന്തത നൽകുന്ന പാരസിംപത്തറ്റിക് സിസ്റ്റത്തെ ഉണർത്തുന്നു. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും ശ്വാസം ശാന്തമാക്കാനും സഹായിക്കും. അതുകൊണ്ട് ഒരു നല്ല യോഗ സെഷൻ കഴിഞ്ഞാൽ ക്ഷീണത്തിന് പകരം മനസ്സിനും ശരീരത്തിനും നല്ലൊരു ഉന്മേഷവും ഏകാഗ്രതയും അനുഭവപ്പെടുന്നുണ്ട്.
0: നമുക്കറിയാം ഇന്നത്തെ ഈ കാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. യോഗയിലെ പ്രാണായാമം, അതേപോലെ ശ്വസന രീതികൾ, മെഡിറ്റേഷൻ, ഇതൊക്കെ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്?
1: നമ്മുടെ മനസ്സും ശ്വാസവും തമ്മിൽ ഒരു വലിയ കണക്ഷനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ ദേഷ്യപ്പെടുമ്പോഴോ പേടിക്കുമ്പോഴോ നമ്മുടെ ശ്വാസം വളരെ വേഗത്തിലാകും. ആ സമയത്ത് തലച്ചോറ് വിചാരിക്കും ശരീരം ഏതോ വലിയ അപകടത്തിലാണ് എന്ന്. ഉടനെ തന്നെ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ സ്ട്രെസ് ഹോർമോണുകൾ ശരീരം റിലീസ് ചെയ്യും. പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ബോധപൂർവം ശ്വാസത്തെ പതിയെയാക്കുന്നു. ശ്വാസം ശാന്തമാകുമ്പോൾ തലച്ചോറിന് ഇവിടെ അപകടമൊന്നുമില്ല, എല്ലാം സേഫ് ആണെന്ന് മെസ്സേജ് പോകും. അതോടെ ബി പി കുറയുകയും പേശികൾ അയയുകയും ചെയ്യുന്നു. ധ്യാനം ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യ ചിന്തകളിൽ നിന്ന് മാറി പ്രസന്റ് മൂമെന്റിലോട്ട് വരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നിമിഷത്തിലോട്ട് നമ്മുടെ ചിന്തകൾ വരുന്നു. ഇതൊന്നും വെറും തോന്നലല്ല, മെഡിക്കലി പ്രൂവനായ കാര്യങ്ങളാണ്.
0: ഇന്നത്തെ ഈ കാലത്ത് നമുക്കറിയാം പ്രമേഹം, അതേപോലെ തന്നെ ഈ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ആളുകൾ മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ യോഗ കൂടി ശീലമാക്കുന്നത് അവരുടെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ടോ ഡോക്ടറെ? അതേപോലെ തന്നെ ഈ നെടുവേദന, കഴുത്ത് വേദന, പിന്നെ ഈ പറയുന്ന മാനസിക സമ്മർദ്ദം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടല്ലോ, ചികിത്സയുടെ ഭാഗമായി യോഗ കൂടെ ഉൾപ്പെടുത്തുന്നത് ഈ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം ലഭിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുമോ?
1: അതെ അതെ, തീർച്ചയായും. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യമേ വ്യക്തമാക്കാം, യോഗ ഒരിക്കലും നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾക്ക് പകരമല്ല. എന്നാൽ അതൊരു മികച്ച സപ്പോർട്ടിംഗ് തെറപ്പിയാണ്. ഷുഗറും ബി പിയും ഒക്കെ കൂടാൻ പ്രധാന കാരണം സ്ട്രെസ്സും പിന്നെ എക്സസൈസ് അങ്ങനെയൊന്നും ചെയ്യാതെ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. യോഗ ഇതിനെ രണ്ടിനെയും മാറ്റുന്നു. സ്ഥിരമായി യോഗ ചെയ്യുന്നത് ഇൻസുലിൻ കൃത്യമായി പ്രവർത്തിക്കാനും ബി പി നിയന്ത്രിക്കാനും സഹായിക്കുന്നു. നടുവേദനയുടെയും കഴുത്തുവേദനയുടെയും പ്രധാന കാരണം പേശികളുടെ ബലക്കുറവും നമ്മുടെ തെറ്റായ ഇരിപ്പുമാണ്. ശരിയായ ആസനങ്ങൾ വഴി ഈ പേശികളെ ബലപ്പെടുത്താം. പക്ഷേ ഒരു മുന്നറിയിപ്പ്, കഠിനമായ വേദനയുള്ളപ്പോൾ സ്വയം യോഗ ചെയ്യരുത്. ഒരു വിദഗ്ധന്റെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങളുടെ ശരീരത്തിന് പറ്റിയ ആസനങ്ങൾ തിരഞ്ഞെടുക്കുക. മരുന്ന് രോഗത്തെ നിയന്ത്രിക്കുമ്പോൾ യോഗ രോഗത്തിന്റെ വേരുകളെയാണ് മാറ്റുന്നത്. പിന്നെ അതുപോലെ ഓരോ അസുഖത്തിനും വ്യത്യസ്ത തരത്തിലുള്ള ആസനാസും പ്രാണായാമസും ഒക്കെ ഉണ്ട്. മെഡിറ്റേഷൻ ആണ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
0: അതായത് നമുക്ക് തോന്നിയതുപോലെ ഓരോ ആസനാസും മറ്റോരോ രോഗത്തിന്, ഏതെങ്കിലും ഒരു രോഗം, കഴുത്ത് വേദനയ്ക്ക് ആയിക്കോട്ടെ, നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്.
1: അതെ അതെ, എന്തെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു വിദഗ്ധന്റെ ഒരു ഗൈഡൻസിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ കഴുത്ത് വേദനയുള്ള ആളാണെങ്കിൽ ഇപ്പോൾ തലയിൽ അധികം പ്രഷർ കൊടുത്ത് ചെയ്യുന്ന ആസനാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് നെഗറ്റീവായിട്ട് തന്നെ എഫക്ട് ചെയ്യും.
0: അപ്പോൾ
1: അതിന് അതിൻ്റെതായിട്ടുള്ള ആസനാസുകൾ വേറെ ഉണ്ടാവും.
0: നമുക്കറിയാം ഈ വർഷത്തെ യോഗ ഡേയുടെ തീം തന്നെ യോഗ ഫോർ ഹെൽത്തി ഏജിങ് ആണല്ലോ.
1: അതെ.
0: വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരും നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടുകളാണല്ലോ എല്ലുപൊട്ടല്, അതേപോലെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, പിന്നെ ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ പ്രശ്നങ്ങളൊക്കെ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം ശരീരത്തിന് നല്ല വഴക്കവും ബാലൻസും കിട്ടാനായി നമ്മുടെ മുതിർന്നവർ യോഗ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് സുരക്ഷിതമായി ചെയ്യാൻ പറ്റിയ ലളിതമായ ചില യോഗാഭ്യാസങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാമോ?
1: സത്യത്തിൽ യോഗ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മുതിർന്നവർക്കാണ്. പ്രായമാകുമ്പോൾ സന്ധികളുടെ വഴക്കം കുറയുന്നത് സ്വാഭാവികമാണ്. യോഗയിലെ ലളിതമായ സ്ട്രെച്ചിങ്ങുകളും ബാലൻസിംഗ് പോസുകളും പേശികൾക്ക് ശക്തി നൽകുകയും വീഴാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പലരും വിചാരിക്കുന്നത് ശരീരം നന്നായി വളയുന്നവർക്ക് മാത്രമേ യോഗ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതല്ല സത്യം. യോഗ ചെയ്യുമ്പോഴാണ് ശരീരം വഴങ്ങുന്നത്. ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഏറ്റവും നല്ല സമയം അത് നട്ട ദിവസമായിരുന്നു, രണ്ടാമത് ഏറ്റവും നല്ല സമയം ഇന്നാണ്. അതുപോലെ യോഗ തുടങ്ങാൻ ഏറ്റവും നല്ല പ്രായം ഇപ്പോഴാണ്. പ്രായമായ ആൾക്കാർക്ക് പറ്റിയ ആസനാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ അധികം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ മുട്ടിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അധികം അവർക്ക് നിന്ന് സ്റ്റാൻഡിങ് പോസിലുള്ള പോസ്ചറിലുള്ള ആസനാസ് ഒന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുകളായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആസനാസൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ താടാസന, ഇപ്പോൾ ചെയറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളും തലയ്ക്ക് മുകളിലോട്ട് ഉയർത്തുന്നു, എന്നിട്ട് രണ്ട് ഫിംഗേഴ്സും രണ്ട് കൈവിരലുകളും കൂട്ടി ചേർത്തിട്ട് അതിനെ മുകളിലോട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നുണ്ട്. അത് താടാസന എന്ന് പറയും. പിന്നെ അർദ്ധചക്രാസനം, അങ്ങനെ ആസനാസ് അവർക്ക് ചെയ്യാൻ പറ്റിയ ആസനാസൊക്കെ ഉണ്ട്. പിന്നെ ബ്രീത്തിങ് എക്സസൈസും കുറെ, ബ്രീത്തിങ് എക്സസൈസ് മീൻസ് പ്രാണായാമസ്. പിന്നെ ധ്യാനം, ചെയറിലിരുന്നു കൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചിരുന്ന് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനത്തിലിരിക്കാം.
0: പരീക്ഷാകാലത്ത് നമുക്കറിയാം കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനാണ്, അപ്പൊ ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട് യോഗ കുട്ടികളെ സഹായിക്കുമോ? അതുപോലെ തന്നെ അവരുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ലളിതമായ ചില യോഗാസനങ്ങൾ കൂടി ഒന്ന് പറയാവോ?
1: കുട്ടികൾ പലപ്പോഴും കഴിവില്ലാണ്ടിട്ടല്ല പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നത്, ആ സമയത്ത് ടെൻഷൻ കാരണമാണ്. കുട്ടികൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ലളിതമായ ആസനങ്ങളാണ് താടാസന, വജ്രാസന, വൃക്ഷാസന എന്നിവ. ഇതിൽ വൃക്ഷാസന ഒരു കാലിൽ നിൽക്കുന്നതാണ്. കുട്ടികൾക്ക് മെയിനായിട്ട് ഈ സ്റ്റുഡൻസിനൊക്കെ പറ്റിയത് ബാലൻസിങ് ആസനാസാണ്. അതായത് നമ്മൾ ശരീരത്തെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, അതിലൂടെ നമുക്ക് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ വരുന്നതാണ് താടാസന, വൃക്ഷാസന, അതൊക്കെ. പ്രാണായാമങ്ങളിൽ നാഡിശോധനയും ഭ്രാമരിയും. ഭ്രാമരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിന്റെ ശബ്ദത്തിൽ നമ്മൾ ശ്വാസം എടുത്തിട്ട് ചെവിയിൽ നമ്മൾ ചൂണ്ടുവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം, അകത്തോട്ട് പ്രസ് ചെയ്ത് വെക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്താൽ മതി. എന്നിട്ട് കണ്ണുകൾ അടച്ചിട്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം പുറത്തുവിടുമ്പോൾ വണ്ടിനെ പോലെ മൂളിക്കൊണ്ട് ശ്വാസം പുറത്തുവിടുക. അപ്പോൾ നമ്മൾ ഈ ശബ്ദത്തിൽ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് കാമാവാൻ ഹെൽപ്പ് ചെയ്യും.
0: അതുപോലെ ഇപ്പം എക്സാം ഹാളിൽ പോകുമ്പം ടെൻഷൻ അടിക്കുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്, അവർക്കായിട്ട് എന്തെങ്കിലും ആ ഒരു സമയത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട്?
1: ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നിട്ട് ജസ്റ്റ് നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കുറഞ്ഞ സമയം ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ മൈൻഡ് കാമാക്കി എടുക്കാൻ പറ്റും. പിന്നെ പെട്ടെന്ന് ഇത് പ്രോപ്പറായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഉള്ള ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു പ്രാക്ടീസ് വേണം.
0: ഇന്നത്തെ കാലത്ത് മിക്കവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണല്ലോ ഈ ഉറക്കമില്ലായ്മ. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗവും തിരക്കേറിയ ജീവിതശൈലിയൊക്കെയാണ് ഇതിന് പ്രധാന കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ലളിതമായ യോഗാസനങ്ങളോ മെഡിറ്റേഷൻ രീതികളോ ഉണ്ടോ?
1: അതെ, ഈ സ്ക്രീൻ ടൈം ആണ് വില്ലൻ. രാത്രി ഫോണിന്റെ വെളിച്ചം അടിക്കുമ്പോൾ തലച്ചോറ് വിചാരിക്കും ഇപ്പോഴും പകലാണെന്ന്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫോണ് മാറ്റിവെക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം കിടക്കയിൽ ഇരുന്ന് 5 മിനിറ്റ് നാഡിശോധനയോ ഭ്രമരി പ്രാണായാമോ ചെയ്യാം. ഈ നാഡിശോധന പ്രാണായാമം എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് ആണ്. അതായത് നമ്മൾ നമ്മുടെ വലത് കൈയിന്റെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് ക്ലോസ് ചെയ്തിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് ആ വലത് കൈയുടെ മോതിര വിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തുവിടുക, എന്നിട്ട് വീണ്ടും വലത് മൂക്കിൽ കൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തുവിടുക. ഇതാണ് നാഡി ശോധന.

0: പ്രാണായാമ. അതിനുശേഷം കിടക്കയിലിരുന്ന് 5 മിനിറ്റ് അനുലോം വിലോം പ്രാണായാമ അല്ലെങ്കിൽ ഭ്രമരി പ്രാണായാമ നമുക്ക് ചെയ്യാം. ഈ അനുലോം വിലോം പ്രാണായാമ എന്ന് പറയുന്നതാണ് ഈ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ്, അതായത് ഇടത് മൂക്കിക്കൂടെ ശ്വസിച്ചിട്ട് വലത് മൂക്കിക്കൂടെ പുറത്തു വിടുക, വീണ്ടും വലത് മൂക്കിക്കൂടെ ശ്വസിച്ചിട്ട് ഇടത് മൂക്കിക്കൂടെ പുറത്തു വിടുക. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്കടയ്ക്കുക, എന്നിട്ട് ഇടത് മൂക്കിക്കൂടെ ശ്വാസം എടുക്കുക, എന്നിട്ട് വലത് കൈയുടെ തന്നെ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് ഇടത് മൂക്ക് ക്ലോസ് ചെയ്തിട്ട് വലത് മൂക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിൽ കൂടെ ശ്വാസം പുറത്തു വിടുക. വീണ്ടും വലത് മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്കിക്കൂടെ ശ്വാസം പുറത്തു വിടുക. ഇതാണ് അനുലോം വിലോം പ്രാണായാമ, അതായത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ഭ്രമരി പ്രാണായാമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചെവിയിൽ ഇൻഡെക്സ് ഫിംഗർ വെച്ച് ക്ലോസ് ചെയ്തിട്ട് മൂക്കിക്കൂടെ ശ്വാസം എടുത്തിട്ട് ശ്വാസം പുറത്തു വിടുമ്പോൾ വണ്ടിന്റെ ശബ്ദം പോലെ മൂളിക്കൊണ്ട് ശ്വാസം പുറത്തു വിടുക എന്നുള്ളതാണ്.
1: നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും.
0: ഭ്രമരി പ്രാണായാമ നമ്മൾ ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. ഈ ഭ്രമരി പ്രാണായാമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന മീൻസ് ചെയ്യുന്ന ആ ഒരു നിമിഷം തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും. കാരണം ഇപ്പോൾ ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ട് വരുന്ന ആളാണ്, മൈൻഡൊക്കെ ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഒരു കാമൻ ക്വയറ്റ് അല്ല, എപ്പോഴും ഇങ്ങനെ ഭയങ്കര എന്തെങ്കിലും ചിന്തകൾ ഓടി നടക്കുന്ന ആളാണെങ്കിൽ നമ്മളൊന്ന് അനങ്ങാണ്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് ഈ ഭ്രമരി പ്രാണായാമ ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ പലപ്പോഴും പലരെയും കാണുന്നുണ്ട്, നമ്മുടെ ഇവിടെ പ്രാക്ടീസിന് വരുമ്പോഴും ആൾക്കാർ ആദ്യമൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ മൂളുന്ന ശബ്ദമൊക്കെ പെട്ടെന്ന് അവർക്കിങ്ങനെ എന്താ പറയുക, ഒരു നാണം തോന്നുന്നു, അങ്ങനെയൊക്കെ തോന്നും. ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ആ ശബ്ദത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് കാണാൻ പറ്റും. ഉറക്കമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഉറങ്ങുന്നതിന് തൊട്ട് കുറച്ച് മുമ്പ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും
1: നല്ലതായിരിക്കും അല്ലേ. ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് ശരീരത്തിനും അതേപോലെ മനസ്സിനും ഒരേപോലെ നല്ലതാണെന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ യോഗ ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യപരമായ റിസ്കുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: പ്രഗ്നൻസി ലേഡീസിന് സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടാവും, അവർക്ക് പ്രത്യേകമായിട്ട് യോഗാസനസ്. എല്ലാവരും ചെയ്യുന്നതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗർഭകാലത്ത് യോഗ ചെയ്യുന്നത് പ്രസവ സമയത്തെ വേദനകൾ കുറയ്ക്കാനും മാനസികമായ ഭയം മാറ്റാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. എന്നാൽ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാ ആസനങ്ങളും അവിടെ ചെയ്യാൻ പറ്റില്ല. വയറിന് അമിതമായ പ്രഷർ കൊടുക്കുന്നവ, കടുപ്പമേറിയ ട്വിസ്റ്റിങ്ങുകൾ, മലർന്നു കിടന്ന് ചെയ്യുന്ന ചില പോസുകൾ, വീഴാൻ സാധ്യതയുള്ള ബാലൻസിങ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ഏറ്റവും പ്രധാനം ഗർഭകാല യോഗ, അതായത് പ്രിനാറ്റൽ യോഗ ചെയ്യുമ്പോൾ ഒരു സർട്ടിഫൈഡ് ട്രെയിനറുടെ മുമ്പിൽ വെച്ച് മാത്രം ചെയ്യുക. നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിന്റെ അനുവാദവും വാങ്ങിയിരിക്കണം.
1: അല്ലാതെ നമ്മുടെ സ്വയം ഇഷ്ടത്തിന്
0: ഒരിക്കലും ചെയ്യാൻ പാടില്ല.
1: ഇപ്പോഴാണെങ്കിൽ നമ്മൾ പലരും യൂട്യൂബൊക്കെ നോക്കിയാണല്ലോ യോഗ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ യൂട്യൂബ് നോക്കി നമ്മൾ യോഗ ചെയ്യുമ്പോൾ എന്തെങ്കിലും റിസ്കോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതോ നമ്മൾ യോഗ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു വിദഗ്ധന്റെ ഉപദേശമൊക്കെ ചോദിച്ചിട്ട് ചെയ്യുന്നതാണോ നല്ലത്?
0: യൂട്യൂബിൽ നല്ല വീഡിയോകളുണ്ട്, അതിൽ അത് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ആ വീഡിയോകൾ എല്ലാവർക്കും വേണ്ടിയുള്ള പൊതുവായ ഒന്നാണ്. എന്നാൽ നിങ്ങളുടെ ശരീരം മറ്റൊരാളുടേത് പോലെയല്ല. നിങ്ങൾക്ക് പണ്ടൊരു നടുവേദന ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ ചെയ്യുന്ന ആൾക്ക് അത് അറിയില്ലല്ലോ. വീഡിയോയ്ക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തി തരാൻ പറ്റില്ല. തെറ്റായ പോസ്റ്ററിൽ യോഗ ചെയ്താൽ അത് ഗുണത്തെ കളയറി ദോഷം ചെയ്യും. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങൾ ഒരു യോഗ അധ്യാപകന്റെ കീഴിൽ ബേസിക് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് നോക്കി അത് തുടരാം.
1: അതേപോലെ ഡോക്ടറെ, യോഗ ചെയ്താൽ പിന്നെ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന പല ആളുകളും ഉണ്ട്. യോഗയ്ക്ക് അസുഖങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ടെന്നത് ശരിയാണെങ്കിലും മരുന്നുകൾ പൂർണ്ണമായി ഒഴിവാക്കി യോഗ മാത്രം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അവിടെ? അതോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ?
0: ഈ യോഗ ഒരിക്കലും ഒരു മരുന്നിന് പകരമല്ല. യോഗ എന്ന് വെച്ചാൽ ഒരു തെറാപ്പിയാണ്. നമ്മൾ ഒരു അസുഖം വന്നാൽ എന്തായാലും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഒരു സപ്പോർട്ടീവ് തെറാപ്പി എന്നുള്ള നിലയിൽ നമ്മൾ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തെ ഒന്നുകൂടി അത് ആ അസുഖത്തെ ഒന്ന് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പുതിയ അസുഖങ്ങൾ വരുന്നത് തടയാൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയും യോഗ ഹെൽപ്പ് ചെയ്യും.
1: പക്ഷെ ഒരിക്കലും മരുന്ന് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല അല്ലേ?
0: ഇല്ല ഇല്ല, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്ന് നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല.
1: യോഗ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഡോക്ടർ നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.

0: രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളൊക്കെ ആണെന്ന്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലർക്കും ആ സമയത്തൊന്നും യോഗ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കണമെന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ തിരക്കിനിടയിൽ വെറും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാത്രം യോഗ ചെയ്താൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ?
1: തീർച്ചയായും ഗുണമുണ്ട്. പലരും വിചാരിക്കുന്നത് ഒരു മണിക്കൂർ മാറ്റിവെക്കാനുണ്ടെങ്കിലേ യോഗ ചെയ്യാവൂ എന്നതാണ്. അങ്ങനെയല്ല. യോഗയിൽ പ്രധാനം സമയമല്ല, സ്ഥിരതയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു മണിക്കൂർ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ദിവസവും 10 മിനിറ്റ് ചെയ്യുന്നത്. രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം, കാരണം അന്തരീക്ഷവും മനസ്സും ശാന്തമായിരിക്കും. പക്ഷെ അതിന് പറ്റിയില്ലെങ്കിൽ വൈകുന്നേരമോ നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴോ ചെയ്യാം. ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ കുറച്ചെങ്കിലും ചെയ്യുന്നത്.
0: അതേപോലെ ഡോക്ടറെ, ഈ യോഗ ചെയ്യുന്ന ആളുകൾക്ക് വീടുകളിലും അതേപോലെ ഓഫീസുകളിലുമൊക്കെ കൂടുതൽ ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ പല ഓഫീസുകളിലും യോഗ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും ജോലിയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാനും കാര്യങ്ങൾ വേഗത്തിൽ തീർക്കാനൊക്കെ എത്രത്തോളം സഹായിക്കുന്നുണ്ടാകും?
1: തീർച്ചയായും സഹായിക്കും. മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിൽ ഒരേ ഇരിപ്പിരിക്കുമ്പോൾ കഴുത്തിനും നടുവിനും കണ്ണിനുമൊക്കെ നല്ല സ്ട്രെയിൻ വരും. ജോലിക്കിടയിൽ കിട്ടുന്ന ഒരു 5 മിനിറ്റ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായ സ്ട്രെച്ചിങ്ങുകൾ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ രക്തയോട്ടം കൂടും, തലച്ചോറിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തും, അതോടെ മടുപ്പ് മാറി കൂടുതൽ ക്രിയേറ്റീവായി ജോലി ചെയ്യാൻ ജീവനക്കാർക്ക് സാധിക്കും. ഞങ്ങളിപ്പോൾ ഈ യോഗ ഡേയുടെ ഭാഗമായിട്ട് കൗണ്ട് ഡൗൺ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വൈബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. യോഗ ബ്രേക്ക് എന്നാണ് അതിൻ്റെ ഫുള്ള് പേര്. യോഗ ബ്രേക്ക് പ്രോ എന്ന് നമുക്ക് പ്ലേ സ്റ്റോറിലെടുത്താൽ കാണാൻ പറ്റും. അത് ഇപ്പോൾ ഞങ്ങൾ ഓഫീസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയിരുന്നു, കാരണം അതിന് നമുക്ക് ചെയറിലൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള ആസനാസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതല്ലേ, ഇരുന്നിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് ജസ്റ്റ് നമുക്ക് ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് നമുക്കത് നോക്കി ചെയ്യാം. അതിനകത്ത് ഫുള്ള് പ്രോപ്പറായിട്ട് അവർ എല്ലാ എന്താ പറയുന്നത് പ്രൊസീജറും പ്രോപ്പറായിട്ട് പറഞ്ഞ് കാണിച്ച് ഒക്കെയാണ് ചെയ്യുന്നത്. അത് ഓഫീസിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല വീട്ടിലുള്ള ആൾക്കാർക്കും ചെയ്യാവുന്നതാണ്.
0: അതേപോലെ യോഗ ശീലമാക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഡോക്ടർക്ക് നൽകാനുള്ള പ്രധാന സന്ദേശം എന്താണ്? എല്ലാവർക്കും പെട്ടെന്ന് തുടങ്ങാൻ പറ്റിയ ഒരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞുതരാമോ?
1: എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, യോഗയെ ഒരു ദിവസത്തെ പരിപാടിയായി കാണരുത്. ഇതൊരു ജീവിതശൈലിയാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഇത് തുടങ്ങുക. അതിനായി ഒരു ചെറിയ ടിപ്പ് തരാം. ദിവസവും വെറും 5 മിനിറ്റ് മാറ്റിവെക്കുക. ശാന്തമായ ഒരിടത്ത് വലിഞ്ഞു മുറുകാതെ സുഖമായി ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. പതുക്കെ ശ്വാസം എടുക്കുക, പതുക്കെ ശ്വാസം പുറത്തുവിടുക. ഇതായിരിക്കട്ടെ നിങ്ങളുടെ യോഗയുടെ യാത്രയുടെ ആദ്യത്തെ ചുവട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അന്താരാഷ്ട്ര യോഗാ ദിനാശംസകൾ. നന്ദി.
0: പ്രിയ ശ്രോതാക്കളെ, യോഗ എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം, അതായത് ഈ ജൂൺ 21 മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും കുറച്ചു സമയം അതിനായി മാറ്റിവെച്ചാൽ അത് തരുന്ന മാറ്റം വളരെ വലുതായിരിക്കും. നല്ലൊരു ആരോഗ്യശീലത്തിലേക്ക് മാറാൻ ഈ യോഗാദിനം നമുക്കൊരു തുടക്കമാകട്ടെ. ഇത്രയും തിരക്കുകൾക്കിടയിലും നമുക്കായി സമയം മാറ്റിവെച്ച് യോഗയെക്കുറിച്ച് ഇത്രയും എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ച് ഡോക്ടർ സഫീറയ്ക്ക് ആകാശവാണി കവരത്തിയുടെ നന്ദി അറിയിക്കുന്നു.
2: ഈ പരിപാടി തയ്യാറാക്കി അവതരിപ്പിച്ചത് ഷറഫുനിസ പുളിയനഗിൽ.
3: I'm looking for a life insurance policy that has a low premium, gives a good bonus and is truly trustworthy.
4: Go for PLI.
5: Along with government employees, all professionals, graduates and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
6: ആകാശവാണി കവർത്തി. ഇപ്പോൾ യുവവേദി എന്ന പരിപാടി കേൾക്കാം.
7: ആകാശവാണി കവരത്തി യുവവേദി. ആകാശവാണി കവരത്തിയുടെ യുവവേദി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവേദിയിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും മിമിക്രി ആർട്ടിസ്റ്റും കോഴിക്കോട് സ്വദേശിയുമായ ശ്രീ ജലാൽ മാഗ്നസ്. കല്ലായിലൊരു പെണ്ണുണ്ട് എന്ന പ്രശസ്ത ഗാനത്തിലൂടെ നമുക്കേവർക്കും സുപരിചിതനായ ശ്രീ ജലാൽ മാഗ്നസ്

0: നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം.
1: വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും. ഹായ്, ഹലോ, ഹൗ ആർ യു? നിസാമുദ്ദീനുമായി, പ്രത്യേകിച്ച് യുവവേദി എന്ന് പറയുന്ന ലക്ഷദ്വീപിലുള്ള ഈ ഒരു റേഡിയോ പ്രോഗ്രാമിൽ സംസാരിക്കാൻ പറ്റിയതിൽ അസംബ്ലിയിൽ ഒരുപാട് സന്തോഷം. അതിനപ്പുറത്ത് ഞാനൊരു പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് സിംഗർ അല്ല. മാപ്പിളപ്പാട്ടുകൾ പണ്ടുള്ളവർ പാടിയിട്ടുള്ള രണ്ടു മൂന്ന് പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നല്ലാതെ, പിന്നെ പാടിയിട്ടുള്ളതൊക്കെ ആൽബം സോങ്സ് ആണ്. എന്നാലും അതിനെയൊക്കെ നെഞ്ചോട് തീർത്ത് ഇഷ്ടപ്പെട്ട് നമ്മളെയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരുപാട് മലയാളികൾക്കിടയിൽ കലാകാരന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലക്ഷദ്വീപിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം പറയാനുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു പരിപാടിയെ ഞാൻ കാണാണ്. താങ്ക് യു.
0: ഈ പരിപാടിയിൽ നിങ്ങളെ പോലുള്ള ഒരു പ്രശസ്ത കലാകാരനെ പങ്കെടുപ്പിക്കാൻ പറ്റിയതന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെ ലക്ഷദ്വീപിലെ ഒരുപാട് പേര് നിങ്ങളുടെ ഗാനങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങളുടെ പ്രശസ്ത ആൽബം സോങ്ങായ കല്ലായിലൊരു പെണ്ണുണ്ട് എന്നുള്ള പാട്ട് നമുക്ക് ഇന്നും വീടുകളിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് കിട്ടുക എന്നുള്ളത് തന്നെ വളരെ വലിയ കാര്യമാണ്. ഈ രംഗത്തോട്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി?
1: ഞാന് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് ഈ കലാജീവിതത്തിന് തുടക്കമിട്ട ഒരാളാണ്.
0: ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണല്ലേ?
1: അതെ അതെ. അവിടുന്ന് പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള മിമിക്രി ട്രൂപ്പിലെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ പോയി തുടങ്ങി. പിന്നീട് ഈ മിമിക്രി കാസറ്റുകളൊക്കെ ഇങ്ങനെ ഇറക്കി, പിന്നെ അവിടുന്ന് മാപ്പിളപ്പാട്ട് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി. അവിടുന്നും എന്റെ ഫാദറിന്റെ അനിയൻ ചെയ്ത ഒരു വീഡിയോ ആൽബത്തിനകത്ത് ഷാഫി അഭിനയിക്കുകയും ആ ഒരു വീഡിയോ ഞാനും അഭിനയിച്ച് മാർക്കറ്റിലിറക്കി. അതിനുശേഷം ദിഹൈ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്, അങ്ങനെ ഒരു ആശയം ഷാഫിയും ഞാനും ഒക്കെ കൂടെ ചേർന്ന് ഒരു വർക്കാക്കി കേരളത്തിന് സമർപ്പിച്ചപ്പം അതിൽ നിന്നും കിട്ടിയ ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ഇന്ന് പാട്ട് പാടാൻ വരെ ഒരു പാട്ടുകാരനിൽ വരെ എത്തി നിൽക്കുന്നത്.
0: അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട പാട്ടുകള് ശ്രോതാക്കൾക്ക് കേൾക്കാനായി കാത്തിരിപ്പുണ്ട്. നമുക്കൊരു നല്ലൊരു ഗാനം ആലപിച്ചാലോ?
1: തീർച്ചയായിട്ടും. ഞാൻ അതിനകത്തൊരു ചോദ്യം ചോദിക്കാനുള്ള ലക്ഷദ്വീപാരനല്ലേ?
0: അതെ അതെ.
1: നിങ്ങളുടെ ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിട്ടുള്ള പാട്ട് ഏതാ നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞേ?
0: അത് കല്ലായിലൊരു പെണ്ണുണ്ട് എന്നുള്ള പാട്ട് തന്നെയാണ് ഞങ്ങൾ കൂടുതൽ കേട്ടത്.
1: തീർച്ചയായിട്ടും.
0: ആ പാട്ട് നമ്മുടെ ഒരുപാട് പേർക്ക് പരിചയമുള്ള പാട്ടാണ്.
1: എന്തായാലും ആ ഒരു പാട്ട് പാടിയിട്ട് 17 വർഷം കഴിഞ്ഞ് എന്റെ അറിവില്. പക്ഷെ ഇപ്പോഴും പുതിയ കുട്ടികള് അത് പാടുമ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലൊക്കെ അത് പ്ലേ ചെയ്യുന്ന സമയത്തും പണ്ട് നമ്മൾ അനുഭവിച്ചത് രണ്ടാമത് റിപ്പീറ്റ് അടിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. അത് ഭയങ്കരമായിട്ടും സന്തോഷം തോന്നി. പണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഒരു പ്രോഫിറ്റ് ആണ് ഇന്ന് നമുക്കുള്ള ഈ പുതിയ ആളുകൾ തരുന്നതും. അതിന്റെ ഉത്തരവാദികളൊക്കെ പണ്ട് നമ്മളെ കൊണ്ടാടുന്ന നമ്മളെ ഇഷ്ടപ്പെട്ട പ്രോത്സാഹിപ്പിച്ചവർക്ക് തന്നെയാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും.
0: അതെ അതെ. നിങ്ങളുടെ ജനങ്ങളെ ആ പാട്ട് ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അന്ന് പാടിയിട്ടുള്ള ആ ഒരു ഫീലോ ആ ഒരു വോയിസോ ഉണ്ടാവുന്നെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാനത് പാടാൻ ശ്രമിക്കുകയാണ്.
0: ഓക്കെ.

0: വളരെ നന്നായിട്ടുണ്ട്.
1: കണ്ണടച്ച് പിടിച്ച് പാടിയതാ, ഒന്നും നോക്കിയില്ല.
0: ഇപ്പൊ ഇതാണ്, ഇപ്പൊ ഇനി പുതിയ എന്തെങ്കിലും ആൽബം ചെയ്യുന്നുണ്ടോ? ഇപ്പം
1: പുതിയ ഇപ്പൊ ഒരു ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് ചെയ്ത്, പിന്നെ ഇപ്പൊ അതിന്റെ തൊട്ട് മുന്നേ ലാലാന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറക്കി. അതിപ്പോ അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കരമായിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി.
0: ആ ഒരു പാട്ട് നമുക്ക് പാടിയാലോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.

0: കാത്തിർത്തോളെ, കനവായിന്ന് പെയ്തോളെ, നൊട്ടമെറിഞ്ഞോളെ, കണ്ണേറൊന്ന് തന്നോളെ, നെഞ്ചിൽ താളം തീർത്തോളെ, കനവായിന്ന് പെയ്തോളെ, നൊട്ടമെറിഞ്ഞോളെ. ഇഷ്കിന്റെ ചാരത്ത് ഇഷ്ടക്കനി നീയത്ത് മംഗല്യപ്പട്ടും ചൂടി വരുന്നൊരു കാലത്ത്, ഞാൻ നിന്റേതാകാനായി നാളേറെ കാണാനായി മോഹങ്ങൾ പറയാനായി വരുന്നൊരു മണാളൻ.
1: സൂപ്പറായിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
2: ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയത്, ഞാൻ കോഴിക്കോട് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്കൂളുണ്ട്, MMH എന്ന് അറിയാം, ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിലാണ് ഈ കല്ലായി എന്നുള്ള പാട്ട്. ഞാൻ കല്ലായി ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുൻപ് ഞാൻ അതിന്റെ ട്രാക്ക് ഇട്ടിട്ട് ഫസ്റ്റ് പാടിയത്. അന്ന് കിട്ടിയ ആ ഒരു പ്രോത്സാഹനവും ഇഷ്ടവും കയ്യടിയും ഒക്കെ ഇന്നും മറക്കൂല.
1: അതെ, അതൊക്കെയാണ് നമുക്ക് പ്രചോദനമായി നിലയിൽ ഇന്ന് എത്തി നിൽക്കുന്നത് അല്ലേ?
2: തീർച്ചയായിട്ടും. കാരണം ഇന്നിപ്പോ ഒരു 18 വർഷത്തിന് ശേഷം ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത, ആരും കണ്ടിട്ടില്ലാത്ത, എന്നാൽ എന്നെ പോലും അറിയാത്ത, അധികം ആളുകൾ അറിയാത്ത ഒരു പാട്ട് ഞാൻ അന്നവിടെ പാടിയിട്ട്, അത് അന്നവിടെ പോയത് ദിലേ പാത്തിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ്. അവിടെ മുതൽ പിന്നീട് കുറെ പിന്നീട് ശാസ്ത്രീയതിലുള്ള പാട്ടുകളും അല്ലാത്ത കുറെ പാട്ടുകളൊക്കെ പാടി ഒരു മിമിക്രി കലാകാരൻ എന്നതിൽ നിന്നും ഒരു പാട്ടുകാരനിലേക്ക് മാറി.
1: അപ്പൊ നമുക്ക് ഏതായാലും മിമിക്രി കലാകാരൻ ആയത് കൊണ്ട് തന്നെ കുറച്ച് മിമിക്രികള് നമുക്ക് പരിചയപ്പെടുത്തിയാലോ?
2: തീർച്ചയായിട്ടും. ഞാന് എനിക്ക് ഈ കുറെ മിമിക്രികൾ നമ്മൾ കേട്ടിട്ടുള്ള, ഇപ്പൊ അഭീക, ദിലീപ്, ഹരിശ്രീ മാർട്ടിൻ ഇവരൊക്കെ ചെയ്തിട്ടുള്ള പണ്ടത്തെ ഓണത്തിനിടക്ക് പുട്ടുവച്ചവടം മാവേലി കുമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഗാസറ്റുകളില്ലേ, ആ ഗാസറ്റുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ശബ്ദം ഞാൻ ജസ്റ്റ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇപ്പൊ അവതരിപ്പിച്ച് കേൾപ്പിക്കുക. അത് ലൈവായിട്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന നസീബുദ്ദീൻ ഭായി വിളിച്ചിട്ട് യുവേദി എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ ഈ ഒരു ആകാശവാണി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ, ഞാന് ഇതിനകത്തേക്ക് കുറെ ആളുകൾ വന്ന് സംസാരിക്കുമ്പോ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഒരുമിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇന്നസെന്റും ജഗതിയുമാണ് തുടക്കമിടുന്നത് മാവേലിന്റെ ഉപ്പൊക്കെ ആയിട്ട്.
3: നമ്മൾ എവിടെയായി എത്തിയിരിക്കണെന്ന് നോക്കി, തിരുവേലി തിരുവേലി ലക്ഷദ്വീപിലെ യുവവേദിയിൽ വന്ന് ഗസ്റ്റ് ആയിട്ടിരിക്കാൻ ആ നസീബുദ്ദീൻ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പം ഞാൻ കാര്യമായിട്ട് പറയാ, എന്താ പറയണ്ടേ എന്ന് എനിക്കറിയില്ല. ഏതായാലും പഠിച്ചോനി കുറെ നേരായിട്ട് നിങ്ങൾ എല്ലാരും വർത്താനം പറഞ്ഞു കുത്തിരിക്കാണല്ലോ, എന്താണ് കഥ മനസ്സിലാവണില്ല.
4: നമ്മളെ ലക്ഷദ്വീപന്നെ എസിയെപ്പറ്റിയും വിളിച്ചിട്ട് ആകാശവാണി യുവവേദിയിൽ പങ്കെടുക്കാൻ പറഞ്ഞത്,
3: എന്നിട്ട് എന്താണ് പുള്ളികളെ നിങ്ങൾ മുണ്ടാണ്ടിരിക്കുന്നത് ഒരു പാട്ട് പാടുന്നേ?
5: എല്ലാവരോടും കൂടെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല.
4: അല്ലത്തെ ആര് കുറെ നേരമല്ലേ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒരു പാട്ടൊക്കെ പാടണ്ടേ?
3: ഈ അപ്പൂപ്പിനെ ഇങ്ങോട്ട് ഞാൻ വിളിച്ചില്ലല്ലോ. ഏതായാലും എല്ലാവർക്കും ഞങ്ങൾക്ക് നമസ്കാരമുണ്ട്.
4: അപ്പൊ ഞാൻ പറയാതിരിക്കാൻ വയ്യ, എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. എന്തേ
1: അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല അങ്ങോട്ട് കേടാ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ മാത്രമല്ല ഞാനും കൂടി പ്രശസ്തനാവാൻ പോവാണ്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്, കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ?
2: ഉമ്മ, വല്യമ്മ, മൂന്നനിയൻ, ഒരനിയത്തി, പിന്നെ വൈഫ്, മൂന്ന് കുട്ടികള്.
1: ഒരു കൂട്ടുകുടുംബാണ്.
2: കൂട്ടുകുടുംബാണ്,
1: അത് എപ്പോഴും നല്ലതാണ് കൂട്ടുകുടുംബം. ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു സമയമാണ്.
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ഈ ലക്ഷദ്വീപിൽ എന്തായാലും വരാൻ വന്നിട്ടുണ്ടോ?
2: ലക്ഷദ്വീപിൽ ഞാന് നമ്മുടെ ഈ പാട്ടില്ലേ,
0: ഇന്നും എന്റെ ഓർമ്മകളിൽ,
2: കലാലയം എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ള, ഷാഫി ആടിയിട്ടുള്ള ആ വർക്കിൽ പാട്ട് എഴുതിയിട്ടുള്ള ഷഫീഖ് റഹ്മാൻ ഉണ്ട്. അവൻ വർക്കിന് ശേഷം എനിക്ക് വേണ്ടി എഴുതുന്ന ഒരു പാട്ട് ഞാൻ ഷൂട്ട് ചെയ്തത് ആന്ധ്രത്തില് വെച്ച് ഷൂട്ട് ചെയ്ത്, അന്ന് ഞങ്ങളൊരു 10-12 ദിവസം അവിടെ പെട്ടുപോയി, തിരിച്ചു പോകാൻ പറ്റാതെ,
1: കപ്പൽ കിട്ടാതെ കുടുങ്ങിപ്പോയല്ലേ,
2: കപ്പൽ കിട്ടാതെ. പക്ഷെ അതിനുശേഷം പിന്നെ മൂത്തോന്റെ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ വന്നിട്ടുണ്ട്, അത് ആന്ധ്രത്തും കവരത്തി രണ്ട് സ്ഥലത്ത് ഗാനമേള.
1: ഓ, കവരത്തിൽ വന്നിട്ടുണ്ട്.
2: അവിടുത്തെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം, അവിടെ ഒരു ചെറിയ, നമ്മൾ താമസിക്കാൻ വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത സ്ഥലത്ത് ഒരു ബ്ലോഗറൊക്കെ ഉണ്ട്, സാധിക്കോ, അവനൊക്കെ അന്നുണ്ടായിരുന്നു പരീക്കുട്ടി ആ ഗ്യാങ്ങില്. അപ്പൊ അവിടെ താമസിക്കുന്നതിന്റെ അടുത്ത് ചെറിയൊരു പള്ളിയുണ്ട്, ചെറിയ റൂം പോലത്. അവിടെ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യം, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പള്ളിയിൽ

0: മാറ്റം വരുമ്പം കൂടെ നാട് മാറും.
1: അതെ, അത് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ.
0: തീർച്ചയായിട്ടും.
1: ഈ രംഗത്തേക്ക് വരുമ്പോൾ നേരിട്ട വെല്ലുവിളികളൊക്കെ എന്തൊക്കെയാണ്?
0: എല്ലാ നമ്മുടെ ലൈഫില് ഇപ്പൊ നമ്മള് മനുഷ്യനായിട്ട് പറന്ന എല്ലാവർക്കും അവരുടെ ലൈഫില് എതിരാളികൾ ഉണ്ടാവും, ശത്രുക്കൾ ഉണ്ടാവും, എന്താ പറയാ, പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടം ഉണ്ടാവും. അത് ഈ ലോകത്ത് സംഭവിക്കേണ്ട, നിർബന്ധമായിട്ടും സംഭവിച്ചു പോകേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഈ ലോകത്ത് മൊത്തം നല്ല മനുഷ്യർ മാത്രമാണെങ്കിൽ ഈ ലോകം മുന്നോട്ട് പോകില്ല. അപ്പോ അതേപോലെ തന്നെയാണ് കലാലോകത്ത്. നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട്, നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ടെന്നാണ് നല്ലോണം ഉണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്.
1: അതെ, അതൊക്കെ കടന്ന് നമ്മൾ നല്ലൊരു വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും. അതില് കലാ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്താ വെച്ചാല്, ഞാൻ 10-25 വർഷമായെന്ന് പറഞ്ഞില്ലേ, പടച്ചോൻ നമ്മുടെ സൃഷ്ടാവ് എന്താണ് എന്നറിയാൻ എനിക്ക് ഒരു കാരണമായിട്ട് മാറി. എന്റെ ലൈഫിൽ പകുതി സ്ഥലത്ത് വെച്ചിട്ട് എന്താണ് റബ്ബ് എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു അവസരം, ഈ ഫീൽഡിൽ നിന്നും കിട്ടിയ ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു തിരിച്ചറിവുണ്ടായി. അതില് ഇന്ന് ഏറ്റവും എന്താ പറയാ, നമ്മള് കടപ്പെട്ടിരിക്കുന്നതും നമ്മള് മരണം വരെയും മരണത്തിന് ശേഷം നമ്മുടെ രാജാവും നമ്മുടെ എന്താ പറയാ എല്ലാം പറച്ചവനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് അങ്ങനെ അതിലേക്ക് എത്താൻ കാരണം ഈ ഫീൽഡിൽ നിന്നും കിട്ടിയ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ആ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ തന്നത് റിയൽ ആയിട്ടുള്ള പറച്ചവനെ കണ്ടെത്താനുള്ള ഒരു വഴിയിലേക്കുള്ള ഒരു മധുരം നിറഞ്ഞ പ്രയാസമേറിയ ഒരു കുറച്ച് സമയം. അതിനെ അങ്ങനെയാണ് കാറ്റിപ്പറത്തി പോണു, അതിനൊന്നും ഒരു വാല്യൂ ഇല്ല.
1: നമ്മുടെ ശ്രമങ്ങളിലാണ് വിജയം.
0: തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും.
1: പിന്നെ പുതുതായി ഇപ്പൊ അടുത്ത് ഇറക്കിയ എന്തെങ്കിലും ഗാനങ്ങളുണ്ടോ? പുതുതായിട്ട് ഇറക്കി,
0: പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ സിനിമാ നടൻ ബിബിൻ ജോർജ് ഇല്ലേ, ബിബിൻ ജോർജും ഞാനിവിടെ പാടുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വർക്ക്.
1: ഇത് റിലീസായോ?
0: ഇല്ല ഇല്ല, ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോ ആദ്യമായിട്ടാണ് അത് ഇങ്ങനെ ഒരു പൊതു പരിപാടിയിൽ പറയുന്നത്. അതാണിപ്പോ പുതുതായിട്ട് ഇറങ്ങാനുള്ള. പിന്നെ പണ്ടത്തെ ഒരു പാട്ടില്ലേ, തെക്കേലെപ്പത്തും വെക്കുന്നൊരു മാപ്പിള വന്ന്, അതിപ്പോ റീമേക്കില് രണ്ടാമതും പാടിയിട്ടുണ്ട്. അത് ഗാലറീഷൻ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് കമ്പനിക്ക് വേണ്ടിട്ട് പാടിയിട്ടുണ്ട്.
1: ആ പാട്ടൊന്ന് പാടാവോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട്?
0: തീർച്ചയായിട്ടും. പണ്ട് നമ്മൾ കേട്ട പാട്ടാണ്, ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയ
1: തലമുറയിൽ
0: അത് ഏഴുവരെ ആ പാട്ട് ചെയ്തിട്ട് ഇപ്പം മാർക്കറ്റിലുണ്ടത്. അപ്പം അവരാണ് അതിന്റെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അത് പാടാനുള്ള ഒരു അവസരം കിട്ടി. അത് പാടാം. ും താന്റെ മുഴുക്ക് തെക്കുന്നൊരു മാപ്പിള വന്നേ, കാണാനും ചൊങ്കനാണ് അബുദാബിക്കാരനാണ് കൊതി.

0: തെക്കേലെ പത്തുമത്ത താന്റെ മോളുക്ക് തെക്ക് ഒരു മാപ്പിള വന്നേ കാണാൻ.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി പാട്ട് ഫട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
2: ഹലോ കൂട്ടുകാരെ, ഇത് ആകാശവാണി കവരത്തിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്?
3: ഞങ്ങള് ജെ ബി സ്കൂൾ അഞ്ചാം ക്ലാസ്സിലാണ്.
2: പേരെന്താണ്?
3: മുഹമ്മദ് നിഹാൽ എഫ് എം.
2: നിങ്ങളുടെ പേരെന്താണ്? കുട്ടിയുടെ പേരെന്താണ്?
3: മുഹമ്മദ് അർഷക്.
2: മോന്റെ പേരെന്താണ്?
4: മുഹമ്മദ് അഫ്നാൻ.
2: ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
4: സിക്സ്ത്.
2: അപ്പൊ ഇന്ന് എന്താണ് നിങ്ങളുടെ സ്കൂളില് വലിയ ആഘോഷങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താണ് പരിപാടി?
3: പ്രവേശന ഉത്സവം.
2: പ്രവേശനോത്സവമാണ് അല്ലേ? അപ്പൊ ഇന്നാരും നിങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്?
5: കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്.
2: ഓക്കെ, അപ്പൊ ഇന്ന് എന്തൊക്കെ പരിപാടികളായിരുന്നു സ്കൂളിലുള്ളത്?
3: ഡാൻസ്, പാട്ട്.
2: ഇന്ന് നിഹാല് പാട്ട് പാടാറുണ്ടോ? ഒന്ന് ഒരു പാട്ട് പാടിയാലോ?
3: വെള്ളിനിലപ്പോൾ സുന്ദരനോ പൂവൻ മനിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെന്നതുപോലെ.

0: കാത്തുന്നു. വെള്ളി നില അപ്പോൾ സുന്ദരനു, പൂവൺമ നിറഞ്ഞൊരു ചമ്പകമോ. ചമ്പനി നീരിൻ ചണ്ടതുപോലെ, ചമ്മലറിയോ സീനം വിളിയെ, ചമ്മലറിയോ സീനം വിളിയെ, ചമ്മലറിയോ സീനം വിളിയെ.
1: ഓക്കെ, വളരെ മനോഹരമായ പാട്ടാണല്ലോ. നിഹാലിന്റെ ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്, കൂട്ടുകാരൊക്കെയാണ്?
0: ഇഷാം, പിന്നെ കാസുമറയൻ, സിനാൻ, അർഷക്ക്, ആഫ്നാൻ, ദുജാൻ, റസാൻ, ഷഹീർ, കുറച്ച് കൂടുതൽ ആൾക്കാർ,
1: കുറേ കൂട്ടുകാരുണ്ടല്ലേ. ഇന്നിപ്പോ നിങ്ങളുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? ഇന്നിപ്പോ പ്രവേശനോത്സവം ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇല്ലായിരിക്കും അല്ലേ? ഓക്കെ, നിങ്ങളുടെ ആകാശവാണി വഴി നിങ്ങൾക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ മതി.
1: ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: സ്കൂൾ ഈസ്റ്റിലെ എല്ലാ വിദ്യാർത്ഥിക്കും ടീച്ചർമാർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ കേന്ദ്രമന്ത്രിക്കും.
1: ഇന്ന് നമ്മളോടൊപ്പം ആകാശവാണിയുടെ പാട്ടുപെട്ടി എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തത് ജെ ബി സ്കൂൾ ഈസ്റ്റിലെ കുറച്ച് വിദ്യാർത്ഥികളാണ്. ജെ ബി സ്കൂൾ ഈസ്റ്റിലെ എല്ലാ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് ഇന്ന് അവരുടെ സ്കൂളിലെത്തിയ കേന്ദ്രമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗിനും വേണ്ടിയിട്ടാണ് അവർ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം.

0: ഇന്നത്തെ പാഠപ്പെട്ടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നസീബുദ്ദീൻ ബണ്ടംപള്ളി.
1: ആകാശവാണി കവർത്തി. ഇപ്പോൾ ഒരു നാടൻ പാട്ട് കേൾക്കാം.

0: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലി നബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ആകാശവാണി, സമയം 6 മണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
2: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനുവേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട്

സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
1: എന്നും രാവിലെ 7:13.
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി എട്ടാം ഘട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന കന്നുകാലി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ജില്ലാതല പ്രവർത്തനം വേങ്ങര ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിണി നിയാസി ഉദ്ഘാടനം ചെയ്തു. ജൂൺ 19 മുതൽ 18 പ്രവൃത്തി ദിവസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ 86,925 പശുക്കൾ, 15,049 എരുമകൾ എന്നിവയുണ്ട്. ഇവയെ പ്രത്യേക സംഘം വീടുകളിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. മലപ്പുറം നഗരസഭയുടെ കീഴിൽ കുന്നുമ്മൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ലൈബ്രറിയിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചത്. വായനക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ ലൈബ്രറിയുടെ ഉൾഭാഗം നവീകരിക്കുകയും ആധുനിക ഫർണിച്ചറുകൾ, മെച്ചപ്പെട്ട വായനാ സൌകര്യങ്ങൾ, പുതിയ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് എം പി ഇക്കാര്യം വ്യക്തമാക്കിയത്. എം പി അബ്ദുൾ സമദ് സമദാനി എം പി, ടി വി ഇബ്രാഹിം എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 2034 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന്റെ പ്രചരണാർത്ഥം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഒളിമ്പിക് ഫോറസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി എടരിക്കോട് പി കെ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ ഒളിമ്പിക്സ് ആതിഥേയത്വത്തെ വരവേൽക്കുന്നതിനും കായിക സംസ്കാരം ജനകീയമാക്കുന്നതിനുമായി ജൂൺ 16 മുതൽ 23 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഫുട്ബോൾ താരവും റിട്ടയർഡ് എം എസ് പി ഡെപ്യൂട്ടി കമാൻഡന്റുമായ പി അബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്തുകളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെ തട്ടിൽ എത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. ജൂൺ 17 മുതൽ 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ഷോട്ട് മലപ്പുറം ക്യാമ്പയിൻ നടപ്പാക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് നിലമ്പൂർ പുഞ്ചപ്പള്ളിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ചെറിയൊരു പരിഹാരം എന്നോണം പുന്നപ്പുഴ കടക്കാൻ ചങ്ങാട നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ആദിവാസികൾ ചങ്ങാട യാത്ര തുടങ്ങുകയും ചെയ്തു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ 3 ദിവസങ്ങളായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ചങ്ങാടം പണിതത്. സമീപ പ്രദേശങ്ങളിലെ മുളങ്കാടുകൾ ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് വളരെ അകലെയുള്ള മുണ്ടവനത്തിൽ നിന്നാണ് ആവശ്യമായ മുളകൾ എത്തിച്ചത്. 100+ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് പുഴയുടെ മറുകര കടക്കാനുള്ള ആശ്രയമാണ് ഈ ചങ്ങാടം. അടിയന്തരമായി ഇവിടെ പാലം പണിയണമെന്ന് ഉന്നതിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ശില്പശാല. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ശ്രീമതി ധന്യ സനൽ കെ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. കൊച്ചി PIB മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ഷാമില KY സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ കെ കുഞ്ഞു മുഹമ്മദ്, ശ്രീ KMA ഷുക്കൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശ

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. നാളെ 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത ആലാപനം പി വി പ്രീത. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം ഉറൂപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 56-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം. രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇഗ്നോയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ബിജോയസ് സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ 12:40 പ്രകാശധാര. നാളെ 2:15 ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 52-ാം ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ 2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും. നാളെ 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം നാളെ 3:00.

നെല്ല് വൈകുന്നേരം 6:50 വയലും വീടും. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ 6:50 വയലും വീടും. നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും.

മായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ നാളെ രാത്രി 8 മണിക്ക് ഹലോ ഡോക്ടർ. നാളെ രാത്രി 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എം ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം. നാളെ 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ദേശേ യോഗോത്സവഃ സോത്സാഹം ആചരിതഃ. തേന പ്രഖ്യാപിതം യത് യോഗഃ മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി ഏകമാത്രോ മാർഗോ വിദ്യതേ. സഹൈവ മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി യോഗഃ. പ്രധാനമന്ത്രിണാ കോൽക്കത്താ നഗരെ സ്വദേശേ നിർമ്മിതാനി ത്രീണി ഭാരതീയ നൌസേനാ മഞ്ചാനി രാഷ്ട്രായ സമർപ്പിതാനി. തേനോദീരിതം യത് ദേശേ രക്ഷാ ഉത്പാദന ക്ഷമതായാഃ വർധനായ വിശേഷാഃ പ്രയാസാഃ വിധീയന്തേ. അദ്യ ഭാരതത്തെ വിദേശേഷു ച 5,000-ധികേഷു പരീക്ഷാ കേന്ദ്രേഷു സുദൃഢ സുരക്ഷാ വ്യവസ്ഥയാഃ അന്തഃ നീറ്റ് യുജി ഇത്യസ്യ പുനഃ പരീക്ഷാ സുസമ്പന്നാ. അപി ച ക്രീഡാ വാർത്താസു. മഹിളാ ഹോക്കി ക്രീഡായാം FIH മഹിളാ നേഷൻസ് കപ് സ്പർധായാഃ ചരമേ ദ്വന്ദ്വേ ഭാരതേന ന്യൂസിലാൻഡ് ദലം 2-0 ഇത്യങ്കാന്തരാലേന പരാഭൂതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസോപലക്ഷ്യേ പ്രത്യപാദീത് യത് മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി യോഗഃ ഏവ ഏകമാത്രോ മാർഗോ വിദ്യതേ. പ്രധാനമന്ത്രിണഃ നേതൃത്വേ കൊൽക്കത്താ നഗരസ്യ റെഡ് റോഡ് സ്ഥലെ മുഖ്യായോജനം സഞ്ജാതം. യത്ര തേന സഹസ്രശഃ സാധകൈഃ സഹ സാമാന്യ യോഗ നിയമാനുസാരം യോഗാഭ്യാസഃ കൃതഃ.
2: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध.
1: വർഷസ്യാസ്യ മുഖ്യ വിഷയേ സ്വസ്ഥ വൃദ്ധാവസ്ഥായ യോഗഃ ഇത്യാഖ്യേ വിഷയേ ബ്രുവൻ പ്രധാനമന്ത്രി സബലം നിർദ്ദിഷ്ടവാൻ യത് യോഗഃ കേവലം ശാരീരിക വ്യായാമോ നൈവാസ്തി ന ച കശ്ചിദായുവർഗം പ്രതി സീമിതഃ അപിതു അയം മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി.
2: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30. Our target must be to be more resistant to lifestyle disease at 70 than we were at 50. This is where yoga can help us.
1: അവധേയാസ്പദം വർത്തതെ യത് ദേശസ്യ അന്യ ഭാഗേഷു യോഗോത്സവഃ സോല്ലാസം ആചരിതഃ. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ മധ്യപ്രദേശസ്ഥ ജബലപുര നഗരസ്യ ഗാരിസൺ ഗ്രൗണ്ട് സ്ഥലെ യോഗാഭ്യാസം കൃതവതീ. തയാ പ്രതിപാദിതം യത് യോഗഃ ഭാരതസ്യ പരമ്പരായാഃ ഉത്സവഃ അസ്തി.
3: अंतर्राष्ट्रीय योग दिवस 2026 का थीम है योगा फॉर हेल्दी एजिंग. ये थीम समाज के वरिष्ठ सदस्यों के स्वस्थ सक्रिय आत्मनिर्भर एवं गरिमापूर्ण जीवन के लिए योग की उपयोगिता को रेखांकित करती है. आज हम जो जीवन शैली अपनाते हैं वही हमारे आने वाले समय के स्वास्थ्य एवं सुख का आधार बनती है.
1: ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ ലദ്ദാഖസ്യ ലേഹനഗരെ സ്തിപുക് ക്രീഡാംഗണെ യോഗം കൂർവൻ ന്യഗാദീത് യത് യോഗഃ ജീവനേ സ്വാസ്ഥ്യസ്യ ചരിത്രസ്യ ച കൃതെ ദീർഘകാലീന നിവേശോ വർത്തതെ. ലോക്സഭാധ്യക്ഷഃ ഓം ബിർള ദില്ല്യാം സൻസദ് ഭവൻ പരിസരെ സാമൂഹിക യോഗാഭ്യാസേ ഭാഗം ഗൃഹീതവാൻ. രക്ഷാമന്ത്രീ രാജ്നാഥ് സിംഹഃ മേഘാലയസ്യ ഷില്ലോംഗ് നഗരെ പൂർവി വായു കമാൻഡ് മുഖ്യാലയസ്യ ആയോജനേ സമ്മിലിതോ ഭൂ भूत्वा सर्वान् योगं दिनचर्यायाः भागं कर्तुम् आह्वानं कृतवान्। अद्य महाराष्ट्र पंजाब त्रिपुरा राज्येषु सोत्साहं सोल्लासं अन्ताराष्ट्रिय योग दिवसः आचरितः। महाराष्ट्रस्य राज्यपालः जिष्णुदेववर्मा लोकभवने भारतीय तट रक्षक बलस्य वरिष्ठाधिकारिभिः सह योगाभ्यासं कृतवान्। अपरपक्षे च मुख्यमंत्री देवेन्द्र फडणवीसः जुहु समुद्र तटे राज्यस्तरीय कार्यक्रमस्य नेतृत्वं विहितवान्। त्रिपुरायां राज्यस्य सर्वेषु मण्डलेषु सामूहिक योग सत्राणि संचालितानि। अगरतला नगरे आयोजित राज्यस्तरीय कार्यक्रमे मुख्यमंत्री डॉ माणिक साहा मानसिक स्वास्थ्याय एकाग्रतायै अथ निरोग जीवनाय योगस्य महत्वं प्रख्यापितवान्। संस्कृतवार्तायाः संस्करणमिदं इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। अद्य कृत्स्नेहि विश्वे अन्ताराष्ट्रिय योग दिवसः भारतीय प्रवासिनाम् अथ स्थानीय जनानां महदुल्लासेन आचरितः। अस्मिन्नेव क्रमे कतारस्य दोहा नगरे 2,000+ योग साधकाः एकत्रिताः अभवन्। ओमानस्य मस्चक नगरे स्थिते भारतीय दूतावासे एकः विशेषः कार्यक्रमः आयोजितः। बांग्लादेशस्य ढाका नगरे इंदिरा गांधी सांस्कृतिक केन्द्रेण आयोजिते योग सत्रस्य बृहद आयोजने शतशः नागरिकाः सम्मिलिताः अभवन्। सऊदी अरबस्य रियाद नगरे 500+ जनाः योगं कृतवन्तः, यद्धि अस्मिन् राज्ये योगस्य वर्धमानं आकर्षणं सूचयति। प्रधानमन्त्रिणा नरेन्द्र मोदिना अद्य कोलकातायां स्वदेशे निर्मितानां त्रयाणां भारतीय नौसेना मञ्चानां आईएनएस दुनागिरी, आईएनएस संशोधकः, आईएनएस अग्रयश्च राष्ट्राय समर्पिताः। नौसेनायाः वॉरशिप डिजाइनर्स ब्यूरो इत्यनेन परिकल्पितं तथा गार्ड्स रीच शिल्प बिल्डर्स एंड इंजीनियर्स इत्यनेन निर्मिताः एताः नौकाः युद्धकार्याणि, जल ग्राफिक सर्वेक्षणं, जल निमग्न नौका विरोधी युद्धं च सुदृढं कर्तुम् अभिप्रेताः सन्ति। प्रधानमन्त्री नरेन्द्र मोदी अवोचत् यत् अद्य भारतं स्वस्य सम्पूर्णं समुद्रीय पर्यावरण व्यवस्थां सुदृढं कुर्वदस्ति तथा च सागरमाला इत्यादयः उपक्रमाः अस्याः विशाल परिकल्पनायाः भागाः सन्ति। स्विट्जरलैंडस्य बार्गेनस्टॉक इति रमणीय नगरे ईरान अमेरिका देशयोर्मध्ये उच्चस्तरीयोपवेशनमद्य समारब्धम्। अमेरिकी प्रतिनिधिमण्डलस्य नेतृत्वं उपराष्ट्रपतिः जे सी वेन सहैव ईरानी प्रतिनिधिमण्डलस्य नेतृत्वं संसदाध्यक्षः मोहम्मद बागेर गालिबाफ कुरुतः। उभयोर देशयोर प्रतिनिधि मध्यस्थ देशाभ्याम पाकिस्तान कतारभ्याम सह तत्र संप्राप्तौ स्तः। 26,000+ नीट यूजी पुनः परीक्षा अद्य संपूर्णे देशे कठोर सुरक्षायाम आयोजिता, यत्र भारतस्य 1,50+ नगरेषु 14 वैदेशीयेषु नगरेषु च 5,000+ केन्द्रेषु 2,20,000+ परीक्षार्थिनः परीक्षायां सम्मिलिताः। राष्ट्रिय परीक्षा संस्थया उक्तं यत् परीक्षा आंग्लभाषायां 12 भारतीय भाषासु च आयोजिता आसीत्, यत्र छात्रानुकूल सुविधाः यथा पेयजलम्, ओआरएस, एम्बुलेंस यानानि, केन्द्रेषु माता पितृभ्यः छायायुक्त प्रतीक्षा केन्द्राणि च स्थापितानि आसन्। परीक्षायाः प्राक् एनटीए इत्यनेन राष्ट्रव्यापी मॉक ड्रिल इत्यस्य आयोजनं कृतम्। केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधानः अवोचत् यत् परीक्षायाः सुगमतया संचालनाय सर्वाः आवश्यकोपायाः कृताः। महिला हॉकी क्रीडायाम् अद्य ऑकलैंड नगरे आयोजितायाम् एफआईएच महिला नेशंस कप स्पर्धायाः चरमे द्वन्द्वे भारतेन न्यूजीलैंड दलं 2-0 अंकैः पराभूय विजेत्री पदकम् अवाप्तम्। विजयेनानेन भारतीय दलेन एफआईएच महिला प्रो लीग मध्ये स्थानं सुरक्षितं कृतम् इति वार्ताः।
0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
4: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
5: Go for PLI.
6: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
7: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വലിയ സൂപ്പർ
8: ഫാസ്റ്റ് എക്സ്പ്രസ് ചെയ്യാം. ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
8: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏ മണ്ടത്തരം നിർത്ത്.
8: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശരാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് രണ്ടാം കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
10: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, AC നിന്നും വെള്ളം വിടുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറയിലെ ട്രേ, ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
9: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
11: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
9: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
12: മദീനയിൽ നിന്ന് ഫ്ലൈ അതിൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഉണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 ഹജ്ജിന് പോയത്.
9: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് നിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 നഷ്ടത്തിൽ 377 റൺ നേടിയിരുന്നു. വൈഭവ സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22,00,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. May 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യ പേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗ ദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ആകാശവാണി. ഇപ്പോൾ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹി റിലേ.
13: सकते हैं वो नंबर मैं आपको अभी बता रहा हूं 2342-1083 2342-1085 इससे पहले आपको दिल्ली का कोड लगाना पड़ेगा 011 और उसके बाद 2342-1083 और 2342-1085 हमारे साथ फोन कॉलर्स अगर अभी जुड़ रहे हैं तो देखते हैं मुझे तो कौन है फोन लाइन पर
14: जी अपना परिचय दें कहां से आप हमारे साथ जुड़ रहे हैं
13: सर वो अभी टीम में आए हैं क्योंकि श्रेयंका पाटिल इंजर्ड हो गई हैं तो उनको स्क्वाड के अंदर अभी डाला गया है तो वो कोई चांस नहीं था कि वो पहले खेल पाती जी रविंदर जी रेणुका सिंह
15: देखिए ये मैनेजमेंट का डिसीजन होता है जो श्रेयंका पहले जो आज अरुण जेटली को लिया है पहले मैच में नहीं अच्छा परफॉर्म नहीं कर पाए वो कल 2 ओवर 20 रन के आसपास थे लेकिन उनको पता है कि ये जो यहाँ पे सीम होगा बॉल सीम होता है और इसलिए शायद उन्होंने अरुण जेटली को लिया है रेणुका सिंह का भी नंबर उनको लगेगा मैनेजमेंट को तो भी उनका आएगा लेकिन आपने सही बोला कि प्रेमा को इसलिए लेग स्पिनर था एक लेग स्पिनर एक आपको पता है कि जब खेलता है तो मैच को या तो मैच को बिल्कुल साइड कर देता है और 4 ओवर में साउथ अफ्रीका के लिए एक लेग स्पिनर जो कि शायद उन्होंने देखा भी नहीं होगा इस प्रेमा रावत को पहले तो एक अच्छा रीजन हो सकता है
14: वैशाली खिलाड़ी होने के नाते आपसे एक सवाल है कि बॉलिंग ऑलराउंडर के तौर पर राधा यादव है स्क्वाड में हमारे पास लेकिन मैनेजमेंट ने एक बड़ा दांव खेला है एक अनकैप्ड प्लेयर को टीम में शामिल करके जो अभी हमारे श्रोता सवाल कर रहे थे और वो भी वर्ल्ड कप जैसे बड़े मंच पर और इतने इम्पोर्टेंट मैच में स्किल है उनके पास नंबर्स भी हैं इंडिया ए के लिए 8 मैचेस में 15 विकेट लिए हैं उन्होंने पिछले साल ऑस्ट्रेलिया ए के अगेंस्ट T20 सीरीज में शी वॉज द ज्वाइंट हाइएस्ट विकेट टेकर लेकिन सीधे इतने बड़े मंच पर आने से विल शी बी एबल टू हैंडल अ हाई प्रेशर गेम
16: ये प्लेयर के ऊपर डिपेंड है कि आज क्या वो अपना पूरा 100% किस तरीके से देती हैं एंड सेकेंडली अगर हम प्रेमा की बात करें तो वहां पे वो जो कॉन्फिडेंस दिखा रही है इंडिया ए में जो आपने उनके विकेट्स के बारे में बताया है तो उस हिसाब से वो इस मैच के लिए बिल्कुल फिक्स्ड है एंड वहां पर जिस तरीके से अभी सर ने बोला

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്രസമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
1: യോഗ കേവല ഹമാരെ ശാരീരിക സ്വാസ്ഥ്യ പരി ഫോക്കസ് നഹി കർത്ത. യോഗ മാനസിക സ്വാസ്ഥ്യ സെ ശാരീരിക സ്വാസ്ഥ്യ കാ മാർഗ് ദിഖാത്ത ഹൈ. ഇസ്ലിയെ യോഗ കേ വിഷയ മേ യുക്ത ചേഷ്ടസ്യ കർമ്മസു കഹാ ഗയാ ഹൈ. യാനി ഹമേ ക്യാ കർണാ ചാഹിയേ ക്യാ നഹി കർണാ ചാഹിയേ ഇസ്കാ ബോധ്.
0: കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 600,000-ത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210-ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രി എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
1: ഭാരത് ആജ് അപ്നെ പൂരേ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയേ ആജ് ഭാരത് അപ്നെ ബന്ദർഗാഹോ കാ ആധുനികരണ കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, മൾട്ടി മോഡൽ ലോജിസ്റ്റിക് നെറ്റ്വർക്ക് വികസിത് കർ രഹാ ഹൈ, സാഗർമാല ജൈസെ അഭിയാൻ ഇസി വ്യാപക് സോച് കാ ഹിസ്സ ഹൈ.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ആദ്യ മത്സരത്തിൽ കാബോ വെഡയ്ക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെഡയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 റൺ നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15-അംഗ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്ലസ് വൺ പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും. രാവിലെ 10 മറ്റന്നാൾ വൈകിട്ട് 5 പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
4: ആകാശവാണി. ഇപ്പോൾ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം.
5: If she's going to toss it up like she did in the last delivery of that over, when she got clobbered for two boundaries, she pitched it short. When you pitch it short, you give the batter enough time and also they can pick their spots. That's what happened with the Indian batters. But the last ball was good. If she gives it more air time and also gets that length correctly, this will be a good contest as well.
6: Aap KK ek baat ko dekhe ki unhone aakhri gend jo thi use hawa di aur gend ko thoda sa aage tippa diya. Ballebaaz ko mauka hi nahi diya ki wo apna bat khol sake. Defensive play karne ke liye majboor kiya gaya. Malaba jo hai ek विश्व विख्यात स्पिनर है और साउथ अफ्रीका की टीम की जो रीढ़ की हड्डी है स्पिन की, उसकी एक एक एक ऐसा अंक है, वो एक ऐसा मनका है जिस पर पूरी साउथ अफ्रीका टीम की स्पिन मौजूद है. और अगर आप आंकड़ों पर जाना चाहें तो भारत ने जो अपने पावर प्ले में 59 रन बनाए थे दो खिलाड़ी के नुकसान पर, 13 डॉट बॉल्स उनमें खेली गई थी. यानी कि भारतीय बल्लेबाजों ने छोर बदलने की जो कला है वो अब पूरी तरह सीख ली है और अपने अपने छोर जल्दी से बदलते रहते हैं. खाका को इनवाइट किया गया है गेंदबाजी के लिए, चौथे बॉलर के रूप में, पांचवें बॉलर के रूप में उन्हें राइट आर्म ओवर द स्टंप्स. ऑफ स्टंप कर गेंद और उसे हल्का सा पुश किया जमीमा रेडरिक्स ने, और जब तक गेंद को फील्ड किया जाता शॉट मिड ऑन पर, तब तक बल्लेबाजों के पास पर्याप्त समय था अपने अपने छोर बदलने के लिए. और इस एक रन के साथ भारत का स्कोर पहुंचा 67 रन दो खिलाड़ी के नुकसान पर. 9.35 की औसत से भारतीय बल्लेबाज अभी अपने स्कोर बना रहे हैं. दो विकेट जो अभी तक आउट हुई हैं, स्मृति मानना 17 पे व्यक्तिगत योग पर, और शेफाली वर्मा ने ताबड़तोड़ 31 रन बनाए थे अपने बल्ले से आउट होने से पहले. और इस समय यशिका भाटिया एक अच्छी पारी खेलती हुई. इस पारी में जोर कम है और टाइमिंग बहुत अच्छी है, प्लेसमेंट बहुत अच्छी है 15 के अपने व्यक्तिगत योग पर. खाका अपनी गेंदबाजी के साथ इस समय तैयार, राइट आर्म ओवर द स्टंप्स गेंद कर रही हैं अपने ओवर की दूसरी गेंद के साथ साथ. 7.1 ओवर के बाद भारत का स्कोर 67 रन दो विकेट, राइट आर्म ओवर का स्टंप्स. एक जोरदार अपील और ये आउट ऑफ और लेग पर, ये ऑफ और मिडल पर ये गेंद थी और इसे स्क्वायर खेलना चाहती थी लेकिन नाकामयाब रही और विकेट्स के सामने थी. जोरदार अपील करी गई और आउट करार दिया गया लेकिन यशिका भाटिया ने अपना थर्ड अंपायर से अपने निर्णय को पुनः विचार के लिए अंपायर को बोला और ये निर्णय अब थर्ड अंपायर के पास पहुंचा है कि क्या इस गेंद ने बल्ले को छुआ था पैड्स तक पहुंचने से पहले या नहीं, क्या वो क्रीज पर थी या गेंद बाहर थी, ये सब कुछ थर्ड अंपायर अब निर्णय लेंगी. लेकिन सॉफ्ट डिसमिसल जिसे बोलते हैं, अंपायर ऑन ग्राउंड जो अंपायर थे उन्होंने आउट करार दिया यशिका भाटिया को. और यशिका भाटिया इस समय खेल रही हैं 15 के अपने व्यक्तिगत योग पर और भारत का स्कोर है 67 रन दो खिलाड़ी के नुकसान पर. क्या ये आउट है या नहीं इसका निर्णय अब थर्ड अंपायर लेगी. भारत 67 रन दो खिलाड़ी के नुकसान पर, 9.35 का औसत है भारतीय बल्लेबाजों का अभी तक.
5: What be interesting is the way the ball pitch. Oh, it's pitched in line. That was what I wanted to see. And the wickets hitting, and that will be one more certainly down for India because the only point of interest once the ball did not make contact with the bat was the bowler bowling over the wicket. Did that ball pitch outside the leg somehow in line? The moment it pitched in line, it was curtains for Yastika Bhatia. She had a good innings over here, 15. She got a start, hasn't managed to convert it. Out LBW to Ayabonga Khaka. Once again, that change has worked. And South Africa get their third wicket. And India now, with three wickets down, in terms of run rate, looks good, 9.14. But remember, they've lost three top of their batters. That's Smriti Mandhana and Shefali Verma, Yastika Bhatia, back in the dugout. And that is good for South Africa.
6: टीवी अंपायर थी जिन्होंने इन्हें आउट करार दिया। कांडासा डाला बोर्डे ये वेस्टइंडीज की 39 वर्षीय अंपायर हैं और अपना 8वां मैच है एज टीवी अंपायर, जिन्होंने अभी अभी यशिका भाटिया को आउट करार दिया। भारत 3 खिलाड़ियों के नुकसान पर 67 रन अभी तक बना चुका है। बोर्ड पर 9.14 की औसत से ये रन बन रहे हैं। यशिका भाटिया अभी अभी LBW आउट होकर वापस जाती हुई, मलाबा की गेंद पर 15 रन उन्होंने बनाए थे और जमीवा रॉड्रिक्स खेल रही हैं 4 पर। शुरुआत भारत की बहुत अच्छी थी, अच्छी बल्लेबाजी हुई, अच्छा स्कोर बना, लेकिन बहुत रेगुलर इंटरवल्स पर भारत की विकेट्स गिरती हुई और भारत की टॉप 3 बल्लेबाजे अब आउट होकर वापस जाती हुई। और हरमनप्रीत कौर जो आज अपना 200वां T20 इंटरनेशनल मैच खेल रही है, विश्व की पहली खिलाड़ी जिन्होंने 200 मैच खेलने का ये कीर्तिमान अपने नाम पर अर्जित किया है।
5: खाखा जो हरमनप्रीत कौर plays it with an angle bat down to point. They go across for 1. Jimmy Marodrix asks Harmanpreet, is there a possibility for a second, which was not there really. And so Harmanpreet opens her account with the very first delivery that she's faced. Always good to be off the mark. 200th T20 International for the Indian captain. What a moment. Historic moment as she walked in to Old Trafford, Manchester. Here is Iboka Kaka over the wicket this time, and that's been played gently on the leg and middle stumps, played down to mid-on inside the 30-yard to Shabnim Ismail, and the score for India remains 68-3. So the current run rate down to 8.87. Now that will happen when you've taken wickets, you've gone to peck back the opposition. India have lost wickets, they can ill afford to lose one more over here. They'll want to weave a partnership. As here is Iboka Kaka. Oh, that's a good ball on the off stump. Now, when you go to bowl that length and that line, there you are. Shabnim Ismail saying, well bowled. And so is also a lot of other South African players, De Klerk and others, applauding Iboka Kaka, because when you try to bowl on that off stump, the corridor of uncertainty, no width whatsoever, also no pace on the ball, that is good bowling. Just the 2 runs. Will Iboka Kaka end this over well? The run rate, which was over 10.5, is now 8.7. Kaka this time to Jemima Rodrigues. Rolls a wrist on that one to bowl on the off and middle. Turns it round to Wakin, short mid wicket. Goes across for a single. 8 overs bowled. India 69-3 at a run rate of 8.6.
6: Bharat 69 run, 3 khiladi ke nuksan par. 8.63 ki ausat se ye run ban rahe hain. Aur मोहम्मद ईशा उदाइन जो हमारे स्टैटिस्टिशियन है, उन्होंने बहुत एक अच्छी जो जानकारी हमारे सुनने वालों के लिए दी है कि हरमनप्रीत कौर, जैसे कि हमने पहले बताया, अपना 200वां T20 इंटरनेशनल मैच खेल रही है और वो पहली खिलाड़ी बनी है जिन्होंने 200 से ज्यादा या 200वां मैच खेल रही है। और इसके अलावा 200 इंटरनेशनल मैचेस उन्होंने टेस्ट, ODI और T20 में एज कैप्टन, कप्तान के रूप में भी उन्होंने ये उनका 200वां मैच है। और वो दुनिया की सिर्फ ये दूसरी वुमेन प्लेयर है आफ्टर चार्ली एडवर्ड्स, जिन्होंने 220 मैच खेले हैं। चार्ली एडवर्ड्स ने, इंग्लैंड की जो खिलाड़ी हैं, उन्होंने 220 मैचों में कैप्टनशिप की है। और अभी तक हरमनप्रीत कौर का ये 200वां इंटरनेशनल मैच है टेस्ट, ODIs और T20 इंटरनेशनल मैचेस को मिलाकर।
5: फर्स्ट बॉल ऑफ अ फ्रेश ओवर, शब्नम इस्माइल दिस टाइम टू जमीमा Rodrigues, and that's played on the offside, and a dot ball. Initially Jemima Rodrigues wanting a single, but rightly sent back by her captain. They know that the last thing that India want here is a run out. 69-3, and they need to weave a partnership together. Remember, the first partnership between Smithy and Shefali was

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: കൈതപ്രത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം വേണ്ടർ ഡാനിയേൽ, സ്റ്റേറ്റ് ലൈസൻസി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിധു പ്രതാപ്, ഷീലാമണി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുനി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം തന്മാത്ര. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം.

ಜಪಸಾಗಾ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം കിലുക്കം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10:30 നിശാ സുരഭിയിൽ കേൾക്കാം. സമയം 9:00.
1: This is Akashvani, Anandapuri FM 101.9.

0: That's all we have time in today's edition of Sunday Selections. Thank you so much for joining us. Hope you had a great time with us. We'll be back with you same time next Sunday with more delightful music. Until next time, this is Shirley signing off. Bye-bye.
1: ആകാശവാണി കവരത്തി ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു.

അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.